ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 16, കൊല്ലവർഷം 1202 ചിങ്ങം 22, 2026 സെപ്റ്റംബർ 7 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:44. 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു.
1: മനുഷ്യന് എത്ര ഭൂമിയാണ് ആവശ്യം എന്നൊരു ടോൾസ്റ്റോയ് കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. സൂര്യാസ്തമയത്തിന് മുൻപ് താൻ ഓടിത്തീർക്കുന്ന അത്ര ഭൂമി തനിക്ക് സ്വന്തമാകുമല്ലോ എന്ന് കരുതി ഓടുന്ന പഹോം എന്ന കർഷകന്റെ കഥ. നമ്മളിൽ ചിലരും പഹോമിനെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്, തളർന്നു വീണ് മരിക്കുന്നതുവരെ ഓട്ടം തുടരുന്നവർ. മറ്റെല്ലാ മൂല്യങ്ങളും കൈവിട്ട് പണത്തിന് പിന്നാലെ പരക്കം പായുന്ന ആളുകളുണ്ട്. അല്ലലില്ലാതെ ജീവിക്കാനും ആവശ്യങ്ങൾ നടത്താനുമുള്ള പണമേ വേണ്ടതുള്ളൂ എന്ന് കരുതുന്നവരുമുണ്ട്. രണ്ടാമത്തെ കൂട്ടർക്കാവും കൂടുതൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാവുക. ജോലിയിൽ നിന്ന് വിരമിച്ചയുടനെ വലിയൊരു തുക കൊടുത്ത് ഒരു കാരവൻ വാങ്ങിയ വൃദ്ധ ദമ്പതികളെക്കുറിച്ച് വായിച്ചതോർക്കുകയാണ്. ചക്രങ്ങളിലുള്ള ആ കൊച്ചു വീടുമായി അവർ നാട് ചുറ്റാൻ ഇറങ്ങി. റിട്ടയർഡാകുമ്പോൾ ചാരുകസേരയിൽ വിശ്രമിക്കാനായി ജീവിതം മാറ്റിവയ്ക്കലല്ല സന്തോഷമെന്നും, സന്തോഷം ഒരു ലക്ഷ്യമല്ല, മറിച്ച് ജീവിതയാത്രയിൽ നമ്മൾ നിത്യേന പരിശീലിക്കേണ്ട ഒരു ശീലമാണെന്നും ആ വൃദ്ധ ദമ്പതികൾക്കറിയാമായിരുന്നു. നമ്മിൽ ചിലർക്കാകട്ടെ റിട്ടയർമെന്റ് എന്നാൽ ആനന്ദവിരാമം എന്നുകൂടിയാണ് അർത്ഥം. വേറെ ചിലർക്കത് സാഹസികതകളുടെ തുടക്കമാണെന്ന കൗതുകം മറക്കുന്നില്ല. ജീവിതത്തെ നമുക്ക് സർവാത്മന സ്നേഹിക്കാം. ജീവിതം ചിലർക്കെത്രയോ ലളിതമാണ്. ജീവിതാനന്ദത്തിലേക്കുള്ള മാർഗങ്ങൾ വളരെ

0: സങ്കീർണമായി ആസൂത്രണം ചെയ്യേണ്ട പദ്ധതിയൊന്നുമല്ല. അവ ചിലപ്പോൾ നമ്മൾ നിത്യവും കാണുകയും എന്നാൽ ശ്രദ്ധിക്കാതെയും പ്രാവർത്തികമാക്കാതെയും പോകുന്ന അതിലളിതമായ ചില കാര്യങ്ങളാവും. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും വെല്ലുവിളികളിലും പ്രതിസന്ധികളിലുമൊക്കെ സന്തോഷത്തിൻ്റെ കൊച്ചു കൊച്ചു വളപ്പൊട്ടുകളുണ്ട്. അത് കണ്ടെത്തി പെറുക്കിയെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം. നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ എന്ന കവിവാക്യം മറക്കാതിരിക്കാം. ഇതിനോട് ചേർന്ന് തന്നെയല്ലേ മഹാകവി ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റിൽ പറഞ്ഞത്, ദ മൈൻഡ് ഇൻ ഇറ്റ്സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ എ ഹെൽ ഓഫ് ഹെവൻ. നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത് നമ്മുടെ മനസ്സാണ്, മനോഭാവങ്ങളാണ്. അവിടെ സമാധാനമില്ലെങ്കിൽ സന്ധ്യയ്ക്കും നിലാവിനും മഞ്ഞിനും മഴയ്ക്കും കുന്നിനും താഴ്വരയ്ക്കും ഒന്നിനും ഭംഗിയുണ്ടാവില്ല. എനിക്കിത് മതി, ഇത്ര മതി, എനിക്കിതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനാവട്ടെ നമുക്ക്. അപ്പോൾ നാം സന്തോഷം കണ്ടെത്തിക്കഴിഞ്ഞു.
1: ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസും ഇന്ത്യയും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിലെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായൺ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ മുതൽ 3 ദിവസം ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ISRO സ്വകാര്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ഇസ്രോ. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ അടുത്ത തലമുറയിലെ ബഹിരാകാശ പരിപാടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്ന് ഇസ്രോ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ്. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദോഹയിൽ നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്ന് പുരാവസ്തുക്കളായ 134 വെള്ളി നാണയങ്ങളും സ്വർണ നാണയവും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി. 47.16 ലക്ഷം രൂപ മൂല്യം വരുന്ന 20 കിലോയിലധികം നാണയങ്ങളാണ് പിടിച്ചെടുത്തത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർഗോഡ്, ഷിറിയ, ബങ്കര

മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, വയലാറിന്റെ കല്യാണ സൗഗന്ധികം എന്ന കവിത ആലാപനം വിഷ്ണുമോഹൻ, ഉദയഗീതം MK ശങ്കരൻ നമ്പൂതിരി പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, 7:15 ആരണ്യകം ആയുരാരോഗ്യം, ഗ്രാമകേരളം ചരിത്രത്തിൽ ഇന്ന്, തൊഴിൽ ദർശനം നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 133. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം, 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. 12:02 ചിത്രം മഞ്ജുഷ, 12:40 പ്രകാശധാര, പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:45 തിരയിപ്പുകൾ, 3:00 വെള്ളി വെളിച്ചം, 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ചെറുനാരങ്ങ കർഷകനായ രാജൻ മാത്യുവുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം, 9:30 സംഗീതസുധ, പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ഉടുപ്പി ബാലസുബ്രഹ്മണ്യൻ, വയലിൻ വി ആർ നാരായണ പ്രകാശ് മൃദംഗം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ ഭാരതി റിലേ. അനന്തപുരി FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ശ്രോതാക്കൾക്കൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ.

0: നമസ്തേ അനന്തപുരിയിൽ, നമുക്ക് ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് വിഷ്ണു മോഹൻ.

0: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കല്യാണ സൗഗന്ധികം എന്ന കവിത. വയലാർ രാമവർമ്മ രചിച്ചത്, പാരായണം ചെയ്തത് വിഷ്ണു മോഹൻ.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ സുബ്രഹ്മണ്യ സ്തുതികൾ കേൾക്കാം. ആദ്യമായി സുബ്രഹ്മണ്യാഷ്ടകം.

0: എം കെ ശങ്കരൻ നമ്പൂതിരി ആലപിച്ച സുബ്രഹ്മണ്യ സ്തുതികളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: നിവേദ്യം എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ കെ കൃഷ്ണകുമാറും ശ്വേതയും പാടി നേൽക്കാം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 കഴിഞ്ഞ് 30:24. പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്ത് ദേശീയ പാതയോര നിർമ്മാണങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് താൽക്കാലികമായി പിൻവലിച്ചു. വ്യക്തമായ തുടർനിർദ്ദേശങ്ങൾ ലഭിക്കും വരെ ജൂൺ 20 നിർദ്ദേശപ്രകാരം തുടർ നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്നും നാളെയുമായി 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കൻ ഡൽഹിയിലെ സത്യനികേതനിൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലായ 5 കെട്ടിടം തകർന്ന് 5 നിരവധി പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 സ്പെഷ്യാലിറ്റി ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിലവിലെ ഒഴിവുകൾ സർവീസിലുള്ള ഡോക്ടർമാരുടെ സ്ഥായന കയറ്റത്തിലൂടെ നികത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് കണക്കിലെടുത്ത് GST കൌൺസിൽ യോഗം 7 മാറ്റി. നേരത്തെ യോഗം ഈ മാസം 12 നടത്താനായിരുന്നു തീരുമാനം. പശ്ചിമേഷ്യയിൽ വീണ്ടും US ഇറാൻ സംഘർഷം. ഇറാനുമായി ബന്ധമുള്ള 2 എണ്ണക്കപ്പലുകൾ പൂർണ്ണമായി പ്രവർത്തനരഹിതമാക്കിയെന്ന് US സൈന്യം സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ഡബിൾസ് കിരീടം. ഫൈനലിൽ ചൈനയുടെ ഹി ജിങ് ടിങ് റെൻഷിയാങ് യു സഖ്യത്തെയാണ് തോൽപ്പിച്ചത്.
4: എല്ലാ മാസവും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടച്ച് ക്യാഷ്ലെസ് ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന മെഡിസെപ് കാർഡ് കൈവശമുള്ള ഒരാൾ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ വലിയ ചികിത്സാ തുക കണ്ടെത്താൻ കഷ്ടപ്പെടേണ്ട ഗതികേടിലാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കും വേണ്ടിയുള്ള കേരളത്തിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ നിരവധിയാണ്. ഉയർന്ന പ്രീമിയത്തിൽ വിശാല കവറേജ് വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിലും ക്ലെയിം നിരസിക്കലും ആശുപത്രികൾ ആവശ്യപ്പെടുന്ന അധിക പേയ്മെന്റുകളും ആശുപത്രികളിൽ ചികിത്സയുടെ അഭാവവും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്ന് ഗുണഭോക്താക്കൾ പരാതിപ്പെടുന്നു.
5: വനം
4: വകുപ്പിൽ നിന്ന് ഗസറ്റഡ് ഓഫീസറായി റിട്ടയർ ചെയ്ത ജോർജ് എബ്രഹാം.
5: പക്ഷേ നാളിതുവരെ ആയിട്ട് ആർക്കും അതിലൊരു തൃപ്തി ഉണ്ടായിട്ടില്ല. ഞങ്ങളെ കൃത്യമായിട്ട് എല്ലാ മാസവും 500 രൂപ പിന്നീട് 600 രൂപയാക്കി. അത് പിടിക്കുന്നതല്ലാതെ ₹1 ഒരു ബെനിഫിറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ 100 കൊറീസ് വെച്ചിട്ട് അത് തരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. 14 ലക്ഷം രൂപ ഞാൻ മുടക്കി ഒരു ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ പോയി കഴിഞ്ഞപ്പോ അവരന്നേരം അതിനകത്ത് ചേർന്നിട്ടില്ല എന്നുള്ള ഒരു സാങ്കേതിക കാരണവും പറഞ്ഞിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകേണ്ട അവസ്ഥയിൽ 14 ICU കിടന്ന ഒരാളാണ് ഞാൻ. ICU അപ്പൊ എന്നിട്ട് അത് അർജന്റ് അല്ല എന്നുള്ള നിസ്സാര കാരണം പറഞ്ഞിട്ട് മെഡിസെപ്പുകാര് അത് തള്ളി. എനിക്ക് മാത്രമല്ല ഇതുപോലെ വലിയ കിഡ്നി പിന്നെ അതുപോലെ കാൽമുട്ട് മാറ്റി വെക്കുക ചികിത്സയ്ക്കുള്ള പൈസകളൊന്നും യഥാസമയം കൊടുക്കുന്നില്ല. ജീവനക്കാരെ ചീറ്റ് ചെയ്യണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞങ്ങൾക്ക് നല്ലത് പഴയതുപോലെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് നടത്തിയിട്ട് ഞങ്ങളുടെ കാശ് തരാവുന്നത് ഗവൺമെന്റ് തരുന്നതാണ് ഏറ്റവും നല്ലതാണ് ഞാൻ അഭിപ്രായപ്പെട്ടു.
4: പ്രധാന പരാതി ക്ലെയിം നിരസിക്കലാണ്. ഔദ്യോഗിക കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 100 കോടി രൂപ വരുന്ന ഏകദേശം 1.5 ലക്ഷം ക്ലെയിമുകൾ നിരസിക്കപ്പെട്ടു എന്നതാണ്. വളരെ വലിയ ചികിത്സാ ബില്ലിൽ ചെറിയ തുക മാത്രം അനുവദിച്ചതായും പരാതിയുണ്ട്.
6: അനുഭവം പറയുകയാണെങ്കിൽ
4: സഹകരണ വകുപ്പിൽ നിന്ന് സീനിയർ ഓഡിറ്ററായി റിട്ടയർ ചെയ്ത സുരേന്ദ്രൻ
6: ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിടന്നപ്പോ 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയത് 30,000 രൂപ. ഇത്രപ്പെട്ട ആരോടും ചോദിക്കാനോ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരോടൊരു ആക്ഷൻ എടുക്കാനോ പറ്റുന്നില്ല. ഇത് നമ്മൾ പലപ്പോഴും ഈ രീതിയിലേക്ക് പോകരുത്. ഇൻഷുറൻസ് അത് പറയും പോലെയാണ് ഈ സർക്കാരിന്റെ ഇത് പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിലാണെങ്കിൽ നമുക്കിത് വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോകണം. ആർക്കും ഇതുവരെ ഫുൾ എമൗണ്ടോ അല്ലെങ്കിൽ അതിന്റെ വരുന്ന കാലതാമസം ഉടനെ തന്നെ അത് കിട്ടുകയില്ല. എമർജൻസി ഹോസ്പിറ്റലിൽ പോയ ആൾക്കാർക്ക് ഇത് റീഫണ്ട് ചെയ്തിട്ട് നമുക്ക് അറിയില്ല. ജീവനക്കാരുടെ ആയിരുന്നാലും മറ്റേ പെൻഷൻകാരുടെ കാര്യത്തിലായിരുന്നാലും പറ്റിപ്പ് പോലെയാണ് ഇപ്പൊ നമുക്ക് അനുഭവപ്പെടുന്നത്.
4: മെഡിസപ്പിന്റെ ഏറ്റവും ആകർഷകമായ വാഗ്ദാനമായ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഒരു മരീചികയാണ് എന്ന് ഗുണഭോക്താക്കൾ പരാതിപ്പെടുന്നു. എംപാനൽ ചെയ്ത ചില ആശുപത്രികൾ മുൻകൂർ പേയ്മെന്റുകളും ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് മെഡിസപ്പ് പാക്കേജിൽ ഉൾപ്പെടുത്താത്ത തുകകളും തീർപ്പാക്കാൻ ഗുണഭോക്താക്കളോട് ആവശ്യപ്പെടുന്നുണ്ടത്രേ.
7: കുറച്ചുകൂടി കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിഷ്കരിച്ച്
4: കേരള എൻജിഒ സംഘ് സംസ്ഥാന പ്രസിഡന്റും ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ജെ മഹാദേവൻ
7: 687 രൂപ എന്ന നിലക്ക് 12 മാസം 8244 രൂപ ഇപ്പോൾ നമ്മളിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് റിക്കവർ ചെയ്യുന്നു. രണ്ട് ഉദ്യോഗസ്ഥരുള്ള ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ 16,000 രൂപയിൽ കൂടുതൽ കട്ട് ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ഇതുമൂലം കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ സാധിക്കാത്തതാണ്. കാരണം ഒരു രോഗവുമായിട്ട് പെട്ടെന്ന് അത്യാഹിതമുണ്ടായി ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നിശ്ചയിച്ചിരിക്കുന്ന ചികിത്സ, മെഡിസഫ് പദ്ധതി പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന ചികിത്സ മാത്രമേ അവിടെ നിന്ന് ലഭിക്കുകയുള്ളൂ. എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരേ രീതിയിൽ മെഡിസഫിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല. അതുകൊണ്ട് മെഡിസഫ് കാർഡുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും പെൻഷൻകാരനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആശുപത്രികളിൽ ക്യാഷ്ലെസ് സർവീസിലൂടെ പൂർണ്ണമായ ആനുകൂല്യം കിട്ടത്തക്ക തരത്തിൽ മെഡിസഫ് പരിഷ്കരിക്കണം എന്നാണ് കേരള എൻജിഒ സംഘിന് പെറ്റോ സംഘടനകൾക്കും പറയാനുള്ളത്.
4: വ്യക്തിഗത അവകാശവാദങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നം. ചികിത്സയുടെ ലഭ്യത തന്നെ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. ഓഗസ്റ്റിൽ നിരവധി ആശുപത്രികളിൽ മെഡിസഫ് ചികിത്സ ലഭ്യമല്ലെന്നോ ഗുണഭോക്താക്കൾക്ക് അവർ പ്രതീക്ഷിച്ച പ്രത്യേക പരിചരണം പൂർണ്ണമായി ലഭിക്കുന്നില്ലെന്നോ വിമർശനമുയർന്നു.
8: 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് വികലമായ രീതിയിൽ കഴിഞ്ഞ 2-3-4 വർഷങ്ങളായി സംസ്ഥാനത്ത് നടന്നു വരുന്നത്.
4: സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ചെയർമാൻ ചവറ ജയകുമാർ:
8: ഗവൺമെന്റിന്റെ ഒരു വിഹിതം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരന്തരമായി സർക്കാർ ആശുപത്രികൾക്ക് മാറ്റിവെച്ചിട്ടുള്ള ചികിത്സയുടെ ചെലവ് എന്ന് പറയുന്നത് വളരെ കുറച്ച് വെച്ചതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. സംഘർഷ സാഹചര്യം ആശുപത്രികളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ബില്ല് പ്രോസസ് ചെയ്യുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ സംവിധാനം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പോരായ്മ ഉണ്ടായിട്ടും സർക്കാർ അതിനോടൊരു നിസ്സംഗത ആണ് സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പദ്ധതി പലതരത്തിലും അവതാളത്തിലായി പോയത്. അതൊക്കെ മാറ്റിക്കൊണ്ടാണ് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പ്രഥമ പരിഗണനയിലുള്ള കാര്യങ്ങളാണ് ഇൻഷുറൻസ് പദ്ധതി കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ സർക്കാർ തേടിയിട്ടുണ്ട്. അതെല്ലാം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ.
4: ആശുപത്രികളുടെ പങ്കാളിത്തം മറ്റൊരു നിർണായക പ്രശ്നമാണ്. എംപാനൽ ചെയ്ത നെറ്റ്വർക്കിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ആശുപത്രികളുടെ എണ്ണത്തെ മാത്രമല്ല, ആ ആശുപത്രികൾ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ ചികിത്സയും സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും നൽകുന്നുണ്ടോ എന്നതിനെയും ആശ്രയിച്ചായിരിക്കും മെഡിസെപ്പിന്റെ ഫലപ്രാപ്തി.
9: ഒരു ഇൻഷുറൻസ് പദ്ധതി എന്നതിന് പുറമെ ഒരു വെൽഫെയർ പദ്ധതിയായ ഒരു ക്ഷേമ പരിപാടിയായിട്ടാണ് ആവിഷ്കരിച്ചത്
4: ജല പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്.
9: അതുകൊണ്ട് തന്നെ അതൊരു നിർബന്ധമായി എല്ലാവരും ചേരേണ്ടതാണ് എന്നൊരു ഉത്തരവും ഉണ്ടായി. അവിടെ നിന്ന് തുടങ്ങുന്നു മെഡിസെപ്പിന്റെ അടിസ്ഥാനപരമായ തെറ്റ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങളിലും ആർമിയിലും ഒക്കെ പല വിഭാഗങ്ങളിലും 35-40 വയസ്സ് വരെ മാത്രം ജോലിയുള്ള ഒരുപാട് വകുപ്പുകൾ കേന്ദ്ര സംവിധാനത്തിലുണ്ട്. അവർക്ക് കേരള സർക്കാരിന്റെ ജോലികൾ പലതും കിട്ടാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ ഫാമിലി ആരോഗ്യ ഇൻഷുറൻസും വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവരും ഇതിനകത്ത് ചേരേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിനോ ഭാര്യയ്ക്കോ കുടുംബത്തിലെ ഒരാളിന് കേന്ദ്ര സർക്കാർ ജോലിയുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി ഫാമിലി ആരോഗ്യ സ്കീം ഉണ്ടാകും. അതിൽ പങ്കാളികളിൽ ഒരാളിന് ആരോഗ്യ സ്കീം ഉണ്ടെങ്കിലും അടുത്ത ആള് കേരളത്തിലെ മെഡിസെപ്പ് പദ്ധതിയിൽ ചേർന്ന് കൊള്ളണം എന്ന് പറയുന്നത് വളരെ വലിയ അശാസ്ത്രീയതയാണ്. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ്, എല്ലാ ലിസ്റ്റുള്ള ആശുപത്രികളിൽ പോലും ചെന്നാൽ പോലും ചില രോഗങ്ങൾക്ക് മെഡിസെപ്പ് ക്ലെയിം കിട്ടും, ചില രോഗങ്ങൾക്ക് കിട്ടില്ല. ഒരാളിന് അസുഖം വന്ന് വളരെ പെട്ടെന്ന് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞ് സംസാരിച്ച് അവിടെ അഡ്മിറ്റായി കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് ഗൈനക്കോളജിക്ക് ഉണ്ടെങ്കിൽ ഓങ്കോളജിക്ക് കാണില്ല, അല്ലെങ്കിൽ ഗാസ്ട്രോഎൻട്രോളജിക്ക് കാണില്ല, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ചികിത്സയ്ക്ക് കാണില്ല, ലിവർ, അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ പേർന്ന മെഡിസെപ്പ് കൊണ്ടുവന്നത്. ഇതിനെതിരെ കേരള അഡ്മിഷൻ ട്രിബ്യൂണലിൽ നിരവധി പേർ കേസിന് പോവുകയും ആ കേസിന് പോയവർക്കെല്ലാം കേസിന് പോയവർക്ക് മാത്രം അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങളുണ്ട്.
4: തർക്കങ്ങളിൽ പലതിന്റെയും കേന്ദ്രബിന്ദു പാക്കേജ് റേറ്റ് സംവിധാനമാണ്. ആശുപത്രി ബില്ലിൽ കാണുന്ന തുക മെഡിസെപ്പ് തിരികെ നൽകുകയല്ല ചെയ്യുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പാക്കേജുകളിലൂടെയും നിരക്കുകളിലൂടെയുമാണ് ചികിത്സ പരിരക്ഷിക്കപ്പെടുന്നത്. ഇത് ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും ഏകപക്ഷീയമായ ബില്ലിംഗ് തടയുന്നതിനും ഒരു സ്ഥിരം സംവിധാനം ആവശ്യപ്പെടുന്നു.
7: ഇപ്പോൾ തന്നെ ഭരണകക്ഷി സംഘടന മെഡിസെഫിൽ പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ അവർ നടത്തുകയുണ്ടായി.
4: ജെ മഹാദേവൻ:
7: നമ്മുടെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ആ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ജീവനക്കാരെ പങ്കാളികളാക്കിക്കൊണ്ട് ആദ്യത്തെ പ്രീമിയം, ഉദാഹരണമായിട്ട് ഇപ്പോൾ 8,000 രൂപയാണെങ്കിൽ അവരുടെ ഇൻഷുറൻസിൽ നിന്ന് തന്നെ തന്നെ ആദ്യ പ്രീമിയം പിടിക്കത്തക്ക തരത്തിലും അതിനുശേഷം ഓരോ മാസവും റിക്കവറി ചെയ്ത് അത് ഓവർകം ചെയ്യുക എന്നുള്ള നിലയ്ക്കും പദ്ധതി തയ്യാറാക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇൻഷുറൻസ് നൽകിയിരിക്കുന്നത് മറ്റ് വെളിയിലുള്ള കമ്പനികൾക്കാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് സർവീസ് സംഘടനകൾക്ക് വളരെയധികം സംശയമുണ്ട്. കാരണം ഇതിൽ കമ്മീഷൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന നിലയ്ക്ക് സംശയമുണ്ട്. എന്തുതന്നെയായാലും ഈ മെഡിസെഫില് ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്.
4: മെഡിസെഫിന്റെ ആദ്യഘട്ടത്തിലുള്ള ആശങ്കകളിൽ പലതും രണ്ടാം ഘട്ടത്തിൽ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 2022 ജൂലൈയിൽ ആരംഭിച്ച ആദ്യഘട്ടം ധാരാളം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും യോഗ്യരായ ആശ്രിതർക്കും പ്രധാന മെഡിക്കൽ ചെലവുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഒരു സംയോജിത ആരോഗ്യ ഇൻഷുറൻസ് മോഡലിന് ചെലവേറിയ മെഡിക്കൽ നടപടിക്രമങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഗണ്യമായ പിന്തുണ നൽകാൻ കഴിയുമെന്ന് തെളിയിച്ചു. അതേസമയം ക്ലെയിം സെറ്റിൽമെന്റ്, ആശുപത്രിയുടെ രീതികൾ, പാക്കേജ് നിരക്കുകൾ, ചികിത്സയുടെ തെരഞ്ഞെടുപ്പ് എന്നിവ ഉൾപ്പെടുന്ന പരാതികളുടെ ഒരു കൂട്ടം തന്നെ ആദ്യഘട്ടം നേരിട്ടു.
10: മെഡിസെഫിന്റെ ആദ്യഘട്ടത്തിലൊന്നും പരാതിയില്ല.
11: മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ.
10: ആളുകൾ ആഗ്രഹിക്കുന്ന അത്രയും പ്രശ്നങ്ങളില്ലും മെഡിസെഫ് പിന്നെ നന്നായി നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഡിമാൻഡുകൾ കൂടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ സമയത്ത് വലിയ പരാതിയില്ല. കാരണം 300,000 രൂപയുടെ കവറേജ് ഉള്ളതാണ്. അന്ന് 500 രൂപയായിരുന്നു. ഇപ്പൊ അത് കൂട്ടിയിട്ട് 650 രൂപയ്ക്ക് അടുത്തും കണ്ടു. 500,000 ആക്കി കവറേജ്. പക്ഷെ ഇപ്പൊ കുറെ പരാതികൾ വരുന്നുണ്ട്. ഈ ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടോ ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരത് കാര്യമായി ചെയ്തെന്ന് പറഞ്ഞുകൂടാ. നേരത്തെ ഒരു കാര്യം എനിക്കറിയാം, അന്ന് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് ആകെ കൊടുത്ത തുകയേക്കാളും 200 കോടി രൂപ ആദ്യ വർഷമൊക്കെ അവർ അധികമായിട്ട് റീഇംബേഴ്സ് ചെയ്തിട്ടുണ്ട്. റീഇംബേഴ്സ്മെന്റ് ഹോസ്പിറ്റൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പണം കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കമ്പനി 200 കോടി രൂപയെങ്കിലും അധികം കൊടുത്തതാണ് അന്നത്തെ കണക്ട്. അതൊക്കെ ആ സമയത്ത് പരിശോധിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇപ്പം നോക്കണം. എല്ലാവരും മെഡിസെഫ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് പെൻഷൻകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യം നടപ്പിലാക്കിയത്. 90 വയസ്സോ 100 വയസ്സോ ഉള്ള ആൾക്ക് പോലും ഒരു മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന
4: രണ്ടാം ഘട്ടത്തിലെ പ്രധാന മാറ്റങ്ങളിലൊന്ന് വാർഷിക കവറേജ് 500,000 വർദ്ധിപ്പിച്ചതാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു പ്രധാന പുരോഗതിയാണ്. എന്നാൽ ആ തുകയിൽ ഏതൊക്കെ ചികിത്സകളാണ് പരിരക്ഷിച്ചിരിക്കുന്നത്, പാക്കേജ് പരിധികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഒഴിവാക്കലുകൾ ബാധകമാണ്, ഇംപ്ലാന്റുകളും മരുന്നുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ചികിത്സാ പാക്കേജ് തുക കവിയുമ്പോൾ എന്ത് സംഭവിക്കും, തുകയിൽ വരുന്ന വ്യത്യാസം രോഗി നൽകേണ്ടതുണ്ടോ, ചോദ്യങ്ങൾ അനവധിയാണ്.
12: െ കുറിച്ച് വ്യാപകമായിട്ടുള്ള പരാതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു.
4: ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ
12: അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പുതിയ സർക്കാർ ഇക്കാര്യത്തില് മെഡിസിപ്പിന്റെ കാര്യങ്ങൾ പരിഷ്കരിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനെ സംബന്ധിച്ച് തീരുമാനം വളരെ വൈകാതെ തന്നെ ഉണ്ടാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ നിലയിൽ മെഡിസിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ജീവനക്കാർക്ക് ഗുണത്തിന് ഏറെ ദോഷം ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് സംബന്ധിച്ച നടപടികൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും.
4: രോഗം ഒരു സാമ്പത്തിക ദുരന്തമായി മാറുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് മെഡിസെപ് അവതരിപ്പിച്ചത്. ജീവിതത്തിനായി പോരാടുന്നതിനിടയിൽ പണം കണ്ടെത്തുക, ആശുപത്രി കണ്ടെത്തുക, പാക്കേജുകൾ മനസ്സിലാക്കുക, ക്ലെയിം തർക്കങ്ങൾ കൈകാര്യം ചെയ്യുക എന്നിവയെക്കുറിച്ച് ഒരു രോഗിക്ക് വിഷമിക്കേണ്ടി വന്നാൽ ഈ ഇൻഷുറൻസ് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം?
3: നമസ്തേ. അനന്തപുരിയിൽ പ്രഭാത ഫേരി വീണ്ടും എത്തും നാളെ രാവിലെ 6:30.
0: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
13: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
14: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിലെ സ്വാമിനാരായണൻ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ആഗോള തന്ത്രപര പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും പുതിയ ഗതിവേഗത്തിലും ഊർജ്ജത്തിലും ഒരുമിച്ച് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടു രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘകാല സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായതിനാൽ ഇരു രാജ്യങ്ങളുടെയും തന്ത്രപര പങ്കാളിത്തം സവിശേഷമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങൾക്ക് ചരിത്രം സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ച് റോമൈൻ ട്രോളന്റിന്റെ രചനകൾ രണ്ട് സമൂഹത്തിന്റെയും കൂടുതൽ അടുപ്പത്തിന് കാരണമായെന്നും നരേന്ദ്രമോദി

0: അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും സംഭവസ്ഥലത്ത് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. NDRF, അഗ്നിശമന സേന, ഡൽഹി പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും നിയമത്തിലെ ഏറ്റവും കർശന വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കെട്ടിടം തകർന്ന സംഭവത്തെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സത്യനികേതൻ മേഖലയിലെ അതിഥി താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും സുരക്ഷിതത്വമില്ലായ്മ പരിഗണിച്ചും താൽക്കാലിക നടപടിയെന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൗകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹി ആര്യഭട്ട കോളേജിലും ഇന്നത്തെ ക്ലാസുകൾ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക താമസ കേന്ദ്രമായി കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. KSFE വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. പരമാവധി 60% വരെ പലിശ ഇളവ് ലഭിക്കുന്ന വിമുക്തി പദ്ധതി ഇന്ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 3 മാസമാണ് പദ്ധതിയുടെ കാലാവധി. ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2025 മാർച്ച് 31 മുമ്പ് കുടിശ്ശികയായ അക്കൗണ്ടുകൾക്കാണ് പുതിയ ഇളവ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന ശക്തമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രത പ്രദേശവുമായ കേരളത്തിലെ ജനവാസ കാർഷിക മേഖലകൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 7-ാമത് കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സമഗ്ര നിർദ്ദേശം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർകോട് ഷിറിയ, ബങ്കര, മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസ്സിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവൃത്തിയും മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. താഷ്കണ്ടിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ യോഗ്യതാ പ്രവേശം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിൽ യോഗ്യത നേടുന്നത്. 47-ാമത് കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിൽ എത്തി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യത്തോടെ നവീകരിക്കുന്ന സമഗ്ര പദ്ധതി രേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. കാസർകോട് നിന്ന് PJ ജഗന്നിവാസൻ.
1: ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ്

0: തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ഇന്ന് പകൽ ജലവിതരണം തടസ്സപ്പെടുന്നുവെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കരയിലെ KSEB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്. അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. പുതൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ഇരുമ്പുപാലത്ത് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായി. അടിമാലി മച്ചിപ്ലാവ് സ്വദേശികളായ ബ്രിജിത്ത്, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി കവർച്ച നടത്തിവന്ന വൻ മോഷണ സംഘം തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. അസം സ്വദേശി അമീർ ഹംസ, ഓൺലൈൻ ടാക്സി ഡ്രൈവറായ കണ്ണൂർ സ്വദേശി ഉബൈദ്, മോഷണ മുതലുകൾ വാങ്ങിയ എറണാകുളം തമ്മനം സ്വദേശി അനസ് എന്ന റസാഖ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. ആനന്ദപുരി തുടരുന്നു. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾ, MS വിശ്വനാഥന്റെ സംഗീതം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യം നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി തടയാൻ സംസ്ഥാന വിജിലൻസ് വകുപ്പ് ആരംഭിച്ച ദൌത്യത്തിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി തടയാൻ സംസ്ഥാന വിജിലൻസ് വകുപ്പ് ആരംഭിച്ച ദൌത്യത്തിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമെത്തും 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമേനിയെ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078-095-860. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 9 വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-2440-911. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം

0: കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആട് വളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൗജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-29-62-296 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോ ഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-243-8139 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. 1-ാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. അത്യുൽപാദന ശേഷിയുള്ള WCT ഇനം തെങ്ങിൻ തൈകൾ, N18 ഇനം റംബൂട്ടാൻ, മംഗള ഇനം കമുക്, കൊക്കോ, തേക്ക്, കുരുമുളക് എന്നിവയുടെ തൈകൾ പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഫാം ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0469-26-61. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികളെഴുതി ബേൺ ഇഗ്നീഷ്യസ് ഈണമിട്ട് MG ശ്രീകുമാറും ഗായത്രി വർമ്മയും പാടിയത് കേൾക്കാം. ചിത്രം ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ.

0: ഗ്രാമകേരളം. കൂരിരുട്ടിലെ ഇത്തിരി വെളിച്ചം.
1: പഴമക്കാർ വെളിച്ചത്തിനായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ചൂട്ട്, റാന്തലുകൾ, കൽവിളക്കുകൾ, ചിമ്മിനി വിളക്കുകൾ തുടങ്ങിയവയായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് അന്യമാണെങ്കിലും ഇവയൊക്കെ ഉപയോഗിച്ചിരുന്നവർ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകും. ഉണങ്ങിയ ഓല കൊണ്ടുള്ള ചൂട്ട് വെളിച്ചവും അതുകൂടാതെ വടിയുടെ അറ്റത്ത് കോട്ടൺ തുണി കെട്ടി അതിൽ നല്ലെണ്ണ മുക്കി കത്തിച്ചുകൊണ്ടുള്ള ചൂട്ടും പഴമക്കാർ രാത്രി സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്നു. ഇതിൽ ഓലച്ചൂട്ടിന് താരതമ്യേന ആയുസ് കുറവാണ്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള ഇടത്തേക്ക് പോകാൻ മാത്രമേ ഇവ ഉപയോഗിച്ചിരുന്നുള്ളൂ. കുറച്ച് അകലെയുള്ള യാത്രകൾക്ക് പ്രധാനമായും പന്തം അഥവാ വടിച്ചൂട്ട് കൂടാതെ റാന്തലുകൾ എന്നിവയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ദൂരെ യാത്ര കഴിഞ്ഞു വന്നാൽ പിന്നെ ഈ റാന്തലുകൾ വീടിൻ്റെ ഇറായത്തോ ഉമ്മറത്തോ സ്ഥാനം പിടിച്ചിരിക്കും. കാറ്റത്ത് കെടാതെ കണ്ണാടി ചില്ലിനുള്ളിൽ കത്തിജ്വലിച്ച് വെളിച്ചം തന്നിരുന്ന റാന്തലുകളിലും ചിമ്മിണികളിലും ഒക്കെ മണ്ണെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് വലിയ വയലുകളിൽ കൃഷിക്ക് മേൽനോട്ടം വഹിക്കാനായി രാത്രികാലങ്ങളിലോ പുലർക്കാലത്തോ ഒക്കെ പോകുന്നവർ ഈ റാന്തലുകളെയാണ് കൂട്ടുപിടിച്ചിരുന്നത്. വയലിൻ്റെ ഒരു വശത്തായി ഓലയിലോ വൈക്കോലിലോ മേൽക്കൂര തീർത്ത ഒരു മാടം നിർമ്മിച്ച് അതിനുള്ളിലിരുന്ന് കൃഷിക്ക് മേൽനോട്ടം വഹിച്ചിരുന്നവർക്കും ഈ റാന്തൽ തന്നെയായിരുന്നു ആശ്രയം. മാടത്തിൽ റാന്തൽ തൂക്കിയിട്ട് കൃഷിക്കാർ കൃഷിക്കാവശ്യമായ വെള്ളം തിരിച്ചുവിടുന്നതും ബണ്ട് പൊട്ടിക്കുന്നതും കെട്ടുന്നതും ഒക്കെ ഈ റാന്തൽ വെളിച്ചത്തിലായിരുന്നു. ഈ വയൽപ്പുരയിലെ റാന്തൽ വെളിച്ചം കൂരിരുട്ടിൽ ദൂരെ നിന്നു പോലും നമുക്ക് കാണാനാകും. ഇത് അന്നത്തെ കാലത്ത് ദിശ നോക്കി യാത്ര ചെയ്യുന്നവർക്ക് ഒരു അടയാളമായിരുന്നു. റാന്തലിൻ്റെയും ചിമ്മിണിയുടെയും ഒക്കെ തിരി വെളിച്ചത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് വലുതാക്കാനും ചെറുതാക്കാനും സാധിച്ചിരുന്നു. ചിമ്മിനിക്ക് ചിമ്മിനി വിളക്ക് എന്നും ചിലയിടങ്ങളിൽ പറയാറുണ്ട്. അലുമിനിയ ചിമ്മിനികളും ഓടിൽ തീർത്ത ചിമ്മിണികളും പിച്ചള ചിമ്മിണികളുമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അടിവശം പരന്നും നടുവശം വീർത്ത് മുഗൾ ഭാഗം അല്പം കൂർത്തിരിക്കുന്നതും ആയിരുന്നു ചിമ്മിണി വിളക്കിൻ്റെ ഘടന. ഈ ചിമ്മിണികളിലും റാന്തലുകളിലും മണ്ണെണ്ണയാണ് കത്തിക്കാനായി ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ചിമ്മിണി വിളക്കുകൾ കാറ്റത്ത് വേഗം കെട്ടുപോകുന്നവയാണ്. അതുകൊണ്ട് പിന്നീട് ഇവയ്ക്കു പകരമായി ചില്ലുകളിൽ നിർമ്മിതമായ ചിമ്മിണി വിളക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതിനു മുകളിലുള്ള തിരിയുടെ ചുറ്റിലും ഒരു ചില്ലുകൂട് കാണാമായിരുന്നു. അന്നത്തെ കാലത്ത് സാമ്പത്തികമായി അല്പം ഉയർന്നവരും വീടുകളിൽ ധാരാളമായി പശുക്കറവ ഉള്ളവരും നെയ്വിളക്കുകൾ അഥവാ നെയ്ച്ചിരാതുകൾ ഉപയോഗിച്ചിരുന്നു. മണ്ണെണ്ണ വിളക്കുകളെ

0: അപേക്ഷിച്ച് നെയ് വിളക്കുകൾക്ക് സമയദൈർഘ്യം കൂടുതലാണ്. ഇന്ന് ഏതു കൂരിരുട്ടിലും ധാരാളം ലൈറ്റുകൾ ഉള്ളതിനാൽ നമ്മുടെ സഞ്ചാരം സുഗമമാണ്. കൂടാതെ ആചാരാനുഷ്ഠാനങ്ങളിലും ഉദ്ഘാടനവേളകളിലും മാത്രമാണ് നാം വിളക്കുകളും ചിരാതുകളും തെളിയിക്കുന്നത്. പണ്ടുകാലത്ത് രാത്രികാലങ്ങളിൽ ഉത്സവങ്ങൾക്കും ഉത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്കുമൊക്കെ വയലുകളിലൂടെ ചൂട്ട് കത്തിച്ചാണ് അന്നുള്ളവർ നടന്നുപോയിരുന്നത്. ചൂട്ട് കത്തിച്ച് കൂത്ത് കാണാനും നാടകങ്ങൾ കാണാനുമൊക്കെ പോയിരുന്ന ഒരു തലമുറ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ചൂട്ട് വെളിച്ചത്തിൽ നടന്നു പോകുന്ന കുറേ പേർ സൗഹൃദവും സ്നേഹവും പങ്കിട്ടുകൊണ്ടുള്ള ആ നടപ്പ് ഒരു അനുഭവം തന്നെയാണ്. ഇത്തിരി വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ചിരുന്ന ഇവയുടെ വെളിച്ചത്തെക്കാൾ എത്രയോ മടങ്ങ് വെളിച്ചം തരുന്ന പുത്തൻ ലൈറ്റുകൾ ഇവയുടെ സ്ഥാനം കൈയടക്കിയപ്പോൾ ഇതെല്ലാം ഗതകാല സ്മരണകളായി.
1: കൂരിരുട്ടിലെ ഇത്തിരി വെളിച്ചം. രചന നിർവഹണം MR രഞ്ജിനി. നിർവഹണ സഹായം മിനി GS.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടെ നിന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ തന്നെ പോവാം.
2: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ SKUMAR പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
5: ചതിക്കുഴികളിൽ വീഴുന്ന ഒരുപാട് പേരുണ്ട്. 10 മുതൽ 14 ലക്ഷം രൂപ വരെയൊക്കെ അവര് പാക്കേജ് ആയിട്ട് വാങ്ങിയിട്ടാണ് ഈ സ്ഥലങ്ങളിൽ പോകുന്നത്. ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവരുടെ കയ്യിലാകുന്നോണ്ട് ഇവർക്ക് തിരിച്ചു വരാനും പറ്റുന്നില്ല.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
2: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
6: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
7: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
8: ആയുരാരോഗ്യത്തിൽ നിന്ന് കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ കവിതാ ദേവിൻ സംസാരിക്കുന്നു.
9: കണ്ണുകളുടെ ഉപരിതലത്തിൽ വയ്ക്കുന്ന നേർത്ത വൃത്താകൃതിയിലുള്ള ലെൻസുകളാണ് കോൺടാക്ട് ലെൻസ്. കണ്ണടകൾ കൊണ്ട് പരിഹരിക്കാവുന്ന നേത്രവൈകല്യങ്ങൾ അഥവാ റിഫ്രാക്റ്റീവ് എറേഴ്സിനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മയോപ്യ അഥവാ ഹ്രസ്വദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്യ അഥവാ ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം അഥവാ വക്രദൃഷ്ടി, പ്രസ്ബയോപ്യ അഥവാ വെള്ളെഴുത്ത്, ഇവയെല്ലാം കോൺടാക്ട് ലെൻസുകൾ കൊണ്ട് പരിഹരിക്കാവുന്നവയാണ്. ഇവ വ്യക്തമായ കാഴ്ച നൽകാൻ സഹായിക്കുന്നു. കോൺടാക്ട് ലെൻസ് നിങ്ങളുടെ കണ്ണുകൾക്കൊപ്പം സ്വാഭാവികമായി ചലിക്കുകയും സജീവമായ ഒരു ജീവിതശൈലിക്ക് തടസ്സമാകാതിരിക്കുകയും ചെയ്യുന്നു. പലതരം കോൺടാക്ട് ലെൻസുകൾ ഇന്ന് ലഭ്യമാണ്. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നത് സോഫ്റ്റ് കോൺടാക്ട് ലെൻസുകളാണ്. ഇത് ഫ്ലെക്സിബിൾ അഥവാ വഴക്കമുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ ഉപയോഗിക്കാൻ സുഖകരവും അതിനാൽ ആളുകൾക്ക് അവയുമായി വേഗത്തിൽ പൊരുത്തപ്പെടുവാനും സാധിക്കും. അതേസമയം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വേഗം കേടുപാടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് റിജിഡ് ഗ്യാസ് പെർമിബിൾ അഥവാ RGP ലെൻസുകളാണ്. ഇവ സിലിക്കോൺ പോളിമർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ കൂടുതൽ ഈട് നിൽക്കുന്നതാണ്. എന്നാൽ സോഫ്റ്റ് ലെൻസുകൾ പോലെ ഉപയോഗിക്കാൻ അത്ര സുഖകരമല്ല. ചില അവസരങ്ങളിൽ ഇതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. ഡെയിലി വെയർ ലെൻസുകൾ പകൽ സമയത്ത് മാത്രം ഉപയോഗിക്കുന്നവയാണ്. ഇത് വെച്ച് ഉറങ്ങാൻ പാടുള്ളതല്ല, കാരണം ഇത് നേത്രപടലത്തിൽ മുറിവോ അണുബാധയോ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. എക്സ്റ്റെൻഡഡ് വെയർ ലെൻസുകൾ പകലും രാത്രിയും ഉപയോഗിക്കാവുന്നവയാണ്. ഇത് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അണുബാധയ്ക്ക് കാരണമാകാം. റീപ്ലേസ്മെന്റ് ഷെഡ്യൂൾ അഥവാ എത്രനാൾ കൂടുമ്പോഴാണ് കോൺടാക്ട് ലെൻസുകൾ മാറ്റേണ്ടത്. ഡെയിലി ഡിസ്പോസിബിൾ ലെൻസുകൾ ഒരു ദിവസം മാത്രം ഉപയോഗിക്കേണ്ടവയാണ്. ഇവ ഒരിക്കലും വീണ്ടും ഉപയോഗിക്കരുത്, അത് കണ്ണിന് അസ്വസ്ഥതയും അണുബാധയും ഉണ്ടാക്കാം. അതുപോലെ 1 മാസം, 3 മാസം, 6 മാസം വരെ ഉപയോഗിക്കാം.

0: ഉന്ന ലെൻസുകളും ലഭ്യമാണ്. ഹൈബ്രിഡ് കോൺടാക്ട് ലെൻസ്, ഇവിടെ RGP ലെൻസുകളുടെ ചുറ്റിലും സോഫ്റ്റ് ലെൻസ് ഘടിപ്പിച്ചിരിക്കുന്നു. ഇവ RGP ലെൻസുകളെ അപേക്ഷിച്ച് ഉപയോഗിക്കാൻ കൂടുതൽ സുഖകരമാണ്. നേത്രപടലത്തെ ബാധിക്കുന്ന ചില രോഗാവസ്ഥകളിലും അസ്റ്റിഗ്മാറ്റിസം അഥവാ കൃഷ്ണമണിയിലുണ്ടാകുന്ന വളവ് കറക്റ്റ് ചെയ്യുവാനും ഇത് ഉപയോഗിക്കുന്നു. ടോറിക് ലെൻസുകൾ പ്രധാനമായും അസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ചെയ്യുവാനായി ഉപയോഗിക്കുന്ന ലെൻസാണ്. മൾട്ടിഫോക്കൽ കോൺടാക്ട് ലെൻസുകൾ വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയയിൽ ഉപയോഗിച്ച് വരുന്നു. ഇത് ദൂരക്കാഴ്ചയും സമീപകാഴ്ചയും ശരിയാക്കുന്നു. സ്ക്ലീറൽ കോൺടാക്ട് ലെൻസുകൾ പ്രധാനമായി ചില നേത്രരോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നതാണ്. വരണ്ട കണ്ണുകളുടെ ചികിത്സയ്ക്കും ചില നേത്രപടല രോഗങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നു. കോസ്മെറ്റിക് കോൺടാക്ട് ലെൻസുകൾ കണ്ണുകളുടെ നിറം മാറ്റാൻ ഉപയോഗിക്കുന്നു. പവറോടു കൂടിയും അല്ലാതെയും ഇവ ലഭ്യമാണ്. കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എപ്പോഴൊക്കെയാണ്? കഠിനമായ വരണ്ട കണ്ണുകൾ അഥവാ സിവിയർ ഡ്രൈ ഐസ് ഉള്ളവർ, കണ്ണുകൾക്ക് അണുബാധയോ അലർജിയോ ഉള്ളപ്പോൾ, അതുപോലെ അമിതമായ അന്തരീക്ഷ മലിനീകരണമുള്ളപ്പോഴൊക്കെ അവ ഉപയോഗിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. കോൺടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ്. കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം മാത്രം കോൺടാക്ട് ലെൻസുകൾ കൈകാര്യം ചെയ്യുക. കോൺടാക്ട് ലെൻസും അത് സൂക്ഷിക്കുന്ന കേസും വൃത്തിയായി സൂക്ഷിക്കുക. കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം അവ ഉപയോഗിക്കുക. ഡെയിലി വെയർ ലെൻസുകൾ 8 മുതൽ 10 മണിക്കൂർ നേരം ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. കണ്ണിന് ചുവപ്പോ തട്ടലോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ലെൻസുകൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം നേത്രപടലത്തിനു ചെറിയ മുറിവോ അണുബാധയോ ഉണ്ടായാൽ പോലും അത് കാഴ്ച നഷ്ടപ്പെടാൻ കാരണമാകാം.
1: ആയുരാരോഗ്യത്തിലെന്ന് കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
8: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
7: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
8: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
7: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
9: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച യേശുദാസ് പാടിയത് ചിത്രം തട്ടകം.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: ചരിത്രത്തിൽ ഇന്ന് 2012 സെപ്റ്റംബർ 7 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ കമ്പനികൾക്ക് പാകിസ്ഥാനിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം നടത്തുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിറക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും സാമ്പത്തിക ബന്ധങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. ഇന്ത്യൻ കമ്പനികൾക്കോ വ്യക്തികൾക്കോ പാകിസ്ഥാനിൽ നിക്ഷേപം നടത്തണമെങ്കിൽ RBI പ്രത്യേക മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കി. 1822 സെപ്റ്റംബർ 7 ബ്രസീൽ പോർച്ചുഗലിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ബ്രസീലിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം ബ്രസീലിയൻ സ്വാതന്ത്ര്യ ദിനമായി രാജ്യം ആഘോഷിക്കുന്നു. അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള പോലീസ് സംഘടനയായ ഇന്റർപോൾ 1923 സെപ്റ്റംബർ 7 വിയന്നയിൽ വെച്ച് രൂപീകരിച്ചത്. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് കമ്മീഷൻ എന്ന പേരിൽ ആരംഭിച്ച ഇത് പിന്നീട് ഇന്റർപോളായി മാറി. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ 195 രാജ്യങ്ങൾ ഈ ആഗോള സംഘടനയിൽ അംഗങ്ങളാണ്. അന്താരാഷ്ട്ര തലത്തിൽ കുറ്റവാളികളെ പിടികൂടുന്നതിനും വിവരങ്ങൾ കൈമാറുന്നതിനും സുപ്രധാന പങ്കുവഹിക്കുന്നു. ജനറൽ അസംബ്ലി അംഗീകരിച്ച സുപ്രധാന തീരുമാനങ്ങളുടെ തുടക്കമാണ് സെപ്റ്റംബർ 7. ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളിലൊന്നായ ബാങ്ക് ഓഫ് ഇന്ത്യ 1906 സെപ്റ്റംബർ 7 പ്രവർത്തനം ആരംഭിച്ചത്. മുംബൈ ആസ്ഥാനമാക്കി 50 ലക്ഷം രൂപയുടെ മൂലധനത്തോടെ ഒരു കൂട്ടം വ്യവസായികളാണ് ഇത് തുടങ്ങിയത്. 1969 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്

0: ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടു. ഇന്ത്യയിലെമ്പാടും വിദേശ രാജ്യങ്ങളിലും വലിയ ശാഖാ ശൃംഖലയുള്ള ബാങ്കായി ഇത് വളർന്നു. സ്വകാര്യ സംരംഭത്തിൽ നിന്ന് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിലെ സുപ്രധാന പങ്കാളിയായി ബാങ്ക് ഓഫ് ഇന്ത്യ മാറിയ ചരിത്രം ഈ ദിനത്തിൽ തുടങ്ങുന്നു. ലണ്ടനിൽ വെച്ച് ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മഹാത്മാഗാന്ധി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമായിരുന്നു ഇത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വാതന്ത്ര്യസമര മുന്നേറ്റങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം നൽകാൻ യോഗത്തിൽ പങ്കെടുത്തു. 2011 സെപ്റ്റംബർ 7 ഡൽഹി ഹൈക്കോടതിയുടെ പ്രവേശന കവാടത്തിന് സമീപം അതിദാരുണമായ ബോംബ് സ്ഫോടനം നടന്നു. സ്ഫോടനത്തിൽ 17 കൊല്ലപ്പെടുകയും 76 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെയും ഭീകരവിരുദ്ധ ഏജൻസികളെയും ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാറും.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

0: 45, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 16, ഫിനാൻസ് 34, ഐടി 5, ആർക്കിടെക്ചർ 4, ലോ 2, ഫയർ സർവീസസ് 14, ഓപ്പറേഷൻസ് 28. ആർക്കിടെക്ചർ കൌൺസിലിൽ രജിസ്ട്രേഷനും നിയമ ബിരുദവും ബാർ കൌൺസിലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അർഹതയും, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെട്ട ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, ലിറ്ററേച്ചറിൽ ഹിന്ദി, ഇംഗ്ലീഷ് ബിരുദവും ജേർണലിസം, മാസ് മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷനിൽ 2 വർഷത്തെ PG ഡിപ്ലോമയും. അപേക്ഷകർക്ക് ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം 32 വയസ്സ് കവിയരുത്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവ് 129. ഫിനാൻസ് 36, ലോ 6, ഓപ്പറേഷൻസ് 79, സർവേ ആൻഡ് കാർട്ടോഗ്രഫി 8. യോഗ്യത ഫിനാൻസ് സ്പെഷ്യലൈസേഷനോടെയുള്ള MBA, കോസ്റ്റ് അക്കൗണ്ടന്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അല്ലെങ്കിൽ നിയമ ബിരുദവും ബാർ കൌൺസിലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അർഹതയും, സയൻസ് ബിരുദവും 2 വർഷത്തെ MBAയും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം, ജിയോഗ്രഫി, റിമോട്ട് സെൻസിംഗ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ജിയോ ഇൻഫർമാറ്റിക്സ്, ജിയോമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദം. പ്രായം 27 വയസ്സ് കവിയരുത്. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC NCL വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 1000 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും എയർപോർട്സ് അതോറിറ്റിയിൽ 1 വർഷത്തെ അപ്രന്റിസ്ഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. August 8 മുതൽ അപേക്ഷിക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 9. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aai.aero. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aai.aero. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ സൂപ്പർവൈസർ Grade 3 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുണ്ട്. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും 50% മാർക്ക് മതിയാവും. ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ 1 വർഷത്തെ ഡിപ്ലോമ നേടിയവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായം 35 വയസ്സ് കവിയരുത്. SC വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷം, ST വിഭാഗക്കാർക്ക് 15 വർഷം എന്നിങ്ങനെയാണ് വയസ്സിളവ്. അപേക്ഷാ ഫീസ് 236 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 7. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി September 14. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://careers.bhel.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://careers.bhel.in. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്.
1: തൊഴിൽ ദർശനം.
2: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
3: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു.
2: കിച്ചൺ അപ്ലയൻസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
3: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നല്ല മലയാളം തയ്യാറാക്കിയത് മാർഗരറ്റ്, അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
4: പക്ഷം എന്ന വാക്കിന് ചിറക്, അഭിപ്രായം, വശം എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷി എന്നാൽ പക്ഷമുള്ളത്, ചിറകുള്ളത് എന്നർത്ഥം. സ്വർണച്ചിറകുള്ള പക്ഷി എന്ന പ്രയോഗത്തിൽ ചിറക് എന്ന പദത്തിന്റെ ആവർത്തനം വരുന്നു. നെറ്റിയിൽ പൂവുള്ള സ്വർണച്ചിറകുള്ള പക്ഷി എന്ന സിനിമാ ഗാനത്തിൽ ഈ പ്രയോഗമുണ്ട്. ഇതെല്ലാം അവൾ സ്വയം ചിന്തിച്ചു കൂട്ടുന്നതാണ്. ചിന്തിക്കുക എന്നത് സ്വയം നടക്കുന്ന പ്രവർത്തനമാണല്ലോ, അതിനാൽ ഇതെല്ലാം അവൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് എന്ന് മതി. ചെയ്തു പോയ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്, അമ്മ മകനെ ഉപദേശിച്ചു. ഈ വാക്യത്തിൽ തെറ്റുണ്ടോ? ആവർത്തിക്കുക എന്നാൽ വീണ്ടും വീണ്ടും ചെയ്യുക എന്നാണ് അർത്ഥം. വീണ്ടും ആവർത്തിക്കുക എന്ന പ്രയോഗം തെറ്റാണ്. ചെയ്തു പോയ തെറ്റ് വീണ്ടും ചെയ്യരുതെന്ന് അമ്മ മകനെ ഉപദേശിച്ചു. ചെയ്തു പോയ തെറ്റ് ആവർത്തിക്കരുതെന്ന് അമ്മ മകനെ ഉപദേശിച്ചു. ഇങ്ങനെ രണ്ട് രീതിയിൽ വാക്യത്തിലെ തെറ്റ് തിരുത്താവുന്നതാണ്. അവൻ്റെ തമാശ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നു.

0: ഗത്യന്തരം എന്നാൽ വേറെ വഴി, മറ്റു വഴി എന്നൊക്കെയാണ് അർത്ഥം. ഗത്യന്തരമില്ലാതെയായപ്പോൾ മോഷ്ടാവ് കുറ്റം സമ്മതിച്ചു, വേറെ വഴിയില്ലാതായപ്പോൾ മോഷ്ടാവ് കുറ്റം സമ്മതിച്ചു, ഇതിലേതെങ്കിലും ഒന്ന് മതി. എന്താണ് നടന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് ഞാനിവിടേക്ക് പോകാൻ കാരണം. ഈ വാക്യത്തിൽ രണ്ട് തെറ്റുണ്ട്. ജിജ്ഞാസ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാനുള്ള ആഗ്രഹം എന്നാണ്. അതുകൊണ്ട് അറിയാനുള്ള ജിജ്ഞാസ എന്ന പ്രയോഗത്തിൽ അറിയാനുള്ള എന്ന പദത്തിൻ്റെ ആവർത്തനം വരുന്നു. കൊണ്ട് എന്ന പദം കാരണത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ എന്താണ് നടന്നതെന്ന ജിജ്ഞാസയാണ് ഞാൻ ഇവിടേക്ക് പോകാൻ കാരണം എന്നോ, എന്താണ് നടന്നതെന്ന ജിജ്ഞാസ കൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത് എന്നോ വാക്യം ശരിയായി പ്രയോഗിക്കാം.
1: നല്ല മലയാളം തയ്യാറാക്കിയത് മാർഗരറ്റ്, അവതരിപ്പിച്ചത് എൻ.ജെ. ജോഷിലാൽ.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
6: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
7: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: കൈതപ്രം എഴുതി മോഹൻ സിത്താര സംഗീതം നൽകി. സുനിൽ, ബാലു, ഗോപൻ, പുഷ്പവതി എന്നിവർ പാടിയ ഗാനം. ചിത്രം നമ്മൾ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിൽ ONV കുറുപ്പ് വരികളെഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും. പ്രധാന വാർത്തകൾക്ക് ശേഷം ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായൺ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എല്ലിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 47-ാമത് കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയുമായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിലെത്തി. ദോഹയിൽ നിന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 2 യാത്രക്കാരിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുരാവസ്തു നാണയങ്ങൾ പിടികൂടി. 47.16 ലക്ഷം രൂപ മൂല്യം വരുന്ന 20 കിലോയിലധികം വരുന്ന 134 സ്വർണം വെള്ളി നാണയങ്ങളാണ് പിടിച്ചെടുത്തത്. പൊതുസേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച വ്യക്തികളെ ആദരിക്കുന്നതിന് പി പി മുകുന്ദൻ സേവാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സേവാ പുരസ്കാരം ഡോക്ടർ വി നാരായണന് നൽകും. അട്ടപ്പാടിയിൽ സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് നൽകിയ സമർപ്പണം കണക്കിലെടുത്താണ് പുരസ്കാരം. അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേയ്ക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. AFC Under-20 ഏഷ്യാ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യയ്ക്ക് യോഗ്യത. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിന് യോഗ്യത നേടുന്നത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ അനന്തപുരി, തുടരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി തടയാൻ സംസ്ഥാന വിജിലൻസ് വകുപ്പ് ആരംഭിച്ച ദൌത്യത്തിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്പറേഷൻ പാർപ്പിടം. ശരിയുത്തരം ഒരിക്കൽ കൂടി, ഓപ്പറേഷൻ പാർപ്പിടം. കെ എം ഷാജിയാണ് നിലവിലെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. നമസ്തേ അനന്തപുരി, മറ്റൊരു ചോദ്യമെത്തും നാളെ രാവിലെ 7 മണിക്ക്. സുലേഖ മൻസിൽ എന്ന ചിത്രത്തിൽ മൂരിയുടെ വരികൾക്ക് വിഷ്ണു വിജയ് ഈണം നൽകി. വർഷ രഞ്ജിത്, മീര പ്രകാശ് എന്നിവർക്കൊപ്പം പാടിയ ഗാനം കേൾക്കാം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
3: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
2: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ.
6: കാലം സാക്ഷി. പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ. കർണാടക സംഗീതജ്ഞനും വയലിനിസ്റ്റുമായിരുന്ന പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ 1937 മാർച്ച് 23 ജനിച്ചു. മൃദംഗ വിദ്വാനായിരുന്ന പിതാവ് കെ മഹാദേവ അയ്യരുടെയും കുംഭകോണം രാജമാണിക്യം പിള്ളയുടെയും ശിക്ഷണത്തിൽ സംഗീത പഠനം ആരംഭിച്ച അദ്ദേഹം തന്റെ 17 മുതൽ വയലിൻ കച്ചേരികൾ അവതരിപ്പിച്ചു തുടങ്ങി. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ മുൻ വയലിൻ വിഭാഗം മേധാവിയായിരുന്ന അദ്ദേഹം ആകാശവാണിയിലെയും ദൂരദർശനിലെയും ടോപ്പ് ഗ്രേഡ് കലാകാരൻ കൂടിയായിരുന്നു. പ്രൊഫഷണൽ വയലിൻ വാദകർ ആയ അദ്ദേഹത്തിന്റെ മക്കളോടൊപ്പം രാജ്യത്തിനകത്തും പുറത്തുമായി അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാരത്ന ഫെലോഷിപ്പ്, മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സീനിയർ വയലിനിസ്റ്റ് അവാർഡ്, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 70 കാലം കർണാടക സംഗീത രംഗത്ത് സജീവമായിരുന്ന പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ 2020 സെപ്റ്റംബർ 7 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മയുടെ ശബ്ദം കേൾക്കാം.
7: അപ്പൊ എങ്ങനെയാണ് അങ്ങേക്ക് അങ്ങേ വായിക്കുന്നതായ അങ്ങയുടെ ഒരു ശൈലിയും രീതിയുണ്ട്. അപ്പൊ പല തട്ടിലുള്ള ആൾക്കാരുമായിട്ട് കച്ചേരിക്ക് വായിക്കേണ്ടി വരും. എങ്ങനെയാണ് അങ്ങ് ഈ കോംപ്രമൈസ് അനുരഞ്ജനം എന്നൊക്കെ പറയുന്നത് ആ കച്ചേരി നടത്തുന്ന ആളുമായിട്ട് അക്കമ്പനിങ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എങ്ങനെയാണ് യോജിച്ച് പോകുന്നത്? എങ്ങനെയാണ്
8: അത് ചോദിച്ചത്? വളരെ നന്നായി. അതായത് നമ്മളിപ്പോ പക്കവാദ്യം വായിക്കാൻ പോകുമ്പോഴത്തേക്ക് ഗായകശൈലി ആ ഗായകശൈലിയാണ് ഞാൻ സ്വന്തമായിട്ട് ശരിയാക്കി എടുത്ത ശൈലി. എനിക്കുള്ള ശൈലി എന്നും പറഞ്ഞ് നമ്മൾ വായിക്കരുത്. എന്തുകൊണ്ടാ? ആ പാട്ടുകാരൻ ഏത് രീതിയിൽ പാടി വന്നിരിക്കുന്നോ അതിനനുസരിച്ച് അവർ പാടുന്നതനുസരിച്ച് അക്കമ്പനി ചെയ്ത ശേഷം അവർ പാടാത്ത സംഗതികളുണ്ടെങ്കിൽ മനോധർമ്മമായിട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളത് എടുത്ത് കാണിക്കുന്നത് തെറ്റില്ല. അല്ലയോ, വിട്ടുപോയ സംഗതികൾ കാണുന്ന വെച്ചോണം. എന്ന് പറഞ്ഞാൽ ഒരു രാഗം കംപ്ലീറ്റ് പാടി ഇതാക്കാനോ അതുപോലെ മനോധർമ്മ സ്വരത്തിൽ അവർ പഠിച്ചിടത്തോളം വായിച്ചിരിക്കാം. അതിനെ ഒന്ന് പൊലിപ്പിച്ച് കാണിക്കണമെങ്കിൽ നമ്മളതിൽ പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് കച്ചേരി മൊത്തത്തിൽ നന്നാവും. ഈ മൂന്ന് പേരും കൂടി ചേരുന്നതാണ്. ഒരാൾ വീക്ക്നെസ് ആയി പോയാൽ രക്ഷയില്ല.
7: അതെ.
8: അപ്പോൾ എണീക്കുമ്പോൾ ആളുകൾ പറയും കച്ചേരി മൊത്തത്തിൽ നന്നായി.
7: BBC
8: വായിക്കാൻ അതിന്റെ സന്ദർഭം തമിഴ് സമ്മേളനം ലണ്ടനിൽ വെച്ച് നടന്നു, ലോക തമിഴ് സമ്മേളനം. അതിന് പങ്കെടുക്കാനായിട്ട് ഞാൻ യേശുദാസും പോയി. അപ്പോഴത്തേക്ക് അവിടെ ബക്കിംഗ്ഹാം പാലസ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അതിലാണ് താമസിച്ചത്. അപ്പോൾ തമിഴ് പ്രോഗ്രാം കഴിഞ്ഞു, തീർന്ന അവിടെ BBC അടുത്ത ദിവസം പ്രോഗ്രാം. എൻ്റെ വയലിൻ കച്ചേരി ഒരു 1.5 മണിക്കൂർ എടുത്തു.
7: 1.5 മണിക്കൂർ
8: അതായത് യേശുദാസിൻ്റെ കച്ചേരി 2-3 മണിക്കൂർ എടുത്തു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്.
6: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മയുടെ ശബ്ദം.
9: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
10: ആരെ കാണാൻ പോവാ?
9: ഭഗവതിയെ കാണാൻ.
10: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
9: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
11: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ. അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
12: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, അഞ്ചു കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
13: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
14: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
15: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
14: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
16: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
14: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
17: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
18: ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി MG ശ്രീകുമാർ പാടിയത് കേൾക്കാം.

കാമിദാത്ത വിതരണ വിഗുണ ചരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാവ്യന കാലങ്കാര ഭരണ കാമിദാത്ത വിതരണ വിഗുണ ചരണ കാ

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
3: എന്നാ പറയ?
5: 90 72 503 503.
6: ഹരിനാരായണൻ വരികളെഴുതി, ദീപക് ദേവ് ഈണം നൽകി, സിദ്ധാർത്ഥ് മഹാദേവനും മഞ്ജരിയും പാടിയ ഗാനം. ചിത്രം ചിറകുടിഞ്ഞ കിനാവുകൾ.

0: നമുക്ക് ചുറ്റും. അരുവിക്കരയിലെ കെ എസ് ഇ ബിയുടെ കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയുള്ള സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ വാർഡുകളിൽ ഇന്ന് കുടിവെള്ളം മുടങ്ങും. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പ്ലാന്റുകളുടെ പ്രവർത്തനം നിർത്തുന്നത്. സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ജില്ലാ കാര്യാലയത്തിൽ കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിവരങ്ങൾക്ക് SSKerala.in സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471245591. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471245591. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് BR സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. രാവിലെ 11 റിപ്പോർട്ട് ചെയ്യണം. വെബ്സൈറ്റ് www.cet.ac.in. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ കോമ്പോസിറ്റ് പ്രോസസ്സിംഗ് ആൻഡ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്. ഒരു വർഷ കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. മെക്കാനിക്കൽ അനുബന്ധ ബ്രാഞ്ചുകളിൽ ബിടെക്, ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ITI, THSLC, KGCE എന്നീ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9656-39-9657. കേട്ടത് നമുക്ക് ചുറ്റും.
1: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
2: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ഒഴിമുറി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരചന്ദ്ര വർമ്മ വരികളെഴുതി, ബിജിപാൽ ഈണമിട്ട് യാസിനും സൗമ്യയും പാടിയ ഗാനമിതാണ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
6: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
7: ചരിത്രം ആവർത്തിക്കുന്നു, ആവർത്തിച്ചു പെരുകുന്നു. സീസർ പ്രപഞ്ചത്തെ ഒരു വട്ടം വലം വെച്ച് നെപ്പോളിയനായും നെപ്പോളിയൻ ഹിറ്റ്ലറായും വരുന്നു. സംഖ്യയുടെ സ്ഥാനങ്ങൾ വർദ്ധിക്കുന്നു, ഇടത്തുവശത്ത് പൂജ്യങ്ങൾ ചേർത്തിട്ട്. അങ്ങനെ അനേകം പൂജ്യങ്ങൾ ഇടത്തുവശത്ത് ചേർക്കുമ്പോൾ പ്രപഞ്ചം ഒരു നേരം പോക്ക് കാണിക്കുന്നു. വലത്തുവശത്ത് ഒരു പൂജ്യം. ബനിയൻ ദിവാൻജിയാകുമ്പോഴും പൂജ്യം ഇടത്തുവശത്ത് തന്നെ. വലത്തുവശത്ത് ചേർക്കുമ്പോൾ ഒരു ഗാന്ധി ഉണ്ടാകുന്നു. ഇത് സാധാരണമല്ല. ദിവസവും വിപ്ലവം ഉണ്ടാകുന്നില്ല. രാധയെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടപ്പോൾ വിശ്വത്തിൻ്റെ ജീവിതത്തിൽ ഒരു പൂജ്യവും കൂടി ചേർന്നു. ഇടത്തുവശത്ത് തന്നെ. പക്ഷേ അയാൾ ഒരു മഹാവിപ്ലവം നടക്കുന്നുവെന്ന മട്ടിലാണ് അതിനെ നേരിട്ടത്. ആകെ അമ്പരന്നുപോയി. റെയിൽവേ മൈതാനത്തിലെ നിഴൽ പരന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. കുറേ ദിവസമായി നിലത്തിരിക്കുവാനാണ് ഇഷ്ടം. ആത്മാവിലേക്ക് തല തിരികൊണ്ടുള്ള ആ ഇരിപ്പിൽ നിന്ന് അവനെ ഉണർത്തിയത് വണ്ടിയുടെ ശബ്ദമാണ്. ശബ്ദവും വെളിച്ചവും കൊണ്ടാണ് എല്ലാ വണ്ടികളും. ശല്യം. അത് ഏകാന്തതയെയും നിഴൽ പരപ്പിനെയും കീറിമുറിക്കുന്നു. വിശ്വം ഞെട്ടി തലയുയർത്തി നോക്കി. വെളിച്ചത്തിൻ്റെ ഘോഷയാത്ര കടന്നുവരുന്നു. പക്ഷേ അത് കടന്നു പോവുകയും ചെയ്യും. വിശ്വം വിചാരിച്ചു. വണ്ടി എവിടെയും ഉറച്ചു നിൽക്കില്ല. ഭാഗ്യം. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു നിന്നു. ആളുകൾ ഇറങ്ങി പല വഴിക്ക് പോയി. എത്ര മനുഷ്യരാണ്! എന്ത് തിരക്കാണ്! ഇവർക്കൊക്കെ എന്ത് ധൃതിയാണ്! ഈ കാണുന്ന മനുഷ്യർക്കൊക്കെ സുഖമാണോ? സുഖിക്കുന്നില്ല, സുഖമന്വേഷിക്കുകയാണെന്ന് തോന്നുന്നു. എന്തോ ഒന്ന് എത്തിപ്പിടിക്കാൻ പോകുന്നത് പോലെയാണ് ആളുകളുടെ പാച്ചിൽ. എന്തെത്തിപ്പിടിക്കാൻ? ശൂന്യതയെ പിടിച്ചടക്കാനുള്ള ത്വരിത പ്രയാണം. ആരും ഇതൊന്നും അറിയുന്നില്ലെന്നോ? മനുഷ്യഹൃദയത്തിന് കാണ്ടാമൃഗം.

0: സ്വപ്നത്തിൻ്റെ തൊലിയാണോ? അനുഭവങ്ങളുടെ ചുട്ട അടി പോലും അറിയില്ലെന്ന് വരുമോ? ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ വിശ്വനാഥൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ വെളിച്ചം എപ്പോഴും പ്രപഞ്ചത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇരുട്ടിൽ അവനവൻ മാത്രമേ ഉള്ളൂ. ആളുകൾ ഓരോ വഴിക്ക് പിരിഞ്ഞു പോവുകയാണ്. ഈ പിരിഞ്ഞു പോകുന്നവർ ഇനി എന്നെങ്കിലും കണ്ടുമുട്ടുമോ? താനും ഇതേവിധം ഒരു വണ്ടിക്കാണ് വന്നിറങ്ങിയതെന്ന് വിശ്വമോർത്തു. എന്തു വരവാണ് വന്നത്! അലറുന്ന ശബ്ദങ്ങൾ, തറയ്ക്കുന്ന നിറങ്ങൾ, ഉരസലുകൾ, ഞരക്കങ്ങൾ, ചാട്ടവാറടികൾ, ഇവയുടെ ഒരു കോലാഹലമായിരുന്നു ഹൃദയത്തിൽ. അപശ്രുതിയോടുകൂടിയ ഒരു വാദ്യമേളം ഉച്ചസ്ഥായിയായി നിൽക്കുകയായിരുന്നു. വണ്ടി തന്നെയും വലിച്ചു പായുകയാണ്. പക്ഷേ താൻ പായുന്നുവെന്നാണ് തോന്നിയത്. ദൂരെ നിന്ന് ഒരു ശബ്ദം അയാളോട് കൂടെ കൂടെ വിളിച്ചു പറഞ്ഞു: നീ ഒരു ശൂന്യതയാണ്, നീ ഒരു തൊണ്ടാണ്. ഞെട്ടിക്കുന്ന ആ ശബ്ദം ചെവിയിൽ കിടന്ന് അലർന്നു. ആ ശബ്ദം പോലെ ഒരു പ്രപഞ്ചസത്യമില്ലെന്നും അപ്പോൾ തോന്നിയിരുന്നു. അത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. വണ്ടി ഇറങ്ങിയിട്ടും അത് നിന്നു.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
6: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
9: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: വിതുമ്പുന്ന ഹൃദയവുമായി നടന്നകലുമ്പോൾ മനുഷ്യർ പലപ്പോഴും പിൻവിളിക്കായി കാതോർക്കാറുണ്ട്. അകലെ എവിടെയോ നിന്ന് നമ്മുടെ അതേ ഹൃദയഭാരത്തോടെ പാടുന്ന ആ സ്വരം നമ്മെ തിരയുന്നതായും അതിനോട് നമ്മുടെ മനസ്സ് സദാ സംവദിക്കുന്നതായും തോന്നാം. ഈ ആശയത്തെ അനാവരണം ചെയ്യുന്ന ചില ഗാനങ്ങൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേൾക്കാം. ആദ്യം അകലെ എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: മറ്റൊരു വിഷയവുമായി തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8:00 കഴിഞ്ഞ് 45 മിനിറ്റ്.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ ജീവിത നൈപുണ്യവും യോഗയും, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജുജി.
5: നമ്മുടെ സമൂഹത്തിന്റെ ജീവിത നൈപുണ്യം എപ്രകാരമാണ് യോഗയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്ക് ചിന്തിക്കാം. യോഗ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടന, യുണിസെഫ് പോലുള്ള സംഘടനകൾ ആരോഗ്യ പരിപാലനത്തിൽ നിതാന്തമായ ജാഗ്രത പാലിക്കുന്നുണ്ട്. യോഗയെ ഒരു ജീവിത പെരുമാറ്റ വികസനമായി കണക്കാക്കിയാൽ യുണിസെഫ് വിഭാവനം ചെയ്ത ലൈഫ് സ്കില്ലുമായി നമുക്ക് ചേർത്ത് വയ്ക്കാം. സോഷ്യൽ സ്കിൽ, തിങ്കിംഗ് സ്കിൽ, കോപ്പിംഗ് സ്കിൽ എന്നിവ പ്രധാനപ്പെട്ടവയാണ്. ആരോഗ്യ പരിപാലനം വ്യക്തിപരവും സാമൂഹ്യപരവുമാണ്. യോഗ ഒരു സെൽഫ് ലേണിംഗ് കൂടിയാണ്. നമ്മുടെ ഭാരത സംസ്കൃതിയായ തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ എന്നിവ ചേർത്ത് വായിക്കേണ്ടതാണ്. യോഗയുടെ നിർവചനം ചിത്തവൃത്തി നിരോധക എന്ന് തന്നെയാണ്. അതുതന്നെയാണ് മൈൻഡ്ഫുൾനെസ്സും തമ്മിലുള്ള ബന്ധം. ആരോഗ്യത്തെപ്പറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. ഇവിടെയാണ് യോഗയും വ്യായാമവും ലൈഫ് സ്കില്ലും ബന്ധപ്പെടുന്നത്. ലൈഫ് സ്കില്ലിനെ പറ്റി യുണിസെഫ് പറയുന്നത് സൈക്കോളജിക്കൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ ദാറ്റ് ഹെൽപ് പീപ്പിൾ മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ, സോൾവ് പ്രോബ്ലംസ്, തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് ക്രിയേറ്റീവ്ലി എന്നിങ്ങനെയാണ്. ചുരുക്കത്തിൽ, ആധുനിക ലോകത്തിന്റെ ലഹരി ഉൾപ്പെടെയുള്ള നിരവധി വെല്ലുവിളികളെ നേരിടുവാൻ മുന്നോട്ട് നയിക്കുവാൻ യോഗ നമ്മളെ സഹായിക്കുന്നു. ഈ കാഴ്ചപ്പാടിനെ സ്വാധീകരിക്കുന്ന നിരവധി മാർഗങ്ങളൊന്നാണ് ജോഹാരി വിൻഡോ. 1955 ജോസഫും ഹാരിങ്ടൺ ഇംഗം കൂടി ലളിതമായി കണ്ടെത്തിയ സെൽഫ് അവയർനെസ് മാർഗമാണ് ജോഹാരി വിൻഡോ. ജോഹാരി വിൻഡോയ്ക്ക് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഓപ്പൺ ഏരിയ, തുറന്ന ഭാഗം, അടഞ്ഞ ഭാഗം, ബ്ലൈൻഡ് സ്പോട്ട്, മറിഞ്ഞിരിക്കുന്ന ഭാഗം, ഫേഡർ ആൻഡ് അൺനോൺ ഏരിയ അല്ലെങ്കിൽ ഇരുണ്ട ഭാഗം. ഈ ഓരോ ഭാഗത്തിലും, ഉദാഹരണത്തിന് തുറന്ന ഭാഗത്തെ സംബന്ധിച്ച്, ഹൃദ്യമായ പരിശുദ്ധമായ സംവേദനം യോഗയിലൂടെയും സാമൂഹ്യ ബോധത്തിലൂടെയും നമുക്ക് നേടിയെടുക്കാം. രണ്ടാമത്തെ

0: സാധ്യതകൾ നാം വിനിയോഗിക്കേണ്ടത്. സ്വയം തിരിച്ചറിയലാണ് യോഗ. നമ്മുടെ ജീവിത ലക്ഷ്യവും അതുതന്നെയാണ്. ഇവിടെയാണ് യോഗയും ജീവിത നൈപുണ്യം തമ്മിൽ ബന്ധപ്പെടുന്നത്.
1: ജീവിത നൈപുണ്യവും യോഗയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആരിശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി ആരിശാല.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
9: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
8: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
9: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
10: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
11: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: വെടിക്കെട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ഷിബു പുലർക്കാഴ്ചയുടെ സംഗീതത്തിൽ അമൽ ജോസ് പാടിയ ഗാനം.

0: സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു?
5: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
7: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും പ്രദീപ് പള്ളുരുത്തിയും പാടിയത്. വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. പുത്തനറിവുകളും വാർത്തകളും പാട്ടുകളുമൊക്കെയായി വീണ്ടും എത്തും നാളെ രാവിലെ 6:00. ഈ പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ഏവർക്കും ശുഭദിനാശംസകൾ.

0: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിരുതേ. തലനര കയറിയ വഴിയവരുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തറുതല പറയരു കടലിനു മുതിരുതേ. തലനര കയറിയ വഴിയവരുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തറുതല പറയരു കടലിനു മുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിഴിരുതേ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ കേൾക്കാം 1961 മുതൽ 70 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് പി ഭാസ്കരന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ?
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: പി ഭാസ്കരൻ എഴുതി, ബി എ ചിദംബരനാഥ് ഈണമിട്ട്, എസ് ജാനകിയും ബി വസന്തയും പാടിയ ഗാനം. ചിത്രം കള്ളിപ്പെണ്ണ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
2: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈജി ഓണം, മാസ് ഓണം, സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം, BMW കാർ.
2: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
3: മണവാട്ടി എന്ന ചിത്രത്തിലെ യേശുദാസ്.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിൽ MS ബാബുരാജിന്റെ സംഗീതത്തിൽ S ജാനകി പാടിയ ഗാനം, വരികളെഴുതിയത് P ഭാസ്കരൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: യൂസഫലി കേച്ചേരിയുടെ വരികൾ, MS ബാബുരാജിന്റെ സംഗീതം. കാർത്തിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിത.

0: 50 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: യങ് അൺമാരീഡ് ലേഡീസ് തന്നെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് കല്യാണം കഴിക്കാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവരൊറ്റയ്ക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, ജോലി ചെയ്യുന്നു, അതിനുശേഷം അവർ വന്ന് വിവാഹം കഴിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇപ്പൊ കാണുന്നത്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
4: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
5: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം കസവ തട്ടം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം.

0: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. നദി എന്ന ചിത്രത്തിൽ യേശുദാസ്.

പ്രിയ ശ്രോതാക്കളെ, 1961 മുതൽ 70 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 2029-ഓടെ ഇന്ത്യയെ ലഹരി മുക്തമാക്കുന്നതിന് 3 വർഷത്തെ കർമ്മ പദ്ധതി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമനടപടി, ലഹരിമരുന്നുകളുടെ നിയന്ത്രണം, ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമത വർധന, വിവിധ ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. ഡൽഹിയിലെ 4 നിലകളിലധികം വരുന്ന എല്ലാ അനധികൃത നിർമ്മാണങ്ങളും അടിയന്തരമായി സീൽ ചെയ്യുമെന്ന് ഡൽഹി മേയർ പ്രവേശ് വാഹി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് സർവീസിൽ നിന്ന് ഉടൻ പിരിച്ചുവിടുന്നതുൾപ്പെടെ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി. വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. ഛായാഗ്രാഹകൻ ആലപ്പുഴ പൂന്തോപ്പ് വാർഡ് തൈപ്പറമ്പ് വീട്ടിൽ ടി എൻ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 വീട്ടുവളപ്പിൽ. വിങ്സ് കേരള ഏർപ്പെടുത്തിയ കെ സരസ്വതിയമ്മ പുരസ്കാരം ഡോക്ടർ സുനീത ടിവിക്ക്. തന്റേടം എന്ന പുസ്തകത്തിനാണ് അവാർഡ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: പണ്ടുകാലങ്ങളിൽ സ്ത്രീകളാണ് കെയറിങ് കൊടുക്കേണ്ടത്, സ്ത്രീകളാണ് പരിചരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നല്ലോ സമൂഹത്തിൽ. ഇപ്പോ ആണ് അതൊക്കെ മാറി വരുന്നതും. പുരുഷനോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ ഇതൊക്കെ എല്ലാവർക്കും ആകാവുന്നതാണ് എന്നുള്ളൊരു മാറ്റമൊക്കെ വരുന്ന സമയമാണ്. പക്ഷേ ഇന്നും ഒരാൺകുട്ടി എനിക്ക് നഴ്സിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ അഥവാ ഒരു കുട്ടി വന്നാൽ തന്നെ വീട്ടിൽ നിന്നൊക്കെ അത് സമൂഹത്തിൽ നിന്നൊക്കെ അതിനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാവുമോ? നഴ്സിംഗ് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രൊഫഷൻ എന്താണ്? നഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ നഴ്സിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് മെയിൽ നഴ്സിന് കിട്ടുന്നുണ്ടോ? ഫീമെയിൽ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഫീമെയിൽ നഴ്സിനെ തന്നെ പ്രിഫർ ചെയ്യുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിന് ആ പ്രശ്നമില്ല. ഇപ്പം മെയിൽ ഡോക്ടർ ആണെങ്കിലും ആൾക്കാർക്ക് ഓക്കെയാണ്. പക്ഷേ മെയിൽ നഴ്സ് ആകുമ്പോൾ ആൾക്കാർക്ക് ഒരുതരം ഒരു ബാരിയറുണ്ട്. അത് എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും?
4: അത് ഇപ്പോൾ ഞങ്ങൾ കണ്ടുവരുന്നത് ഒരുപാട് മെയിൽ സ്റ്റുഡൻസ് വില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട് നഴ്സിംഗ് മേഖലയിലേക്ക്. പക്ഷേ മിക്കവർക്കും വിദേശത്ത് പോകണമെന്നുള്ള ഒരു സ്വപ്നം കൊണ്ടാണ് അവർ വരുന്നത് തന്നെ. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ അമ്മമാർ നഴ്സസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ, ചേച്ചിയോ മറ്റാരെങ്കിലും കുടുംബത്തിൽ നഴ്സസ് ആണെങ്കിൽ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വരുന്നവരും ഉണ്ട്. ശരിക്കും അവരെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നല്ലൊരു ഓറിയന്റേഷൻ കൊടുക്കുമ്പോൾ, നമ്മൾ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്താന്ന് ആദ്യമേ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ +2 തലത്തിലൊക്കെ ചെന്ന് കുട്ടികൾക്ക് നമ്മൾ കരിയർ ഗൈഡൻസ് ഒക്കെ സെഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ജോലിയുടെ സ്കോപ്പ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. പിന്നെ ജനറലി മാർക്ക് കൂടുതൽ വാങ്ങുന്ന പെൺകുട്ടികളായതുകൊണ്ട് വെറൈറ്റി

0: കുറേ പെൺകുട്ടികൾ കടന്നു വരുന്നതായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടും ആണുങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. പിന്നെ ഇതൊരു ആപ്റ്റിറ്റ്യൂഡാണ്, എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ വരുന്ന കുട്ടികൾ നല്ല മിടുക്കരായി പഠിച്ചു പോകുന്നുണ്ട്. അവരുടെ കെയറിങ് നേച്ചറും അവർ ഭയങ്കര സ്കിൽഫുള്ളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സ്കിൽഫുള്ളായിട്ട് അവരത് പെർഫോം ചെയ്യുന്നത് കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവരവരുടെ പ്രൊഫഷനിൽ എക്സെൽ ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ മെയിൽസ് ഇതിലേക്ക് വരാൻ വേണ്ടി നമ്മൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഇതിൻ്റെ പോസിറ്റീവ് പോയിന്റ്സും കൂടെ അങ്ങ് ഹൈലൈറ്റ് ചെയ്യുക. ഇതൊരു കെയറിങ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. പക്ഷെ ഇപ്പം ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട്.
1: ഇപ്പൊ മാഡം ഒരു കാല നൂറ്റാണ്ടോളം ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലടക്കം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും അതെ. അപ്പം എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ കൂടുതൽ നഴ്സിംഗ് കോളേജസ് ഉള്ളത്, കൂടുതൽ കുട്ടികൾ നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നത്? കേരളം അതിന്റെ ഒരു ഹബ്ബാണല്ലോ. എന്തുകൊണ്ടാണ് കേരളം, വൈ കേരളം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മാഡത്തിന്റെ ഉത്തരം?
0: എനിക്ക് തോന്നുന്നു മധ്യ തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് ഒരുപാട് പേര് വളരെ പണ്ടേക്ക് പണ്ടേ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോയത് ജർമ്മനിയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പോയി അവിടെ നഴ്സിംഗ് പഠിച്ച് അങ്ങനെ വന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു പേര് പോയി പഠിച്ചാൽ ഇത് എവിടെയും ജോലി കിട്ടും എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് കൂടുതൽ പേര് ഇതിലേക്കൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ നല്ലൊരു റിസോഴ്സായിട്ട് നഴ്സസ് മാറുന്നത് 2005 ശേഷമാണ് ഇവിടെ ഒരുപാട് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളും കൂടി വന്നത്. അതിനു മുൻപേ തന്നെ നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ആയ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള സ്ഥലത്തുമൊക്കെ മലയാളി സ്റ്റുഡൻസ് തന്നെയാണ് മെജോറിറ്റി. അവിടുത്തെ ആൾക്കാർ വളരെ കുറവാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ബംഗാളിലും പഞ്ചാബിൽ നിന്നും കുറച്ച് പേര് വില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നഴ്സിംഗ് കോളേജുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് നഴ്സിംഗ് പഠിക്കുകയും അത് എവിടെ പോയും ജോലി ചെയ്യാൻ റെഡിയായിട്ടൊരു മനസ്സോടുകൂടി അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ചെയ്യുന്ന ഒരു, ഇപ്പോൾ ഒരു ആവറേജ് ഏജ് ഓഫ് മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് 25-26 വയസ്സിൽ ഇവർ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. യങ് അൺമാരീഡ് ലേഡീസ് തന്നെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പണ്ടുകാലത്ത് കല്യാണം കഴിക്കാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അവരൊറ്റയ്ക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, ജോലി ചെയ്യുന്നു, അതിനുശേഷം അവർ വന്ന് വിവാഹം കഴിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്.
1: അപ്പോൾ ഈ രംഗത്തെ വ്യാജ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ നഴ്സിംഗ് കോളേജിനെ സംബന്ധിച്ചാണെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് അംഗീകാരമില്ലാത്ത കോളേജസിലൊക്കെ, അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കുട്ടികൾ പഠിക്കുമ്പോൾ പഠിച്ച് ലാസ്റ്റാണ് അറിയുന്നത് ഈ സ്ഥാപനത്തിന് ഇപ്പോൾ അംഗീകാരമില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾക്ക് നേരത്തെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള, ഇപ്പോൾ ഒരു കുട്ടി ഒരു കോളേജ് നഴ്സിംഗിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് അംഗീകാരമുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെൻറ് അതെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏത് സംസ്ഥാനത്താണോ പഠിക്കുന്നത് ആ സംസ്ഥാനത്തെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ആ കോളേജിനുണ്ടോ എന്ന് നോക്കുക. രണ്ടാമതായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ് ചെയ്ത സ്ഥാപനത്തിലാണോ പഠിക്കുന്നതെന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തുന്നത്. ഇത് രണ്ടെണ്ണമാണ് പ്രധാനം. പിന്നെ യൂണിവേഴ്സിറ്റി ആണല്ലോ ഡിഗ്രി തരുന്നത്, അപ്പൊ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സ്ഥാപനമാണോ എന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ നഴ്സിംഗ് കോളേജുകൾക്ക് വേണ്ടത് നല്ല ആശുപത്രികളാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനവുമായിട്ട് നമ്മുടെ പേരന്റ് ഹോസ്പിറ്റലായിട്ടുള്ള ആശുപത്രിയിലെ സൗകര്യങ്ങൾ നോക്കുക. നല്ല ഇൻപേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് അവിടെ വിവിധ സ്പെഷ്യാലിറ്റികൾ വേണം, മെഡിസിൻ, സർജറി, മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റികൾ, ന്യൂറോളജി, കാർഡിയോളജി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി ആശുപത്രിയിലാണോ ട്രെയിനിങ് കിട്ടുന്നതെന്നും കൂടി ഉറപ്പുവരുത്തേണം. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുമ്പോഴാണ് നമുക്ക് എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു കോഴ്സും ഡിഗ്രി മാത്രം പോരല്ലോ, നമുക്ക് അതിനുള്ള അനുഭവ പരിചയം കൂടി വേണമല്ലോ. അപ്പോൾ അതൊക്കെ ലഭിച്ച് നമുക്കൊരു നല്ലൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് നേഴ്സായി ആ കോഴ്സ് കഴിഞ്ഞിറങ്ങാൻ പറ്റുന്നത്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൗൺസിൽ റെക്കഗ്നീഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.
1: അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ ഏതായിരിക്കും?
0: പിന്നെ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സ്റ്റൈലിൽ ചെയ്ത ഒരു മലയാളം പാട്ടുണ്ട്, മഴയേ തൂമഴയേ എന്ന് പറഞ്ഞ എം ജയചന്ദ്രൻ സംഗീതം നൽകിയ പാട്ട്, ഹരിചരൺ പാടിയതാണ്. ആ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പട്ടം പോലെ എന്ന സിനിമയിൽ
1: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
3: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ ജി തന്നെ പോവാം.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ.

0: പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
5: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
6: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
8: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
9: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
10: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
9: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമേ EMI ഓഫറുകളും.
10: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
9: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
11: നമ്മളിപ്പോ വ്യാജ നഴ്സിംഗ് കോളേജസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ നഴ്സിംഗ് പഠനത്തിനും ഇപ്പോ വിദേശ തൊഴിലവസരങ്ങൾക്കും വേണ്ടി ശ്രമിച്ച് പലരും തട്ടിപ്പുകളിൽ അകപ്പെടാറുണ്ടല്ലോ. ഇപ്പൊ ഇന്ന സ്ഥലത്ത് റിക്രൂട്ട്മെന്റ് ഉണ്ട്, നിങ്ങൾ ഇത്ര ലക്ഷം തന്നാൽ മതി, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാർത്തകൾ അതൊക്കെ കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്ന, ചിലപ്പോൾ പറ്റിക്കപ്പെടുന്ന കുട്ടികളും ഉണ്ടാകാം. ഇപ്പം അംഗീകൃത സ്ഥാപനങ്ങൾ തിരിച്ചറിയാൻ, ഇപ്പം മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്തായിരിക്കും? ഇവിടുന്ന് നമ്മളിപ്പോ സ്റ്റേറ്റിന്റെ അംഗീകാരവും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അതിന്റെ അംഗീകാരവും ഒക്കെ ഉള്ള സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങി യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വളരെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു നഴ്സാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കാണാം. അത്തരത്തിലുള്ള ഒരാൾ ഏതെങ്കിലും രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും?
12: ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് പോകുമ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റുണ്ട്. അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ആ ലിസ്റ്റ് നോക്കി ഏത് കോളേജിനാണോ അംഗീകാരമുള്ള ആ കോളേജിൽ തന്നെ നമ്മൾ കഴിവതും പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോയി മറ്റൊരു സ്ഥലത്ത് ജോലി നേടാനൊക്കെ പോകുമ്പോൾ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ റെക്കഗ്നീഷനാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ റെക്കഗ്നീഷൻ മസ്റ്റാണ്. നമ്മളത് ഉണ്ടോ ഇല്ലയോ അത് എല്ലാ വർഷവും ലഭിക്കണമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ നല്ല അധ്യാപകർ, നല്ല ഹോസ്പിറ്റൽ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇത്തരത്തിൽ ഒരുപാട് ചതിക്കുഴികളിൽ കുട്ടികൾ വീണു പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് കുറച്ച് കുട്ടികൾ കഴിഞ്ഞ വർഷം ആരോഗ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ അവർ സംസാരിച്ചത് അവരുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കർണാടകയിലേതോ ഒരു കോളേജിലെ അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലാണ്, സർട്ടിഫിക്കറ്റ്സ് ലഭ്യമാക്കാൻ എന്തെങ്കിലും ചെയ്യണം, അതായത് +2 സർട്ടിഫിക്കറ്റ് അവർക്ക് തിരിച്ചു വാങ്ങണം, പോയ പൈസ അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ചതിക്കുഴികളിൽ വീഴുന്ന ഒരുപാട് പേരുണ്ട്. 10 മുതൽ 14 ലക്ഷം രൂപ വരെയൊക്കെ അവർ പാക്കേജായിട്ട് വാങ്ങിയിട്ടാണ് ഈ സ്ഥലങ്ങളിൽ പോകുന്നത്. ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവരുടെ കയ്യിലാകുന്നതുകൊണ്ട് ഇവർക്ക് തിരിച്ചു വരാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് 2023 ഒരുപാട് കോളേജുകൾ തുടങ്ങാനൊരു തീരുമാനം അന്നത്തെ മിനിസ്ട്രി എടുക്കുകയും അപ്പോൾ അതനുസരിച്ച് സിമെറ്റിന് കീഴിൽ തന്നെ 7 കോളേജുകൾ തുടങ്ങി. സർക്കാർ മേഖലയിൽ 6 കോളേജുകൾ, ഇന്ന് എല്ലാ ജില്ലയിലും സർക്കാർ നഴ്സിംഗ് കോളേജുണ്ട്. അതുപോലെ തന്നെ സിമെറ്റിന് കേരളത്തിൽ 12 നഴ്സിംഗ് കോളേജുണ്ട്. മറ്റ് കേപ്പ് പോലുള്ള, സിപാസ് പോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന നഴ്സിംഗ് കോളേജുകളിലും നമുക്കൊരുപാട് കോളേജുകളുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ നമ്മുടെ കോളേജിലെ മികച്ച ഹോസ്പിറ്റലുകളുമായിട്ട് അനുബന്ധിച്ചെല്ലാം നഴ്സിംഗ് കോളേജുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ വളരെ നല്ലൊരു ചിട്ടയായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫീ റെഗുലേറ്ററി കമ്മീഷനാണ് ഫീസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ സൂപ്പർവൈസ് ചെയ്യുന്നതും അങ്ങനെ ഒരു കമ്മീഷനാണ് നമ്മുടെ സ്റ്റേറ്റിൽ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ പഠിക്കുമ്പോൾ റെക്കഗ്നൈസ്ഡ് ആയ കോളേജാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. ഈ ഫീ റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന ഫീസ് അല്ലാതെ മറ്റൊരു ഫീസും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഏജൻസി വഴിയും മറ്റുമൊക്കെ പോകുമ്പോൾ ഒരു പാക്കേജ് പോലെ ഇവർ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഏതു വിധത്തിലും അഡ്മിഷൻ എടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. 5 കോളേജിലെ കുട്ടികളെ ഒരു ഹോസ്പിറ്റലിൽ അഫിലിയേറ്റ് ചെയ്തിട്ട് കോളേജ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കെട്ടിടം മാത്രം കാണിച്ചു കൊടുക്കുകയും പിന്നെ പരീക്ഷ വരുമ്പോൾ മാത്രം അവർ പോയി പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യുന്ന സംവിധാനം ചില കർണാടകയിലും തമിഴ്നാട്ടിലുള്ള കോളേജുകളിലും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കോളേജുകളിൽ ഒരിക്കലും പഠിക്കാൻ പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പാസ്ഔട്ടായി ഇറങ്ങുമ്പോൾ തന്നെ ഇത് ഒരു തൊഴിലാണ്. ഈ തൊഴിൽ ചെയ്യാൻ പഠിച്ചിട്ടാണ് നമ്മളത് പാസ്സാകേണ്ടത്. അല്ലാതെ വെറുതെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഒരു തിയറി എക്സാമിനേഷനോ എഴുതിയത് കൊണ്ട് ഇതിലൊരിക്കലും നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ കോൺഫിഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുകയോ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല

0: അല്ല, നമ്മളൊരു മനുഷ്യ ജീവനുമായിട്ടല്ലേ ഡീൽ ചെയ്യുന്നത്, അപ്പം അത്ര സിൻസിയറായിട്ട് ചെയ്യേണ്ട ഒരു ജോബും കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള റെക്കഗ്നീഷൻ ഇല്ലാത്ത കോളേജുകളൊക്കെ കുട്ടികൾ പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടി കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ഇത്തരത്തിലുള്ള ബോധവൽക്കരണവും നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്.
1: കോളേജിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിനുശേഷം മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്തെങ്കിലും ഗവൺമെന്റ് സംവിധാനം ഉണ്ടോ? അല്ല, അവർ ഓരോ ആൾക്കാരും ഇപ്പോൾ ഒരു പ്രൊഫഷണൽ നഴ്സ് ജർമ്മനിയിലോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു, അങ്ങനെയാണെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് പോവുകയാണോ ചെയ്യുന്നത്? എന്താണ് അതിന്റെ പ്രൊസീജിയർ?
0: ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് സർക്കാർ ഏജൻസികളുണ്ട്, ഗവൺമെന്റിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട്. നോർക്ക, ഓടെപ്പെക്ക, ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പ്രൈവറ്റ് ആണെങ്കിൽ പോലും നമ്മൾ അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കുക. അവരെത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ പ്ലേസ്മെന്റ് നേടിക്കൊടുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നല്ല പ്രൈവറ്റ് ഏജൻസീസ് ഒരുപാടുണ്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഏജൻസികളുണ്ട്. അപ്പം നമ്മളതൊന്ന് മനസ്സിലാക്കി അവരുടെ ഒരു ഹിസ്റ്ററിയും ട്രാക്ക് റെക്കോർഡും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം അവരിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്ന നല്ല ഏജൻസികൾ ഒന്നും തന്നെ മുൻകൂറായി പൈസ അടയ്ക്കാൻ ആവശ്യപ്പെടാറില്ല. കാരണം ഇവർ ഹോസ്പിറ്റലുമായിട്ട് ഇവർക്കൊരു ടൈപ്പ് ആണ്. അപ്പോൾ ഹോസ്പിറ്റലാണ് ഇത്ര എംപ്ലോയീസിനെ കൊടുക്കുമ്പോൾ എംപ്ലോയർ ഇവർക്കൊരു കമ്മീഷൻ കൊടുക്കുന്നുണ്ടാകും ഈ അംഗീകൃത ഏജൻസിക്ക്. അപ്പോൾ ആ രീതിയിലാണ് റിക്രൂട്ട്മെന്റ് പലതും നടക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ വലിയ തുക ഷോർട്ട് കട്ടിലൂടെ പോകാമെന്ന് പറയുന്ന പല ഏജൻസിക്കും മുടക്കിയാൽ അത് നഷ്ടമാണ്. മാത്രമല്ല, നമ്മളൊരു രാജ്യത്ത് ജോലി ചെയ്യാൻ രജിസ്റ്റേർഡ് നഴ്സായി പോവുകയാണെങ്കിൽ അവരുടെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമാണ്. ഉദാഹരണത്തിന്, നമുക്ക് അമേരിക്കയിൽ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ CGFNS എന്ന പരീക്ഷ ക്ലിയർ ചെയ്യണം. അതുപോലെ നമുക്ക് UK പോയി ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് തത്തുല്യമായിട്ടുള്ള പരീക്ഷ ക്ലിയർ ചെയ്താണ് നമ്മൾ അവരുടെ രജിസ്റ്റേർഡ് നഴ്സായി മാറുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആ ഒരു 7 സ്കോറാണ് IELTS ഇപ്പോൾ വേണമെന്ന് പറയുന്നത്. ആ സ്കോറും ഈ പറയുന്ന ലൈസൻസിങ് എക്സാമും കൂടെ ക്ലിയർ ചെയ്യാതെ നമുക്കൊരിക്കലും ഇത്തരം രാജ്യങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം വയ്ക്കുന്ന ഒരു ഏജൻസി ആണെങ്കിൽ അവർക്ക് 100% എംപ്ലോയർ കമ്മീഷൻ കൊടുക്കും. നമ്മുടെ ഒരു പൈസ അവർ വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രൈവറ്റ് ഏജൻസീസിനെ സമീപിക്കാൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്.
1: വേറൊരു പ്രവണത, നമ്മുടെ ക്ലിനിക്കൽ രംഗത്ത് വലിയ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആൾക്കാർ അധ്യാപന രംഗത്തേക്ക് പോകുന്നത് കാണാറുണ്ടല്ലോ, ആ ഒരു പ്രവണത ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ?
0: അല്ല, അങ്ങനെ എനിക്ക് യോജിപ്പില്ല. ക്ലിനിക്കൽ രംഗത്ത് മികച്ച നഴ്സായി നിന്നവർക്ക് അധ്യാപന രംഗത്തും നല്ല നഴ്സായി പ്രവർത്തിക്കാൻ.
1: ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഫീൽഡ് അത്ര എനിക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. പക്ഷെ ഞാൻ പോയി ജോലി കിട്ടുമെന്നുള്ള ഒരു താല്പര്യത്തിൽ കോഴ്സിന് ചേർന്നു. ചേർന്നപ്പോൾ ആണ് എനിക്ക് പറ്റിയ ഫീൽഡ് അല്ലെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം, അതുകൊണ്ട് ഞാൻ ടീച്ചിങ് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ കുറച്ച് ഹയർ ക്വാളിഫിക്കേഷനും കൂടെ, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വാസ്തവം ഉണ്ടായിരിക്കാൻ സാധ്യത.
0: വാസ്തവമുണ്ട്. ആറ്റിറ്റ്യൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചിലരൊക്കെ ഹൗസ് വൈഫായിട്ട് തുടരുന്നവരെയും എനിക്കറിയാം. അപ്പോൾ ചിലരൊരു ഡിഗ്രി പോലെ ഇത് പഠിച്ചു മറ്റ് പ്രൊഫഷനിലേക്ക് പോയവരും ഉണ്ട്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ച് IAS നേടിയ സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, ആറ്റിറ്റ്യൂഡ് ഈ പ്രൊഫഷനോടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ശോഭിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും ഇപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞൊരു 1 ഇയർ ഇന്റേൺഷിപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ BSc നഴ്സിംഗ് കരിക്കുലത്തിൽ തന്നെ നമ്മളൊരു 3000-ത്തിലധികം മണിക്കൂർ പേഷ്യന്റിൻ്റെ അടുത്ത് ക്ലിനിക്കൽ സ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ളൊരു ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടും. 4 വർഷവും പഠിച്ചിട്ടും ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ള മേഖലകളായ ടീച്ചിങ്ങിലേക്കോ റിസർച്ചിലേക്കോ ഒക്കെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന കോഴ്സ് എടുത്തിട്ട് റിസർച്ചേഴ്സ് ആയിട്ടൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്.
1: ഇന്നത്തെ ഒരു നഴ്സിംഗ് ജോലിയിലെ രോഗി പരിചരണത്തെക്കാൾ കൂടുതൽ സമയം നമ്മൾ റെക്കോർഡ്സും രേഖകളും ഒക്കെ തയ്യാറാക്കാൻ, ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കേണ്ടി വരുന്നു എന്ന് വിമർശനമുണ്ടല്ലോ. അപ്പൊ ഇത് വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നത്? ഒരു സമീകൃത സമീപനം എങ്ങനെ സാധ്യമാകും?
0: ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ ഇപ്പം വളരെയധികം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ പേഷ്യന്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. അതിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും പറ്റില്ല, ബിക്കോസ് ഇതെല്ലാം ലീഗലി ബൈൻഡിങ് ആണ് പലത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും, എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും നമ്മളത് റെക്കോർഡ് ചെയ്യണം. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റുമൊക്കെ സഹായത്തോടുകൂടി ഒരുപാട് നമ്മുടെ ഈ ജോബ് ഈസി ആക്കുന്ന തരത്തിൽ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലത് എത്തിയിട്ടില്ല, ബട്ട് സ്റ്റിൽ എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്യുമെൻറ്റേഷൻ്റെ സമയം പേഷ്യൻ്റ് കെയറിൻ്റെ കൊടുക്കേണ്ട ഒരുപാട് സമയത്തെ അവഹരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. എന്നാൽ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റും ആണ്.
1: അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ ഏതായിരിക്കും?
0: എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു തമിഴ് സോങ്, നമ്മുടെ SP ബാലസുബ്രഹ്മണ്യവും ജാനകിയും പാടിയ മലരേ മൗനമാ എന്ന് പറഞ്ഞാൽ.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 14,130 രൂപ നിരക്കിലും പവന് 480 രൂപ കുറഞ്ഞ് 113,040 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
10: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു.
9: കിച്ചൺ അപ്ലയൻസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
10: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
11: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
9: ആരെ കാണാൻ പോവാ?
11: ഭഗവതിയെ കാണാൻ.
9: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
11: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
12: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
13: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
14: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
15: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
16: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
15: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
17: കമ്മ്യൂണിറ്റി നഴ്സിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാം.
18: കമ്മ്യൂണിറ്റി നഴ്സിംഗ് ആണ് നമുക്ക് ഇന്ത്യയിലെ നഴ്സിംഗ് സിസ്റ്റത്തിൽ വിദേശികൾ വരുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ഈ കമ്മ്യൂണിറ്റി നഴ്സിംഗ്. അവർക്ക് എല്ലാ രോഗികളെയും ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. നമ്മുടെ ഇവിടെ ചിലപ്പോൾ ഒരുപാട് പേഷ്യൻസിന്റെ ബാഹുല്യം കൂടുതൽ ആയതുകൊണ്ടാവാം. നമ്മൾ വീടുകളിലേക്ക് നമ്മുടെ പ്രിവെന്റീവ് സർവീസസ് ഒരുപാട് കൊടുത്തു, പിന്നെ പാലിയേറ്റീവ് കെയർ സർവീസസ്, പിന്നെ പല രീതിയിലുള്ള റീഹാബിലിറ്റേഷനൊക്കെ ഉള്ള പേഷ്യൻസ്, അവർക്കുള്ള സർവീസസും ഒക്കെ നമ്മൾ വീടുകളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമല്ല പല കേസസ് ഐഡന്റിഫൈ ചെയ്യാൻ, ചില രോഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. സ്റ്റുഡൻസ് പോയി വീട് വീടാന്തരം നടന്ന് ഹെൽത്ത് സർവേ ചെയ്യുന്നതിലൂടെ അവർക്ക് റിസ്കി ആയിട്ടുള്ള പോപ്പുലേഷനെ തിരിച്ചറിയാൻ പറ്റുകയും അങ്ങനെ ഹൈ റിസ്ക് ഉള്ള പോപ്പുലേഷനെ തിരിച്ചറിയുമ്പം അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നേരത്തെ അവർക്ക് കൊടുത്ത് അവരെ വലിയ പ്രശ്നങ്ങളില്ലാതെ അവരുടെ അസുഖം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാനും പറ്റും. പിന്നെ നമ്മുടെ സംവിധാനം അതിനകത്ത് ഇപ്പം നമുക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഉണ്ട്, അവരെ സഹായിക്കാൻ ആശമാരുണ്ട്. അപ്പം ഇത്തരത്തിൽ കമ്മ്യൂണിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ആശമാർ അവരുടെ ഒരു പ്രതിനിധിയാണല്ലോ. അവരിൽ നിന്നൊക്കെ കിട്ടുന്ന പല ഇൻഫർമേഷൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അത് ഐഡന്റിഫൈ ചെയ്ത് പേഷ്യന്റിനെ VHC കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുകയോ അവർക്ക് പിന്നെ റെഫറൽ സംവിധാനത്തിലൂടെ അവർക്ക് ഹയർ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു വഴി ഒരുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വളരെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ്.
17: ഇപ്പോൾ നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുകയല്ലോ. ഇപ്പോൾ ദീർഘനാളായിട്ട് ഇപ്പോൾ സ്ട്രോക്ക് വന്ന രോഗികളെ ഭരിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ മാഡം ചെയ്ത പോലെ ഒരുപാട് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരിൽ ഹൈപ്പോഗ്ലൈസീമിയ, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഗവേഷണത്തിലോട്ട് എത്തുന്നത് കുറവായിരിക്കുമല്ലോ. അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഈ രോഗികളിൽ കാണുകയാണ്. അത് ഇതുവരെ ആരും ശ്രദ്ധിക്കപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത്തരം ഒരു ഗവേഷണത്തിലൂടെ ആ ഇൻഫർമേഷനെ കോറിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്, അതെങ്ങനെയാണ് നടക്കുന്നത്?
18: അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ അക്കാഡമിക് സൈഡിലാണ് ഗവേഷണം കൂടുതലായി നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റികളാണെങ്കിലും PhD ചെയ്യാൻ അനുമതി കൊടുക്കുന്നതിന് വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് മാറണം. ക്ലിനിക്കൽ രംഗത്തുള്ളവർ, ബിക്കോസ് അവർ ഒരുപാട് ഇങ്ങനത്തെ ക്ലിനിക്കൽ കണ്ടീഷൻസ് കാണുവാണ്. ഇപ്പോൾ പേഷ്യൻസിലുണ്ടാകുന്ന വേരിയേഷൻസ്, അത് എന്തൊക്കെ ബെനിഫിറ്റ് ഓൺ പേഷ്യൻസിൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുറേ നാളുകളായി അടുപ്പിച്ച് കുറേ കാറ്റഗറി ഓഫ് പേഷ്യൻസിനെ കാണുമ്പോൾ എന്ത് ചേഞ്ചാണ് അവരിൽ വരുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലൊരു റിസർച്ച് ഏരിയ ഉണ്ടെന്നും ആ ഒരു ഫോക്കസ് അവിടെ കണ്ടുപിടിക്കാനും ഒക്കെ പറ്റുന്നത് കൂടുതലും ക്ലിനിക്കൽ ഏരിയയിലെ നഴ്സസാണ്. അവരെ നമ്മൾ റിസർച്ച് മേഖലയിലോട്ട് കൊണ്ടുവരണം. റിസർച്ചിന്റെ പരമപ്രധാനമായ ഉദ്ദേശം തന്നെ ഒരു പബ്ലിക്കേഷൻ എന്നതിലുപരി നമ്മൾ അതിൽ നിന്നൊരു പുതിയൊരു നോളജ് നമുക്ക് ലഭിക്കുന്നു. ആ നോളജ് സിമിലർ ആയിട്ടുള്ള പല രാജ്യങ്ങളിലുമൊക്കെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങളുണ്ടെങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം കൂടി നമ്മൾ അതിനെ സിന്തസൈസ് ചെയ്ത് പുതിയ ഒരു എവിഡൻസ് ആയി കൊണ്ടുവന്ന് അത് നാളത്തെ ചികിത്സാ രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ പരിചരണ മേഖലയിൽ നമ്മളൊരു ചേഞ്ച് പുതിയൊരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പേഷ്യൻറ്റിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളത് കൊണ്ടുപോകണം. അങ്ങനെയാണ് റിസർച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയും. നഴ്സിംഗ് സൈഡിൽ വരുമ്പോൾ എവിഡൻസ് ബേസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറയും. അങ്ങനെ ഈ ഗവേഷണങ്ങളിൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പേഷ്യൻറ്റിന് അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലേക്ക് പേഷ്യൻറ്റിലേക്ക് എത്തണം. ആ രീതിയിൽ നമ്മളിതിനെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്.
17: മാഡം ഒരു റിസർച്ച് ഗൈഡും കൂടെയാണല്ലോ. ഇപ്പോൾ നഴ്സിംഗ് രംഗത്തെ ഗവേഷണങ്ങൾ ഇപ്പോൾ കുട്ടികൾ എത്രത്തോളം അതിന് താല്പര്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ മേഖലയിൽ വരുന്ന ഗവേഷണ ഫലങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നൊന്ന് പറയാം.
18: നമ്മൾ നഴ്സിംഗ് മേഖലയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ PhD വില്ലിംഗ് ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെഡിക്കൽ മേഖലയിൽ ഗവേഷണത്തിന് വില്ലിംഗ് ആയിട്ട് വരുന്നു. അതിനേക്കാളൊക്കെ കൂടുതൽ നഴ്സിംഗിൽ അധ്യാപന രംഗത്ത് നിന്നുള്ളവർ ഇന്ന് PhD എൻട്രൻസ് ഒക്കെ എഴുതുന്നതിൽ നല്ല നമ്പർ ഓഫ് ആൾക്കാർ അവരാണ്. മേ ബി അവർക്ക് അവരുടെ പ്രൊഫഷനിൽ മുകളിലേക്ക് പോകാനായിരിക്കാം. പക്ഷേ അങ്ങനെയല്ലാതെ നമ്മൾ റിസർച്ച് കുറച്ചുകൂടി ഒന്ന് വ്യാപിപ്പിച്ച് ഇവരിൽ ഇൻട്രസ്റ്റ് ജനിപ്പിച്ച് ഇവരെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗവേഷണം ഇന്നും എല്ലാവർക്കും താല്പര്യമുള്ളൊരു മേഖല തന്നെയാണ്.
17: അതുപോലെ മാഡം ഒരു AHA സർട്ടിഫൈഡ് BLS ആൻഡ് ACLS ട്രെയിനർ ആണല്ലോ. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം എന്താണ്? പെട്ടെന്ന് റോഡിൽ വെച്ചിട്ട് ഒരാൾക്ക് ഒരു നെഞ്ചുവേദന വരുന്നു, അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ വെച്ചിട്ട് ബസ്സിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു യാത്രക്കാരന് എന്തെങ്കിലും ദേഹാസ്വസ്ഥ്യം വന്നാൽ അവിടെ സമീപത്തൊരു നേഴ്സ് ഉണ്ടെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാമോ?
18: നമുക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഏതൊരു സാധാരണക്കാരനെയും പഠിപ്പിച്ചിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. അപ്പോൾ ബേസിക് ലൈഫ് സപ്പോർട്ട് നമ്മൾ ഹൈസ്കൂൾ തലം മുതൽ തന്നെ നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് ഒരാൾ അബദ്ധവശാൽ ഒരു ഭക്ഷണ പദാർത്ഥം ഉള്ളിലേക്ക് പോയി ചോക്കിങ് ശ്വാസ തടസ്സം പെട്ടെന്ന് അനുഭവപ്പെട്ടാൽ എങ്ങനെയാണ് അത് മാറ്റുന്നതെന്നുള്ള ടെക്നിക്കും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മളൊരു ഹൈസ്കൂൾ തലം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ച് അതിലേക്കൊന്ന് സെൻസിറ്റൈസ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികളിൽ +2 തലത്തിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ ട്രെയിനിങ് കൊടുത്തിരിക്കണമെന്ന് നമ്മുടെ പബ്ലിക് അസംബ്ലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാളുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ അവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് പേഷ്യൻറ്റിനെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ വെച്ച് പേഷ്യൻ്റിനെ അത് ഹാൻഡിൽ ചെയ്യണമെന്നും ഇപ്പം ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിങ് മെഷറാണ്. അത് കൊടുക്കുക, അതിലൊരു സർട്ടിഫിക്കറ്റും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരു ലൈസൻസ്ഡ് BLS പ്രൊവൈഡർ എന്നൊരു കാർഡോ എന്തെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ അവരും ഹാപ്പിയാവും. അപ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർ ഓർത്തു വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിനിങ് കൊടുത്ത് അവരുടെ ആ ഒരു സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
17: മാഡം ഇപ്പോൾ കോളേജിൻ്റെ സിമെറ്റിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഇത്രയധികം കോളേജിലെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടണം, പിന്നെ പല പല പൊസിഷനിലാണ് മാഡം നിൽക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ സമയത്ത് ഒരു സ്ട്രെസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സമയം മാനേജ് ചെയ്യുന്നത്?
18: ചില സമയത്ത് വളരെയധികം തിരക്കുകളുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെന്റ് തന്നെ ബുദ്ധിമുട്ടുള്ള സമയമുണ്ട്. നമുക്ക് കുടുംബമുണ്ട്, ജോലിയുണ്ട്, പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഒത്തിരിയുണ്ട് കോളേജിലുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലെയും പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ പ്രധാനമായിട്ടും എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് മെഷർ എന്ന് പറയുന്ന മ്യൂസിക് തന്നെയാണ്. അപ്പം ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേ പാട്ട് ധാരാളം കേൾക്കും. കൂടുതലും സ്വന്തമായി ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നാലും ഒരു പാട്ട് കേൾക്കുന്ന രീതിയുണ്ട്. പിന്നെ അധിക സ്ട്രെസ് അനുഭവിക്കുമ്പോഴും ഒരു പാട്ട് കേട്ടിട്ട് പിന്നെ മൂഡ് ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്.
17: നഴ്സിംഗ് മേഖല ഇന്ന് വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ മാഡം ഈ കഴിഞ്ഞ 100 ആണ്ടിൽ കണ്ട ഏറ്റവും വലിയ മാറ്റം

0: എന്തായിരിക്കും മാഡം ഒരു 25 ഇയേഴ്സിന് മുന്നേ കണ്ട അതിൽ നിന്നും ഇപ്പോൾ കാണുന്ന ഒരു വലിയ വ്യത്യാസം ഏതായിരിക്കും?
1: ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപാട് പേര് നഴ്സിംഗ് കോഴ്സുകൾ പഠിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ വ്യത്യാസം. പണ്ടും ആശുപത്രികളുടെ എണ്ണം കുറവായിരുന്നു, നമുക്ക് അത്യാവശ്യം നഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് പേര് ഈ കോഴ്സ് പഠിക്കാൻ ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവരെല്ലാം ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് അവരുടെ ഒരു ഭയങ്കരമായ ചേഞ്ച് ആ കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ ഈ കോഴ്സിന് മാറാൻ കഴിയുന്ന സിറ്റുവേഷൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾ ഈ പ്രൊഫഷനിലേക്ക് വരുന്നുണ്ട്. എന്നാലും വലിയ ഒരു സമൂലമായ ചേഞ്ച് നഴ്സിംഗിൽ അത്രയധികം വന്നിട്ടില്ല. അത് വരണമെങ്കിൽ നഴ്സിംഗിന് ഒരു ട്രഡീഷണൽ വേ ഓഫ് നഴ്സിംഗ് അല്ലാതെ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള റോളുകൾ, എക്സ്പാൻഡഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് റോൾ എന്ന് പറയും, നഴ്സസിന് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ അത്തരത്തിലുള്ള ഒരു റോൾ പെർഫോമൻസിലേക്ക് നമ്മൾ നഴ്സസിനെ എത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും നന്നായിട്ട് ലേൺഡ് റിസോഴ്സിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മുടെ സമൂഹം അത് ഉപയോഗിക്കാനും സമൂഹത്തിന് അതിൻ്റെ ഗുണം കിട്ടാനും ഉള്ള രീതിയിൽ നമ്മൾ സംവിധാനത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.
0: അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ ഏതായിരിക്കും?
1: ഈ ഇടയ്ക്ക് അവാർഡ് കിട്ടിയ ഒരു പാട്ടില്ലേ, അങ്ങുവാനക്കോണില്,
0: വൈക്കം
1: വിജയലക്ഷ്മിയുടെ ആ പാട്ട് ഇഷ്ടമാണ്. അജയന്റെ രണ്ടാം മോഷണം,
0: ഏറമ്മിലെ
1: പാട്ട്.

0: തിരക്കേറിയ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിനിടയിലും സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഡോക്ടർ ആശ എസ് കുമാറുമായുള്ള ഇന്നത്തെ സംഭാഷണം ഏറെ ഹൃദ്യമായിരുന്നു എന്ന് വിചാരിക്കുന്നു. സിമിറ്റ് ഡയറക്ടർ എന്ന നിലയിലുള്ള താങ്കളുടെ വരുംകാല പ്രോജക്റ്റുകളിലും നഴ്സിംഗ് മേഖലയിലെ എല്ലാ സംഭാവനകൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. തന്റെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും ആകാശവാണി ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് ഡോക്ടർ ആശ എസ് കുമാറിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: താങ്ക് യു സോ മച്ച്.
2: സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
6: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
7: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: ഒരറിയിപ്പ്. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടക്കകം. കോൾ 8891765534.
0: അനന്തപുരി FM ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഷിക്കാർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് M. ജയചന്ദ്രന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
5: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
4: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
6: ONV കുറിപ്പ് എഴുതി രമേശ് നാരായൺ, സംഗീതം നൽകി ചിത്ര പാടിയത് ചിത്രം മേഘ മൽഹാർ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉൽപാദനത്തിലെ ആഗോള അനിശ്ചിതത്വം ഒഴിവാക്കി ഒക്ടോബറിലെ ഉൽപാദന നയം മാറ്റമില്ലാതെ നിലനിർത്താൻ ഒപെക് രാജ്യങ്ങളുടെ തീരുമാനം. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസക്കിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് വെർച്വലായി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. 28-ാമത് വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗം ഇന്ന് ഗോവയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകുന്ന യോഗത്തിൽ ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്ര, നാഗർഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. 2016 നിയമങ്ങൾക്ക് പകരമായി 2026 ഏപ്രിൽ 1 വിജ്ഞാപനം ചെയ്ത നിയമം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് പരിസ്ഥിതി വനം കാലാവസ്ഥാ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹി സത്യനികേതനിലെ കെട്ടിടം തകർന്ന സ്ഥലം മുഖ്യമന്ത്രി രേഖാഗുപ്തയും മന്ത്രി മഞ്ജിന്ദർ സിംഗ് സിർസയും സന്ദർശിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതായി ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂഡൽഹിയിലെ സത്യനികേതൻ കെട്ടിടം തകർന്ന് പരിക്കേറ്റ 3 എയിംസിൽ ചികിത്സയിൽ കഴിയുന്നതായി ആശുപത്രി അധികൃതർ. ഒരാൾ ഓപ്പറേഷന് വിധേയനായതായും അധികൃതർ അറിയിച്ചു. 2 CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് തുടങ്ങും. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകും. പാലക്കാട് ചിറ്റൂർ മേഖലയിൽ ജലക്ഷാമം തുടങ്ങിയതോടെ 1 വിള നെൽകൃഷി പ്രതിസന്ധിയിലായതായി പ്രദേശത്തെ കർഷകർ. നടീൽ കഴിഞ്ഞ 2 കൃഷിയാണ് ഉണക്കഭീഷണി നേരിടുന്നത്. എറണാകുളം കുരിയാപ്പിള്ളിയിൽ ഇന്ന് പുലർച്ചെ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് കടകളിലേക്ക് ഇടിച്ചുകയറി. 3 കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 12
0: ആകാശവാണി. ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇപ്പോൾ മുതൽ 12 ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പരുകൾ പറയാം. 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1. ഒരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം ഐശ്വര്യ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ലോകത്തെ ബാധിക്കുന്ന പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളുമൊക്കെ നമ്മളെ എല്ലാവരെയും പല രീതിയിൽ ബാധിക്കാറുണ്ട്. അത് കോവിഡായാലും പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയായാലും ഇതൊക്കെ നമ്മളെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. നമ്മുടെ വിപണിയെ ബാധിക്കും, പണപ്പെരുപ്പത്തെ ബാധിക്കും. ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെ സമ്പാദ്യം സുരക്ഷിതമാക്കാം, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിലേക്ക് രതീഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം.
2: ഇന്നത്തെ ഒരു സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ കാലത്ത് ഒരു സാധാരണക്കാരന് സാമ്പത്തിക ആസൂത്രണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ?
3: തീർച്ചയായിട്ടും നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ അനിശ്ചിതാവസ്ഥ പ്രശ്നങ്ങളെന്ന് പറയുന്നത് സാധാരണമാണ്. അപ്പം നമ്മൾ അതിനെ എത്രത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒരു ആസൂത്രണത്തിലൂടെ, ഒരു പ്ലാനിങ്ങിലൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ തയ്യാറാക്കാം, അതിനുവേണ്ടി തയ്യാറെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം.
2: സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്?
3: പ്രധാനമായിട്ടും നമ്മുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം തന്നെ 4 കാര്യങ്ങളാണ്. നമ്മുടെ വരുമാനം, നമ്മുടെ ചിലവ്, കടം, ആസ്തി, ഈ 4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു 4 തൂണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ 4 കാര്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു, ഈ 4 തൂണുകളെ എങ്ങനെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണം, പശ്ചിമേഷ്യയിലെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ അവരുടെ വരുമാനത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്. 2, നമ്മുടെ കോവിഡ് സമയത്ത് ഉണ്ടായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ച്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ചിട്ട് ചെലവിനെ എങ്ങനെ ബാധിക്കുന്നു. കടം, ആ സമയത്ത് പൂട്ടിപ്പോയി എത്രയോ അധികം കടകൾ, നമ്മുടെ ഹോട്ടലുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കടം പെരുകി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കടവ് എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ ആസ്തി അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഈ 4 തൂണുകളെ, വരുമാനം, ചിലവ്, കടവ്, ആസ്തി, ഇതിനെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴേ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം.
2: നമുക്ക് വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ,
4: ഗുഡ് മോർണിംഗ് സർ.
2: നമസ്കാരം, ആരാണ്, പേര് പറയൂ. വിഷയം കേട്ടില്ല. സാറിനോട് ചോദിച്ചോളൂ.
4: സാർ, അനിശ്ചിത കാലഘട്ടത്തിൽ സാമ്പത്തിക ഇതുകൾ നേരിടുന്ന അതുമായിട്ട് സംശയം പറ്റുന്ന ഫോണിംഗ് പ്രോഗ്രാം അല്ലേ? സാർ കാണുന്നവരെ ആരും കാഴ്ചയില്ലാത്ത ആളാണേ.
3: കേൾക്കുന്നുണ്ടോ?
4: ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളാണ്.
3: ശരി.
4: അപ്പൊ നമുക്ക് ഒരു ജോലിയൊന്നും ഇല്ല. ഞാൻ പലയിടത്തും സമീപിച്ചിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവര് ചോദിക്കുന്നത്. നമ്മക്ക് പറ്റിയ ഏതെല്ലാം ജോലികളുണ്ടോ?
3: ശരി. ഇപ്പോ പ്രധാന
4: ആരുടെയും മറുപടി.
3: വരുമാനം എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത്?
4: സാർ, എന്റെ ഏക ആശ്രമം എന്ന് പറഞ്ഞാൽ 2000 രൂപ മാസം പെൻഷൻ കിട്ടുന്ന ആ ഒരു വരുമാനേ ഉള്ളൂ.
3: ശരി. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ആശ്രയിക്കാൻ പറ്റുന്നത് നമ്മുടെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും പദ്ധതികളും ഒക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം.
4: അതേ ഉള്ളു സാർ, ഞാൻ പറയുന്നത്. പിന്നെ 2000 രൂപ കിട്ടിയാൽ ഒന്നിനും ഉണ്ടാവില്ല ആ പൈസ.
3: ശരി.
4: അത് നമുക്കൊരു ഒരു ജോലി വേണം. അതിന് ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്താലോ, അല്ലെങ്കിൽ ലേബർ കമ്മീഷണർക്ക് ഒരു കത്ത് കൊടുത്താലോ നമ്മുടെ പ്രശ്നം പരിഹരിക്കുമോ?
3: തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളൊക്കെ സർക്കാർ തലത്തിലുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തുകളില് ജില്ലകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് സ്വയം തൊഴിലിനുള്ള അല്ലെങ്കിൽ മറ്റൊരു വരുമാനത്തിനുള്ള ഒരു പാസീവ് ഇൻകത്തിനുള്ള നിരവധി പദ്ധതികൾ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്.
2: അതെ, ഭിന്നശേഷിക്കാർക്കായുള്ള നിരവധി പദ്ധതികൾ നിലവിലുണ്ട്. അപ്പോൾ ആ വഴിക്ക് അന്വേഷിക്കുക. വിളിച്ചതിന് നന്ദി. സാമ്പത്തിക ആസൂത്രണം ആരംഭിക്കാനായിട്ട് നമ്മൾ ഏത് പ്രായത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നതുണ്ടോ?
3: ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ തുടങ്ങാൻ പറ്റും. അതായത് ചെറു പ്രായത്തിൽ തന്നെ ആരംഭിക്കേണ്ടെന്ന, മറ്റെല്ലാ ശീലങ്ങളോടൊപ്പം തന്നെ ആരംഭിക്കേണ്ടെന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം, സാമ്പത്തികമായ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കൊച്ചു കുട്ടിയെ കടയിൽ വിട്ടാൽ പോലും അവർക്ക് എത്ര നമുക്ക് അവരെ പ്രാപ്തരാക്കിയെടുക്കാൻ പറ്റും. ഒരു പാല് വാങ്ങാൻ കൊടുത്തുവിടുന്ന സമയത്ത് അവർക്ക് ഒരു നിശ്ചിത തുക കൊടുക്കുന്നു, ബാക്കി എത്ര കിട്ടുന്നു, അവർക്കതിൻ്റെ വില മനസ്സിലാകും. അപ്പോൾ ഇത്തരത്തിലൊരു ശീലങ്ങൾ നമുക്ക് സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വരുമാനക്കാരെയോ പ്രത്യേക ഏജ് കാറ്റഗറി അല്ല പ്രായപരിധിക്കാരെ ആശ്രയിച്ചല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ആളുകളെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും എല്ലാ കാലത്തും ഉണ്ടാകേണ്ടുന്ന ഒരു ശീലം കൂടിയാണ് സാമ്പത്തിക ആസൂത്രണം.
2: ഇതിലിപ്പോൾ നമ്മൾ വരുമാനം, ചെലവ്, കടം, ആസ്തി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ എത്ര ഭാഗം വരെ നമുക്ക് ചിലവാക്കാം എന്ന് ഒരു അങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറയാറുണ്ടോ?
3: തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യാസമാണ്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് വളരെ വ്യത്യസ്തമാണ്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരുടെ ചിലവ് സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ചിലവുകളാണ് വരുന്നത്. ഒന്ന് ലിവിങ് എക്സ്പെൻസും രണ്ടാമത്തെ ലൈഫ് സ്റ്റൈലിലായിട്ടുള്ള എക്സ്പെൻസുകളും. അതായത് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന ചിലവുകളെയാണ് നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ആഹാരം, വസ്ത്രം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മൊബൈൽ, വളരെ ബേസിക്കായിട്ട് വേണ്ടുന്ന എസെൻഷ്യലായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെ നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയും. അത് എത്ര വേണം എന്ന് വെച്ചാൽ നമ്മൾ പല തമ്പ് റൂൾസ് പറയാറുണ്ട്. 50% എടുക്കാം, 30% അല്ലെങ്കിൽ 20%
2: സേവിങ്സ്. വ്യക്തികൾക്കനുസരിച്ച് മാറും.
3: തീർച്ചയായിട്ടും. അത് മാത്രമല്ല വരുമാനത്തിന്റെ സ്രോതസ്, വരുമാനം എങ്ങനെ കിട്ടുന്നു. ഇപ്പോൾ NRI ആയിട്ട് ഒരാളുടെ വരുമാനമല്ല സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൻഷൻ കിട്ടുന്ന ആളുടെ വരുമാനം, നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് എത്ര ചിലവാക്കാം എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. എന്നാലും നമ്മൾ പൊതുവെ പറയുന്നത് നമുക്ക് സേവിങ്സ് റേഷ്യോ എന്ന് പറയുന്നത് 100 രൂപ കിട്ടിയാൽ 20 രൂപയെങ്കിലും മാറ്റി വെക്കണം. സേവിങ്സ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് അനാലിസിസ് എന്ന് നമ്മൾ പറയും. സാമ്പത്തികപരമായ ആരോഗ്യം കണക്കാക്കുമ്പോൾ മിനിമം 100 രൂപ കിട്ടിയാൽ 20 രൂപയെങ്കിലും കുറഞ്ഞത് മാറ്റി വെക്കാൻ സാധിക്കുന്ന ആളാണ് സാമ്പത്തികപരമായിട്ട് ഹെൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
2: അതുപോലെ കടം, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാണ് വരിക?
3: തീർച്ചയായും കടം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. അതിൽ പ്രധാനമായിട്ടും കടത്തിൻ്റെ ആളുകളെ കുറിച്ച് പറയുമ്പം നമ്മൾ പറയുന്നുണ്ട് ഈ കടം എത്രത്തോളം ആകാം എന്നുള്ളത് പറയാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റേഷ്യോസ് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. ഒന്ന് ഡെറ്റ് സർവീസ് റേഷ്യോ എന്ന് പറയും, അതുപോലെ ഡെറ്റ് അസറ്റ് റേഷ്യോ. കടം ഉണ്ടാക്കാം, പക്ഷേ അയാളുടെ ആസ്തിയുടെ എത്ര ശതമാനം വരെ, ഒരു 50% ആസ്തിയുടെ 50% മുകളിൽ കടമുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം.

0: രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു 100 രൂപ വരുമാനം കിട്ടുന്ന ഒരാൾ 40 രൂപയിൽ കൂടുതൽ EMI കമ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു ഡേഞ്ചർ സോണാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ഷുഗർ എന്നൊക്കെ പറയുന്ന പോലെ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് അനാലിസിസിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
1: തീർച്ചയായിട്ടും. ഇപ്പോൾ ആദ്യമായിട്ട് സമ്പാദ്യം തുടങ്ങുന്ന ഒരാൾ, അയാൾക്ക് ഒരു സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്?
0: ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഒരു ജീവിത ലക്ഷ്യങ്ങൾ പോലെയാണ് ഫിനാൻഷ്യൽ ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു, ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യം, അത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഹ്രസ്വകാല, ദീർഘകാല, മധ്യകാല ലക്ഷ്യങ്ങളെ കൃത്യമായി നമുക്ക് ഡിഫൈൻ ചെയ്യണം. അവിടെ അതിനുശേഷമാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ സേവിങ്സ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുന്നത്.
1: നമുക്ക് ഒരു കോളറുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ഞാന് എന്റെ പേര് മീരാദേവി, കുട്ടമ്പേരുമ ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പേരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ശരി.
2: എന്റെ ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സാമ്പത്തിക വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ഗൂഗിൾ പേ പിന്നെ ആണല്ലോ ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നു. ഇതുവരെ പോലും നമ്മൾ ഈ കാർഡ് വെച്ചാണ് എല്ലാരും പിന്നെ പല ഇടപാടുകളും നടത്തുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബാങ്കിൽ നിന്നാണല്ലോ പൈസ പോകുന്നത്. അപ്പൊ വരുമ്പോ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന പോലെ നമുക്കൊരു പിടുത്തം വരുന്നില്ല ഈ ചെലവുകൾ.
0: ശരിയാണ്, വളരെ ശരിയാണ്.
2: വരുമാനം അനുസരിച്ച് ചെലവാക്കണമെന്ന് ഉള്ളവർക്ക് പോലും ഈ ഒരു പിന്നെ ഇത് വന്നിട്ടുള്ളത് കാരണം ഒരുപാട് ചെലവുകൾ വരുന്നു. എന്റെ എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല പിന്നെ, എന്നാലും എന്റെ മക്കളൊക്കെ ഉപയോഗിക്കുമ്പം അവരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ പലരും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉപയോഗിക്കുമ്പോ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാല് കാർഡ് വെച്ചാണല്ലോ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് വേണ്ടിയതും വേണ്ടാത്തതും പിന്നീട് ഉപയോഗിക്കേണ്ടത് പോലും നമ്മൾ ഒന്നിച്ചെടുക്കുന്നു. കയ്യിൽ നിന്ന് പൈസ ചെലവാക്കത്തപ്പോൾ നമ്മള് അതിനൊരു പിടുത്തം വരുന്നില്ല. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു നിശ്ചിതമായിട്ടെന്തെങ്കിലും ഒരു പിന്നെ എമൗണ്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാവുന്ന ക്യാഷിനെ
0: വാങ്ങിക്കാവുന്നതായിട്ട്
2: തീരുമാനിച്ചേ പറ്റുള്ളൂ, അത് മനസ്സിലാവുന്നു. എന്നാലും സാറിന്റെ അഭിപ്രായം
0: ഒരു നല്ല ഒബ്സർവേഷൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം അതിൻ്റെ ഭാഗമായിട്ട്. അപ്പം നല്ല സാമ്പത്തികം ഒരു ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മോഡേൺ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ഈ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വളരെ എളുപ്പമാണ്, കൺവീനിയൻസ് ആണ്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുമ്പ് പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഓരോ രൂപയും കയ്യിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർക്കൊരു കണക്ക് അല്ലെങ്കിൽ ഒരു ഒരു അനുഭവം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അത് പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അച്ചടക്കം ഇല്ലാത്തവരെ സംബന്ധിച്ച് അത് ദോഷകരമായിട്ട് ബാധിക്കും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിനെ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റും, നല്ല രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാനും പറ്റും.
2: അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിക്കാന്ന് പറയുമ്പോൾ ആ ട്രാൻസാക്ഷനെ കുറച്ചുകൂടി ഒരു സന്തോഷം വരുവാണ്.
0: അതെ അതെ, അങ്ങനെയും കാണുന്നവരുണ്ട്. തീർച്ചയായിട്ടും
2: എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ. എനിക്കൊരു സാധനം എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മള് കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുത്ത് നമ്മള് ഇങ്ങോട്ട് പിന്നെ പണ്ട് വാസ്തുസം സമ്പ്രദായം അങ്ങനെ ആയിരുന്നല്ലോ, ഒന്നിനു പകരം ഒന്ന് വാങ്ങിക്കുമായിരുന്നല്ലോ. അതുപോലെ അതിനൊരു സന്തോഷം ഭയങ്കരമാണ്. അങ്ങനെ
0: അതോടൊപ്പം നമ്മൾ ചെലവുകൾ എഴുതി സൂക്ഷിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഗൂഗിൾ പേയില് വേറെ ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെലവായ കണക്കുകൾ അവിടെ ഉണ്ട്, അത് എഴുതി വെക്കുന്ന ആളുകളാണെങ്കിൽ അതും കുറച്ചും കൂടെ ഉപയോഗിക്കാൻ പറ്റും.
2: അതെ, ഞാനങ്ങനെയാണ് കൊടുത്തു വാങ്ങിയാൽ പോലും അങ്ങനെ തന്നെ.
0: തീർച്ചയായിട്ടും.
2: ഇത് എനിക്ക് പിന്നെ ഇതിനെന്തെങ്കിലും ഒരു നിയന്ത്രണം നമുക്ക് വരുത്താൻ നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ അല്ലേ?
0: തീർച്ചയായും, സ്വയം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, ജീവിതത്തിൽ സാമ്പത്തിക കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ശീലമാണ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ ഈ ഗൂഗിൾ പേ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ,
1: ശരി, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ശ്രോതാവ് പറഞ്ഞ ഒരു കാര്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞ് കാണുന്നതൊക്കെ വാങ്ങുന്നവരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ഇതും എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ കൃത്യമായിട്ടൊരു സ്പെൻഡ് അനാലിസിസ് ഒരു മാസത്തിലെങ്കിലും നടത്തേണ്ടതിന്റെ ഒരു പ്രാധാന്യം കൂടിയാണ് ഇത് കാണിക്കുന്നത് എന്ന് തോന്നുന്നു അല്ലേ?
0: മാസമല്ല, തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ നല്ലൊരു ഒബ്സർവേഷനാണ്, ഒരു കാഴ്ചപ്പാടാണ്. അതിൽ നമ്മളിപ്പോൾ ചിലവാക്കുന്ന ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നുണ്ട്, വാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചർച്ചകൾ കാണാൻ സീരിയൽ കാണാനൊക്കെ സമയം ചിലവഴിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ചിലവുകളെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ആ ചിലവുകളിൽ നമുക്കൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിൽ ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നീഡ്, വാണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഡ്രീം, അങ്ങനെ 3 തരത്തിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ആഗ്രഹം അടിസ്ഥാനപരമായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൂടുതൽ പല ആളുകളും ആഡംബരത്തിന് വേണ്ടി ചിലവാക്കാറുണ്ട്. കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ പോലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നിത്യേന നമുക്കൊരു നിശ്ചിത സമയം 5 മിനിറ്റ് എടുത്തിട്ട് ഈ കണക്കുകളെ എഴുതി വെച്ചാൽ, തയ്യാറാക്കിയാൽ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റും.
1: നമ്മളിപ്പോൾ ഒരു ഒരു ശ്രോതാവുണ്ട്, അത് കഴിഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. നമസ്കാരം. ഹലോ, ആരാണ്, പേര് പറയാമോ?
3: ഞാൻ ആലപ്പുഴ വിളിക്കുകയാണ്, ജിമോനാണ് സംസാരിക്കുന്നത്.
1: ശരി, ചോദിച്ചോളൂ.
0: നമസ്കാരം.
3: ഹലോ, ആ സാറേ നമസ്കാരം. ഞാൻ ആലപ്പുഴ
0: സംസാരിക്കുന്നത്.
3: ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാനിപ്പോ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് വർക്ക്
0: ചെയ്യുന്നത്.
3: പ്രൈവറ്റ് ഫേം ആണ്. ഇടയ്ക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് കുറച്ച് ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, റിട്ടേൺ വളരെ കുറവാണ്. അപ്പോ നിലവിലിപ്പോ നമുക്ക് ജോബ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. 1.5 വർഷമേ വർക്ക് ചെയ്യാൻ തുടങ്ങി.
0: അപ്പൊ
3: നമുക്കൊരു 2-3 വർഷം ഒക്കെ ആകുമ്പോ തന്നെ ജോബുകൾ ചേഞ്ച് ചെയ്യേണ്ട രണ്ടൊരവസ്ഥ വരുന്നുണ്ട്.
0: അപ്പൊ
3: നമുക്ക് അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഒന്ന് സേഫ് ആയിട്ട് ഈ ജോബ് ചേഞ്ച് ഒക്കെ വരുമ്പോ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്.
0: അപ്പൊ
3: അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്ക് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്
0: തീർച്ചയായും. അതായത് നമ്മുടെ നിക്ഷേപം ഒന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട്, അപ്പം നിക്ഷേപിക്കുന്നുണ്ട്, ഓൾറെഡി നിക്ഷേപിക്കുന്നുണ്ട്. ആ നിക്ഷേപത്തിന് നിങ്ങളുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളുടെ റിട്ടയർമെൻറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മൾ ഈ നിക്ഷേപിക്കുന്ന ആ കാര്യത്തിനെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ ശരിക്കും ആ ജീവിതവുമായിട്ട്, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുള്ളൂ. നിക്ഷേപത്തിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രയോറിറ്റികളെ, നമ്മുടെ പ്രാധാന്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിട്ടയർമെൻ്റ് എപ്പോൾ റിട്ടയർ ചെയ്യണം, എത്ര കോർപ്പസ് എന്നുണ്ടാകണം, ആ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ ശമ്പളത്തിൽ എത്ര ശതമാനം മാറ്റിവെക്കണം, നമ്മൾ പറയുന്ന റിട്ടയർമെൻറ്റ് സേവിങ്സ് റേഷ്യോ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ മിനിമം 1,000 രൂപയെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നും അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് എന്നൊക്കെ നമുക്ക് പറയാം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മിനിമം 10% അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ അങ്ങനെയാണ്. പക്ഷേ നമ്മളിപ്പോൾ NRI മറ്റ് പല ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ റേഷ്യോ മാറും. ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഒരു കോപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മിനിമം 10%. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ തന്നെ 10,000 രൂപയിൽ 10 രൂപ 1,000 രൂപ ഇപ്പോൾ നിലവിൽ മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ടോ? പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പ്രയോറിറ്റികൾ തീരുമാനിക്കുക. ആ പോയിന്റിന് വേണ്ടിയിട്ട്, ആ ഗോൾ, അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, സാമ്പത്തിക ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നിക്ഷേപം നടത്തുക. നിക്ഷേപത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാധാന്യം ഈ ഔട്ട്ലൈൻ ഉണ്ടാക്കുക, ഈ പ്ലാനിംഗ് ആണ് ശരിക്കും വരേണ്ടത്. നമ്മളൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്ലാനിങ് ചെയ്യുന്നത് പോലെ, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വീട് വെക്കുമ്പോൾ ഒരു പ്ലാനിങ് ചെയ്യുന്നത് പോലെ മറ്റെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും. ഫിനാൻസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും പ്ലാനിങ് ഇതാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഉത്തരം നൽകിയെന്ന് തോന്നുന്നു.
3: അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പം ഞാൻ ചോദിച്ചിട്ട്, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ മീശപ്പൊരിലൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഇതിന് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്, അല്ലാതെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യാറില്ല.
0: അത് നമ്മുടെ പ്രാധാന്യം വരുമ്പോഴേ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്രത്തോളം മാനസികമായി തയ്യാറെടുപ്പിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഡിസിപ്ലിൻ വരും. തീർച്ചയായിട്ടും എൻ്റെ ആവശ്യമാണ്, ഭാവിയിലെ എൻ്റെ ആഹാരമാണ്, ഇന്ന് ഞാൻ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ പല ഇന്ത്യ കേരളത്തിലെ ഒരു രീതി അനുസരിച്ച് കഴിഞ്ഞാൽ എത്ര കാലം വർക്ക് ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ കാലം പോസ്റ്റ് റിട്ടയർമെൻ്റ്. ഇപ്പോൾ 30 വർഷം ജോലി ചെയ്താൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായത് 40 വർഷവും 45 വർഷവും അത് കഴിഞ്ഞ് ജീവിക്കും. അപ്പോൾ അത്രയും കാലവും നമുക്ക് ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, മൊബൈൽ ഉപയോഗിക്കണം, അല്ലെ അന്നത്തെ ടെക്നോളജി എന്താണോ അത് ഉപയോഗിക്കണം, ഇതിനൊക്കെ പണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ഇന്നുണ്ടാക്കുന്ന പണത്തിൽ നിന്നാണ് മാറ്റിവെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.
4: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW 1,000,000+ സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
11: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
12: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
14: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
15: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
1: ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നു, അല്ലെങ്കിൽ ഒരുപാട് കട്ട് ഓഫ് സറണ്ടർ വാല്യൂ കുറയും, അല്ലെങ്കിൽ എൻ പി എസിൽ ചേർന്നു, 60 വയസ്സ് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ. പിന്നെ റിട്ടേൺ, റിട്ടേൺ നമ്മൾ ഈ ഷോർട്ട് ഹ്രസ്വകാലത്തിൽ റിട്ടേൺ നല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ഒരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കൊടുത്തുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം.
2: മിഡ് ടേം ആണെങ്കിലോ?
1: മിഡ് ടേം ആണെങ്കിൽ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലയളവാണ്. അപ്പോൾ അത് നമ്മുടെ എന്താവശ്യം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ 14 വയസ്സുള്ളൊരു കുട്ടിയാണ്, അവർക്ക് 18 വയസ്സിൽ ഹയർ എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ മീഡിയം ടേമിലേക്കുള്ള ആ 4 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ളതാണ്. അതേസമയത്ത് അതേ കുട്ടി ജനിക്കുമ്പോഴാണെങ്കിൽ സുകന്യാ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് കാരണം 18 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് 4 വർഷത്തേക്കാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹൈബ്രിഡ് കാറ്റഗറിയിലെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, ബാങ്ക് എഫ് ഡി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള നമുക്ക് ഹ്രസ്വകാലത്തിലെ മീഡിയം ടൈമിലേക്കുള്ള പല ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 5 വർഷത്തേക്കുള്ള, അപ്പൂപ്പന്മാർ കൊച്ചുമക്കൾക്ക് സംഭാവനയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള 8.2% ഹയർ ഇൻട്രസ്റ്റ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ രീതിയിൽ വേണം നമ്മൾ, ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഓരോ കുടുംബത്തിനെ സംബന്ധിച്ച് ഇത് വ്യത്യസ്തമായിരിക്കും.
2: നമുക്ക് ഒരു ശ്രോതാവ് ഉണ്ട്. ഹലോ,
3: ഹലോ,
2: റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ?
3: ഞാൻ റേഡിയോ മാറിനിന്നു മാഡം.
2: ശരി, ആരാണ് വിളിക്കുന്നതെന്നൊന്ന് പറയൂ.
3: എന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്, മാരാരിക്കുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
2: ശരി, സാറിനോട് ചോദിച്ചു.
1: പറഞ്ഞോളൂ സാർ.
3: സാർ നമസ്കാരം. സാർ
1: നമസ്കാരം. നമസ്കാരം
3: സാർ, ഞാനൊരു മിനിമം പെൻഷൻകാരനാണ്. ഞാനെന്റെ ഈ സാറ് പിന്നെ അഡ്വൈസ് ചെയ്തതുപോലെ തന്നെ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
1: തീർച്ചയായും.
3: ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിന്നെ കടം കയറി ആത്മഹത്യ അടക്കം നിരവധി ജീവിത പ്രതിസന്ധികളടങ്ങുന്ന ഈ ഒരു സമൂഹമാണിന്ന്, അതായത് കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ എന്തും വാങ്ങിക്കൂട്ടുന്ന ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം, ഇങ്ങനെ ഇത് തരംതിരിച്ചറിയാതെയാണ് നമ്മുടെ സമൂഹത്തിൽ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തി ഒരു സമൂഹത്തിന് വേണ്ടി ഒരു അവയർനെസ് പദ്ധതി, ഒരു പരിപാടി, അതൊരു അനിവാര്യമല്ലേ?
1: തീർച്ചയായും, തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മുടെ ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
3: അതെ, അതെ സർ, അതെ. അപ്പൊ അത് ആ ഒരു നമ്മുടെ ഈ പൊതു പരിപാടികളില് ഇതൊരു ഒരു പിന്നെ അല്പസമയം 10 മിനിറ്റ് മതി, അല്ലെങ്കിൽ അത് അതിനാവശ്യമായ സമയം മതി. ഈ ഒരു അവയർനെസ്, നമ്മുടെ അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണല്ലോ ഈ ഇപ്പൊ നമ്മുടെ രാജ്യത്തടക്കം നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഈ നമ്മൾ ഈ പിന്നെ പ്രകൃതിയെ കണ്ടുപിടിക്കല്ല, ഈ പിന്നെ ഉറുമ്പ് അത് അത് പിന്നെ അതിന്റെ ഭക്ഷണം ഈ വരൾച്ച ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ കിട്ടാതെ വരും, ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്ത് അത് കൂട്ടിവെച്ച് സമ്പാദിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. തേനീച്ചയതുപോലെയാണ്. അപ്പൊ ഇത്ര ഈ പ്രകൃതി വളരെ കൃത്യമായിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിലെ അവസാന സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പിന്നെ കാറുണ്ട്, ആ കാറിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പൊതു പിന്നെ ശുചിയാലയങ്ങൾ ഉപയോഗിക്കുകയും ആ കാറിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന കടം കൊണ്ടും പൊറുതി മുട്ടിയ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം, അവർക്ക് സംഭവിച്ചെന്താന്ന് വെച്ചാൽ സമ്പാദ്യമില്ലായിരുന്നു.
1: സമ്പാദ്യമില്ല,
3: അവര് അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്നുള്ളിടത്താണ് അവരുടെ പരാജയം.
1: സാർ, ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരു കാര്യം, 2023 നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏകദേശം 10,000 പേരോളമാണ് കേരളത്തില് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിന്റെ 60% കാരണങ്ങൾ റൂട്ട് കോസ് എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യമാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ പലരും നമുക്ക് പ്രേരണ കൊണ്ട്, നമ്മളിപ്പോൾ ഓണത്തിന് തന്നെ നമ്മൾ പല സാധനങ്ങളും വാങ്ങിച്ചത് പരസ്യം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ പരസ്യത്തിന്റെ പ്രേരണ കൊണ്ടാണ്, ആവശ്യം കൊണ്ടായിരിക്കില്ല.
3: തീർച്ചയായും.
2: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ നിക്ഷേപങ്ങളുടെ കാര്യം പറയായിരുന്നു, ഷോർട്ട് ടേമും മിഡ് ടേമും പറഞ്ഞു, ലോങ് ടേമിന്റെ കാര്യം കൂടി ഒന്ന് പറയാം.
1: ദീർഘകാലത്ത് നമുക്ക് നിക്ഷേപിക്കാൻ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഒരു ജനിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് സുകന്യാ സമൃദ്ധി ഗവൺമെന്റ് സ്കീമാണ്, ഏകദേശം നമുക്ക് പരമാവധി പലിശ കിട്ടുന്ന ഒരു സ്കീമാണ്. അതിനപ്പുറം അതിന് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് വളരെ നല്ലൊരു, ഇപ്പം സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാളിലും കൂടുതൽ പെൻഷൻ വാങ്ങാൻ പറ്റും എൻ പി എസ് വഴി, ദീർഘകാല നിക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP കൾ ദീർഘകാല നിക്ഷേപമായിട്ട് ചെയ്യാൻ പറ്റും. PPF പബ്ലിക് പ്രൊവിഡൻറ് ഫണ്ട്, അതും വളരെ നല്ലൊരു സ്കീമാണ്. ഇതെല്ലാം ബാങ്കുകളിൽ അവൈലബിൾ ആണ്, നമ്മുടെ സമീപത്തുള്ള ബാങ്കുകൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രധാനമായിട്ടും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യം, EPF ഇല്ലാത്ത എംപ്ലോയ്മെൻറ്റ് ഇല്ലാത്ത ആൾക്ക് പോലും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 15 വർഷം കഴിഞ്ഞ് കിട്ടുന്ന മുഴുവൻ തുകയും ടാക്സ് ഫ്രീ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗവൺമെൻറ് ബാക്ക്ഡ് സ്കീംസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സുകന്യാ സമൃദ്ധി യോജന, NPS, അല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബാക്ക്ഡ് സ്കീമാണ്. യാതൊരു വിധ തട്ടിപ്പുകളോ അല്ലെങ്കിൽ യാതൊരു വിധ ക്രൈസിസ് കണ്ടീഷൻ പോലും, അതായത് റിസഷൻ വന്നാലും മാന്ദ്യം വന്നാലും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതൊന്നും പലപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിലൊക്കെ ചേരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ നല്ല സ്കീമുകളിൽ പലപ്പോഴും നമ്മൾ ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വിധേയമായിട്ട് ഏതെങ്കിലും സ്കീമുകളിലോ പദ്ധതികളിലോ ഒക്കെയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ടതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ആ ലിറ്ററസി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ തട്ടിപ്പ് നടക്കുന്നത്, ഏറ്റവും വിദ്യാഭ്യാസം നടക്കുന്നത് കേരളത്തിലാണ്. പലപ്പോഴും ഫിനാൻഷ്യൽ സ്കാമിൻ്റെ ഒരു തലസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളിലൊന്നും തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫിനാൻസ് ചർച്ച ചെയ്യപ്പെടുന്നില്ല, പ്രായോഗികമായിട്ടുള്ള സാമ്പത്തികം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതാണ് ഉദാഹരണം, അതൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു ചായയുടെ വില ഇപ്പം നമ്മൾ പറയാറുണ്ട് 2001.5 രൂപ ചായക്ക് ഉണ്ടായിരുന്ന ഇന്ന് 15 രൂപയാണ്. അപ്പോൾ ചായയുടെ വില വാർഷികമായി ശരാശരി എത്ര കയറുന്നു എന്നുള്ളൊരു PG വിദ്യാർത്ഥിയോട് ചോദിച്ചാലും അവർ 2 തവണ ആലോചിക്കുന്നത് എത്ര ശതമാനം വാർഷികമായിട്ട് കയറുന്നുള്ളത്. അതോടൊപ്പം തന്നെ പലപ്പോഴും തട്ടിപ്പുകളുടെയും ഇപ്പോൾ ശതമാനം വെച്ചിട്ടാണ് വരുന്നത്. 2 വർഷം കൊണ്ട് ഇരട്ടിക്കും, 5 വർഷം കൊണ്ട് ഇരട്ടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ സാധാരണക്കാരെ ആളുകൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളെ ശ്രോതാവായിട്ടുള്ള ഒരുപാട് പേര് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അവർ വളരെ ചെറിയ ആളുകൾ പോലും, വളരെ ചെറിയ വരുമാനമുള്ള ആളുകൾ പോലും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുപോകുന്നുണ്ട്. അതേസമയത്ത് വലിയ ആളുകൾ, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സൂയിസൈഡിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്.
2: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്?
3: എന്റെ പേര് പ്രവീൺ എന്നാണ്, തൃശ്ശൂർ നിന്നാണ് വിളിക്കുന്നത്. ദുബായിൽ ജോലിയാണ്, അപ്പൊ നാട്ടിൽ നിൽക്കാണ്. അപ്പോ എങ്ങനെ, കുറച്ച് ചിട്ടിയുണ്ട്, കുറച്ച് ലോണുകളും മറ്റെല്ലാം ഉണ്ട്. അപ്പൊ അവിടുത്തെ ജോലിയുടെ അസ്ഥിരത ഒരു വിഷയമാണ്. ഇപ്പൊ ഇപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നല്ല. അപ്പോ അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇതുവരെയായിട്ടും സത്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാനായിട്ടൊന്നും കാര്യമായിട്ട് തുടങ്ങിയില്ല. കുറച്ച് ചിട്ടിയും അതുപോലെ തന്നെ കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെയാണ് ഉള്ളത് സാറേ.
2: പ്രവാസികൾ ശരിക്കും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നല്ലേ ഇത്, സാമ്പത്തിക ആസൂത്രണം?
1: കാരണം പ്രവാസികൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നമുക്കറിയാം, നമ്മൾ അറിഞ്ഞു അറിയാതെയും 100 കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് പലരുടെയും ഇൻക്രിമെൻറ്റുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്, സാലറി കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ട്. ചിലർ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 9 ദിവസത്തിനകത്ത് തിരിച്ചു വന്നു പോയിട്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രവാസികൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പ്രവാസികളുടെ ഏണിംഗ് പീരീഡ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന കാലഘട്ടം കുറവാണ് സാധാരണഗതിയിൽ. അപ്പോൾ അവിടെ ഒരു 10 വർഷമോ അല്ലെ 15 വർഷമോ വളരെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യും, പിന്നീട് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഒരു 15, 20, 30, 40 വർഷം ഇവിടെ തിരിച്ചുണ്ടാകും. അപ്പോൾ ആ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കേസിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ നിശ്ചിതമായിട്ടുള്ള ഈ നിക്ഷേപങ്ങളെ പ്രധാനമായിട്ടും, അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അലൈൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ ലക്ഷ്യങ്ങളെ തീരുമാനിച്ചിട്ടുണ്ടോ. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്തും കാലം മുതൽ പിന്നീടുള്ള കാലഘട്ടത്തേക്കുള്ള പണം എന്നുള്ളത് എത്രയാണ് പണം വേണ്ടുന്നത്, ആ പണത്തിലേക്ക് ഈ ചിട്ടി, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിട്ടികളോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളോ ബാങ്ക് നിക്ഷേപങ്ങളോ ഒക്കെ ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം റിട്ടയർമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അത് കൂടാതെ മറ്റു ചില കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുമ്പം, ഒരു 6 മാസത്തെ സാധാരണഗതിയിൽ എമർജൻസി ഫണ്ട് എന്ന് പറയും. ഈ എമർജൻസി ഫണ്ട് സാധാരണ 6 മാസമാണ്, പക്ഷേ ഞാൻ പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ച് ഒരു 9-10 മാസത്തെങ്കിലും ഒരു ഫണ്ട് ബാലൻസ് വെച്ചിരിക്കണം. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ജോലിയിലെ അസ്ഥിരത അത് മാത്രമല്ല, പ്രവാസികളെ സംബന്ധിച്ച് അവിടെ ചെയ്യുന്ന ജോലി, അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ നാട്ടിലെ പ്രവൃത്തി പരിചയം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പുതിയൊരു ജോലി ഇവിടെ വന്ന് അതേ ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു ബാങ്കിൽ ജോലി കണ്ടുപിടിക്കുക, അതൊക്കെ അത്ര എളുപ്പമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു 10-12 അടുത്തൊരു വിസ ആകുന്നിടം വരെ 10-12 മാസത്തെങ്കിലും എമർജൻസി ഫണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ മെഡിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലരെ സംബന്ധിച്ചും അവിടുത്തെ വളരെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ പല പണത്തിനോടൊപ്പം തന്നെ രോഗങ്ങളോടും കൂടിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് മെഡിക്കൽ എമർജൻസീസ് വന്നാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഫണ്ടും കൂടി ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ, റിട്ടയർമെൻറ്റ്, എമർജൻസി, മെഡിക്കൽ, ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പിന്നെ അതുകൂടാതെ ജീവിതത്തിൻ്റെ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും കൂടെ ആയിരിക്കണം നിക്ഷേപം. ഓക്കെ.
2: ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് സാമ്പത്തിക ആസൂത്രണത്തിൽ?
1: ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ ഇൻഷുറൻസ് പ്ലാനിങ് എന്ന് നമ്മൾ പറയും. നമ്മൾ ശരിക്കും ഇൻഷുറൻസ് പ്ലാനിങ്ങിൽ നിശ്ചിതമായിട്ടുള്ള എത്രയാണ് നമുക്ക് ഓരോ റിസ്കുകളെ കവർ ചെയ്യേണ്ടത്. റിസ്കുകൾ പലതരത്തിലാണ്. അതായത് നമുക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മെഡിക്കൽ എക്സ്പെൻസ് ചിലപ്പോൾ ഒരു 10 ലക്ഷമായിരിക്കാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ രീതികൾ മാറി. കേരളത്തിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%. അപ്പം ആ 14% ആകുമ്പോഴേക്കും നമുക്ക് ഓരോ വർഷവും 14%, 15% വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പണ്ട് ഒരു 5 വർഷം മുമ്പ് 2 ലക്ഷം രൂപയ്ക്ക് ചെയ്ത സർജറി ഇന്ന് വർഷം 5 ലക്ഷം രൂപയായിരിക്കാം. അപ്പം ഇത്തരത്തിൽ വളരെ പെട്ടെന്നാണ് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് വർദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടുന്ന പണം നമ്മുടെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ പണത്തിന് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി നമ്മൾ എന്താണ് മുന്നിൽ കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ്, കോവിഡ് വന്ന സമയത്ത് ഏകദേശം 71,123 ആളുകളാണ് കേരളത്തിൽ 71,121 പേരാണ് ഏകദേശം മരണപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 70,000-71,000 പേര് മരിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മരണം മാത്രമല്ല, ആ വ്യക്തിയുടെ സമ്പാദ്യം, ആ വ്യക്തിയുടെ വരുമാനം ആ കുടുംബത്തിന് എന്നേക്കുമായിട്ട് ഇല്ലാതാകുകയാണ്. ഈ രണ്ട് കാര്യങ്ങളിലും ഇൻഷുറൻസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസിൽ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാവിയിലെ എല്ലാ ചെലവും ഭാവിയിലെ എല്ലാ വരുമാനങ്ങളും നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആ വ്യക്തി മരിക്കുന്നതോടുകൂടി ആ ഇല്ലാതാകുന്നതോടുകൂടി ആ ഭാവിയിലെ ആ വീടിൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടേം ഇൻഷുറൻസ് പോലെയുള്ള 50 ലക്ഷം 1 കോടി രൂപ കവറേജ് കിട്ടുന്ന നല്ല ജോലിയുള്ളവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഇൻഷുറൻസിലേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ, അതിൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ശരിക്കും, അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, 2 ലക്ഷം രൂപ ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളി അവർക്ക് പോലും, ആർക്കും 50 വയസ്സിന് താഴെയുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന. 2 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും. അടയ്ക്കേണ്ട പ്രീമിയമാണ് 436 രൂപയാണ് ഒരു വർഷം അടയ്ക്കേണ്ടത്. നമുക്കറിയാം ഒരു ദിവസം 1.5 രൂപ മാറ്റി വെച്ചാൽ, ഒരു ദിവസം നമ്മൾ നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ വീഴുന്ന എന്തെങ്കിലും ചില്ലറ മാറ്റി വെച്ചാൽ പോലും അതിന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വർഷം ആക്സിഡൻ്റൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, 1 വർഷം 20 രൂപയാണ് എൻ്റെ പ്രീമിയം. ഇത് മാറ്റി വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, മരിക്കുന്ന പല ആളുകളുടെയും വീട്ടിൽ ഇതുപോലും ഉണ്ടായിട്ടില്ല, നമ്മളിതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് പറയും ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കും, നമുക്കതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക സാക്ഷരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് ഇൻഷുറൻസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഹെൽത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നുകിൽ ഇൻഷുറൻസ് കവറേജ്, അതല്ല എന്നുണ്ടെങ്കിൽ വേണ്ടുന്ന പണം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് സർക്കാർ തലത്തിലുള്ള എന്തെങ്കിലും സ്കീമുകളുണ്ടെങ്കിലും, പല സ്കീമുകളുണ്ട്. മുമ്പ് ഹെൽത്ത് കാർഡുകളുണ്ടായിരുന്നു, പുതുതായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് പുതുക്കി കൊടുക്കുന്നില്ല. പക്ഷേ അത് നിലവിലുള്ള ആളുകൾക്ക് അത് പുതുക്കി കൊടുക്കുന്നുണ്ട്, പുതുതായിട്ട് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം പല തലത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ വരുമാനമുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായും ടേം പ്ലാനുകളാണ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു വലിയ പ്രീമിയം ആകുന്നില്ല. ചെറിയ പ്രായത്തിലുള്ളവർക്ക് ഒരു 18 വയസ്സ് 20 വയസ്സുള്ള അല്ലെങ്കിൽ 25 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 10,000 രൂപ, ഒരു വർഷം ഒരു 10,000 രൂപയിൽ താഴെയൊക്കെ ഉള്ളൂ ഈ ടേം ഇൻഷുറൻസ്, 50 ലക്ഷം രൂപ അല്ലെ 1 കോടി രൂപയുടെയൊക്കെ കവറേജ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്, കൃത്യമായ വരുമാനം ഉണ്ടാകണം, വെറുതെ എല്ലാവർക്കും കൊടുക്കുക, ഹെൽത്ത് ഫിറ്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്കാർക്കും ഇൻഷുറൻസ് കൊടുക്കുന്നു.
2: ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട് എത്ര നേരത്തെ എടുക്കുന്നു അത്രയും നല്ലത്.
1: വളരെ കറക്റ്റാണ്. അതായത് ഹെൽത്തി ആയിരിക്കുന്ന സമയത്തെ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് എടുക്കുകയാണ്. നമ്മളില്ലാതായ നമ്മുടെ വരുമാനം ഈ പറഞ്ഞ 50 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ തരണം. അപ്പം ഹെൽത്തി ആയിരിക്കുന്ന സമയത്താണ് ഒരു ഇൻഷുറൻസ് കമ്പനി, ഇതൊരു എഗ്രിമെൻ്റ് ആണ്, ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്, ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വ്യക്തിയും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അവിടെ വരുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഇത്ര രൂപ ഞങ്ങൾ തന്നേക്കാം. അപ്പോൾ അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ടേം ഇൻഷുറൻസ് അവർ വളരെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അവർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക, അല്ലെ ടേം ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ.
2: പലരും ഇൻഷുറൻസിനെ ഒരു നിക്ഷേപമായിട്ട് കാണാറുണ്ട്, അത് ശരിയാണോ?
1: ഇൻഷുറൻസിനെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കണം. പ്രധാനമായിട്ട് പല തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പലതരത്തിൽ, പ്രത്യേകിച്ചും എൻഡോമെൻ്റ് പ്ലാൻസ്, ട്രഡീഷണൽ പ്ലാൻസിനൊക്കെ എന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഇൻസ്ട്രുമെൻസ് ആണ്. അതിലൊരു 7% അല്ലെങ്കിൽ 6% റിട്ടേണാണ് കിട്ടുന്നത്. അതിൽ താഴെയായിരിക്കും ഇവരുടെ ഈ മറ്റുള്ള ചിലവുകളും കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല അതിൻ്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ കവറേജ് ഉള്ളൊരു കാര്യത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ 50 ലക്ഷത്തിന് 10,000 രൂപ അടച്ചാൽ മതി, പക്ഷേ 20 ലക്ഷം രൂപ ഉള്ളൊരു കവറേജ് ഉള്ളതിന് ചിലപ്പോൾ 2 ലക്ഷം രൂപ വരെ പ്രീമിയം അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്കീമുകൾ നമ്മൾ അത് ഒഴിവാക്കിയതിന് പകരം ഇൻഷുറൻസിനെ ഇൻഷുറൻസ് ആയിട്ട് കാണുകയും ഈ നിക്ഷേപത്തെ നിക്ഷേപമായിട്ട് കാണുന്നതാണ് കൂടുതൽ നല്ലത്. അവിടെ ആയിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം എഗ്രിമെൻറ്റാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ സ്കീമുകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കുക, അറിയാവുന്നവരോട് ചോദിച്ച് ഇതിൻ്റെ എന്തൊക്കെയാണ് കണ്ടീഷൻസ്, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾക്ക് കിട്ടില്ല, ഇപ്പോൾ മെഡിസപ്പിലാണെങ്കിൽ പോലും ഏതൊക്കെ അസുഖങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനനുസരിച്ച് തയ്യാറാവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്കീമിലേക്ക് മാറാൻ പറ്റും.
2: തീർച്ചയായിട്ടും. അടുത്തൊരു ശ്രോതാവിലേക്ക് പോകാം. ഹലോ.
4: ഹലോ,
2: നമസ്കാരം. ആരാണ്?
4: സാറേ നമസ്കാരം, ഞാൻ ചങ്ങനാശ്ശേരി നാൽ കുമാറാണ്.
2: റേഡിയോ ഒന്ന് ഓഫ് ചെയ്യാമോ, അല്ലെങ്കിൽ വോളിയം ഒന്ന് കുറച്ചാലും മതി. ശരി, ചോദിച്ചോളൂ.
4: സാറേ, എനിക്ക് 2018 വരെ എനിക്ക് ഒരു കടങ്ങളും ഇല്ലായിരുന്നു. 2018 ശേഷം ഇപ്പൊ എനിക്ക് ഒരു 40 ലക്ഷം രൂപ കടമുണ്ട്. എനിക്ക് ഏതെങ്കിലും 1,500 രൂപ വരുമാനമുണ്ട്. അപ്പൊ ഞാൻ ഈ മേടിച്ച കടങ്ങളെല്ലാം ഞാൻ ഡെയിലി തിരികെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇന്ന് എടുത്തിട്ടാണ് ഈ ലോണുകൾ എടുത്തതിന് എല്ലാം റോൾ ചെയ്ത് പോകുന്നത്. ഞാനിപ്പോ തീർച്ചയായിട്ടും നടക്കുന്നത്, പക്ഷെ എനിക്ക് അതിനൊന്നും അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. എല്ലാ ലോണുകളും ഇങ്ങനെ കൃത്യമായിട്ടാണ് നടക്കുന്നത്. ചില ചില ലോണുകളൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൈസ മാറ്റി വെക്കാനോ എനിക്കൊരു തെന്നി മേടിക്കാനൊന്നും കഴിച്ചില്ല. കാരണം ലോണുകൾ കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ പോവാണ്. അതൊരു ഇങ്ങനെ റോൾ ചെയ്യാൻ മാനേജ് ചെയ്യാനും അറിഞ്ഞില്ല. അതിന്റെ ഡയറക്ടർ നല്ലതായിരിക്കും.
1: മനസ്സിലായി, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഒരു ഡെറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ ഡെറ്റ് ട്രാപ്പിൻ്റെ തുടക്കം പല രീതിയിലാണ്. അപ്പോൾ അതിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് നമ്മൾ ഇന്നത്തെ ചിലവുകൾ നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് എടുത്ത് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ചിലവുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചിലവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീഡ് ബേസ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ചിലവുകൾ എന്തൊക്കെയാണ്, നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ 3-ാമത്തെ കാറ്റഗറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ 5 മിനിറ്റ് എടുത്ത് നമുക്ക് ഇന്നത്തെ ചിലവുകൾ എഴുതി വെക്കുക. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കടത്തിനെ ഡെറ്റ് ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിൽ ചെയ്യേണ്ടത് ഈ കടത്തിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഒളിച്ചോടാൻ ശ്രമിക്കും. നമ്മൾ കടമാണ് എനിക്ക് പറയാൻ പോലും മടിയാണ്, പേടിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ആ കടത്തിൻ്റെ ലിസ്റ്റുകൾ തയ്യാറാക്കുക, ആ കടത്തിൻ്റെ ലിസ്റ്റുകൾ എഴുതി തയ്യാറാക്കുക. അതിൽ ഏറ്റവും ഉയർന്ന പലിശയും കുറഞ്ഞ കാലയളവും, ഏറ്റവും ഉയർന്ന പലിശ അതായത് ബ്ലേഡ് പോലെയുള്ള ഏറ്റവും കുറഞ്ഞ കാലയളവ് അവർക്ക് 1 വർഷത്തിനകത്ത് കൊടുക്കണം. 3-ാമത്,

0: അവരോട് നമ്മൾ ഏതെങ്കിലും ലീഗൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ലീഗൽ കമ്മിറ്റ്മെൻ്റ് എന്ന് നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ടാവും, ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് അങ്ങനെയുള്ള കടങ്ങളുടെ റീപേയ്മെൻറ്റ് അത് എങ്ങനെ നടക്കും, അത് നമ്മൾ കേസ് ടു കേസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അസുഖം വന്നാൽ നമ്മളില്ലേ ഓരോ പ്രശ്നത്തിനും ഓരോ അതിനനുസരിച്ചിട്ടാണ് ആ കടത്തിന് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ പലിശ ഒഴിവാക്കാൻ പറ്റുമോ, പലിശ കുറയ്ക്കാൻ പറ്റുമോ ചിന്തിക്കണം. ഇപ്പം ബ്ലേഡ് ആണെങ്കിൽ നമ്മൾ ബ്ലേഡുകാരനോട് പറയാൻ എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ഈ പൈസയിൽ എനിക്ക് പലിശ കുറച്ച് തരാൻ പറ്റുമോ അല്ലെ പലിശ ഒഴിവാക്കി തരാൻ പറ്റുമോ. ഇനി വേറൊരു നമ്മൾ ഒരു ഓർഗനൈസ് സെക്ടറിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്നാണെങ്കിൽ നമ്മൾ അവരോട് പറയാം, നമ്മൾ വേറൊരു തരത്തിൽ വേറൊരു ലോൺ, നമ്മൾ ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വേറെടുത്തോട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പലിശ കുറച്ചും കൂടെ കുറഞ്ഞ് കിട്ടും, കുറച്ച് കൂടെ കാലാവധി കിട്ടും. അപ്പോൾ കുറഞ്ഞ കാലയളവ് കൂടുതൽ പലിശ കൂടുതൽ റിസ്ക്കുള്ള ലോണുകളെ നമ്മൾ ആദ്യം പരിഹരിക്കുന്ന രീതിയിൽ നമ്മുടെ വരുമാനത്തെ നമ്മുടെ ചെലവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. കുറേ കാര്യങ്ങൾ നമ്മൾ ആ കാര്യത്തിൽ ബഡ്ജറ്റിംഗ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞ എഴുതി വെക്കുക. രണ്ടാമത്തത് ബഡ്ജറ്റ് പോലെ നമ്മൾ ഒരു മാസത്തെ വരവ് ചെലവ് കടം എന്നുള്ള രീതിയിൽ തയ്യാറാക്കണം. പിന്നെ മൂന്നാമത് ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ വീട്ടിൽ കുടുംബം ഉണ്ടാകും, അവരുടെ മെഡിക്കൽ എമർജൻസിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മളിതിനെ പരിഹരിക്കാൻ.
1: കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
2: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
3: നേരെ തിരുവനന്തപുരത്തേക്ക്, അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
4: ആരെ കാണാൻ പോവാ?
3: ഭഗവതിയെ കാണാൻ.
4: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
3: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്നേ എടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനു തന്നെ.
7: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാ.
8: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
9: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
10: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
11: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
12: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
13: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
14: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
15: ചേട്ടാ ചായ എടുക്കട്ടെ?
16: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
17: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
16: അപ്പോ കാത്തിരിപ്പില്ലേ?
17: ഇല്ല.
18: മൈജി ഓണം, മാസോണം, സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
19: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു. കുറവാണ്, ആ സമയത്ത് കൂടുതൽ പണം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ ദീർഘകാല ലോണുകൾ അടച്ചു തീർക്കാം. അതേസമയത്ത് നമ്മളൊരു താമസിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ, ആവശ്യത്തിന് വേണ്ടി ഒരു വീട് വെച്ചു, സ്ഥിരമായ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരാളാണ്, സർക്കാർ ശമ്പളം കിട്ടും അല്ലെങ്കിൽ പെൻഷൻ കിട്ടും, അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ വരുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ച് നമുക്കറിയാം പലിശയുടെ നിരക്ക് കുറയുന്നൊരു സാഹചര്യമാണ്. അവരുടെ പബ്ലിക് EPF ലോണിൻ്റെ ഇൻ്റർ പലിശ എന്ന് പറഞ്ഞാൽ 8.2%. ബാങ്കിൻ്റെ അതേസമയത്ത് നമ്മുടെ ഹൗസിംഗ് ലോണിൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ 7.5%. അതായത് EPFനേക്കാളിലും കുറഞ്ഞ പലിശയാണ്, അല്ലെങ്കിൽ അവരുടെ നിക്ഷേപത്തിനേക്കാളിലും കുറഞ്ഞ പലിശയാണ് ലോണിനെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ദീർഘകാല ലോണുകൾ കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നമുക്ക് പകരം കൂടുതൽ ലാഭമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാരലലി കൊണ്ടുപോകണം, സമാന്തരമായി കൊണ്ടുപോകണം. അപ്പോൾ നിശ്ചിത കാലയളവ് കഴിയുമ്പം ഇത് രണ്ടും കൂടെ നമുക്ക് സെറ്റ്, അതൊരു സ്ട്രാറ്റജിയാണ് ശരിക്കും. ദീർഘകാല നിശ്ചയം അത് ഓരോ ആളിനെ, വ്യക്തികളെ ആശ്രയിച്ച് ഇത് വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും.
3: അവരുടെ വരുമാന മാർഗ്ഗവും ഒക്കെ,
0: വരുമാനത്തിൻ്റെ സ്വഭാവം, വരുമാന മാർഗ്ഗം അവരുടെ, അതുപോലൊപ്പം തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഇത് അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ പീസ് എന്ന് പറയും, സമാധാനം വേണമല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ടെൻഷൻ ഈ ലോൺ കിടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് മുൻകൂട്ടി അടച്ചു തീർക്കുന്നതായിരിക്കും നല്ലത്.
15: മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് പലതരത്തിലുള്ള ആശങ്കകളും അതുപോലെ തന്നെ പ്രതീക്ഷകളും ഉള്ള ഒരു കാര്യമാണ്. അത് എത്രത്തോളം സുരക്ഷിതമാണ്, തുടക്കക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ?

0: നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പോൽ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ന് ഇന്ത്യയുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ വന്നിട്ടുള്ള, അതായത് ഒരു മാസം തന്നെ ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ മ്യൂച്വൽ ഫണ്ട് വഴി വരുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ പോലെ തന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്. സുരക്ഷിതത്വത്തെ പറ്റി യാതൊരുവിധ ആശങ്കയും അതിന് ആവശ്യമില്ല. അതിനകത്ത് പ്രത്യേകിച്ചും അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ വേണ്ടത്ര ഡൈവേഴ്സിഫിക്കേഷൻ, വ്യത്യസ്ത വൈവിധ്യവൽക്കരണമുണ്ട്. ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ SIP കളിലൊക്കെ 1000 രൂപ വെച്ച് പോലും ചെയ്യാൻ പറ്റും. 500 രൂപ മുതൽ 100 രൂപ മുതൽ പോലും ചെയ്യാൻ പറ്റും. അവിടെ വേണ്ടത്ര പല കമ്പനികളിലായിട്ട് ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഫണ്ട് സെലക്ഷൻ ശ്രദ്ധിക്കണം. ഇപ്പം ഒരു സെക്ടർ ഫണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് വരുമ്പോഴാണ് കൂടുതൽ ഫ്ലക്ച്വേഷൻസ്, ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് കൂടുതലുണ്ടാകുന്നത്. സുരക്ഷിതത്തെ സംബന്ധിച്ച് വളരെ നല്ല ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കുമുള്ള വകയില്ല. കാരണം അതിൻ്റെ കംപ്ലയൻസ് പാർട്ട് വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്.
1: ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ, ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞു, നമ്മളെ പൊതുവെ നമ്മുടെ നിക്ഷേപങ്ങളുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയായിരിക്കും?
0: അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അസറ്റ് അലോക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, വൈവിധ്യവൽക്കരണം. ഇന്ന് പണ്ട് കാലത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഉപാധികൾ നമുക്ക് സ്വർണം, നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, ചെറിയ ബാങ്കുകളൊക്കെ ആണെങ്കിൽ ഇന്ന് ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ വൈവിധ്യമായിട്ടുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരു ഓൾറെഡി പലതും പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സുകന്യാ സമൃദ്ധി യോജന, PPF, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട്, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിൽ തന്നെ പുതിയ വെർഷൻ RE80, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ചെയ്യാൻ പറ്റും. ഗോൾഡാണെങ്കിൽ ഗോൾഡ് ETF ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗൾഫിനെ, NRIs സംബന്ധിച്ച് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ പ്രൊവിഷനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. നമ്മുടെ ലിക്വിഡിറ്റി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യകതക്ക് അനുസരിച്ചിട്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാല ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻസ്ട്രുമെൻസിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണം ഞാൻ പറയാം, കോവിഡ് സമയത്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച്, ഇപ്പോൾ ചെന്നൈയിൽ അവർക്ക് റിയൽ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ അവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ വാടക റെൻ്റൽ ഇൻകം അന്ന് ബ്ലോക്കാണ്, ഉള്ള വസ്തുക്കളൊന്നും വിറ്റ് പോകുന്നില്ല. ഇതാണ് ഉണ്ടാകുന്നത്. അപ്പം തീർച്ചയായും വൈവിധ്യവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഈ ഒരു വൈവിധ്യവൽക്കരണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലിക്വിഡിറ്റി പ്രധാനമാണ്,
0: അതെ,
1: അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ?
0: അതിൽ നമ്മൾ വൈവിധ്യവൽക്കരണം ചെയ്യുന്ന സമയത്ത് ഒന്ന് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും നമ്മുടെ കൺവീനിയൻസും, നാല് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. സേഫ്റ്റി നോക്കണം, തീർച്ചയായിട്ടും സേഫ്റ്റി എല്ലാ കാര്യങ്ങളിലും നോക്കണം. പക്ഷേ നമ്മൾ അതുപോലെ തന്നെ ലിക്വിഡിറ്റി, നമുക്ക് ഏത് സമയത്താണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്, ആവശ്യ സമയത്ത് നമുക്കിത് ഉപകരിക്കാൻ പറ്റണം. എമർജൻസി ഫണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റണം. മാരേജിനുള്ള പൈസ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞിട്ടുള്ള വേണം. അപ്പം ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അസറ്റ് അലോക്കേഷൻ. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് ഇതിൻ്റെ ആവറേജ് റിട്ടേൺ എത്ര വരും എന്നുള്ളതാണ്, ശരാശരി. ഇപ്പോൾ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, FD ഉണ്ട്, അവിടെ എല്ലാം ടാക്സ് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ 30-36% വരെ ടാക്സ്, 37% വരെ ടാക്സ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ബാങ്ക് FD 7% കിട്ടിക്കഴിഞ്ഞാൽ, 7.5% കിട്ടിയാൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ടാക്സ് കഴിഞ്ഞ് കിട്ടുന്ന ഒരു 3.5% നമ്മുടെ പണപ്പെരുപ്പം ഒരു വലിയ പ്രശ്നമാണ്. പണപ്പെരുപ്പം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് സൂചിപ്പിച്ചിരുന്നു, ഒരു ചായക്ക് 2000-1.5 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 15 രൂപയാണ്. ശരാശരി 7% മുതൽ 9% വരെ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം കൂടുമ്പോൾ നമുക്കൊരു 4-3% ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപ നമുക്ക് ബാങ്ക് FD ഈ പറഞ്ഞ ടാക്സ് ലാഭമുള്ള 36% ഉള്ള ഒരാളെ സംബന്ധിച്ച് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയെ 1,03,000 രൂപ കിട്ടും. പക്ഷേ ഇതേ 1 ലക്ഷം രൂപയും കൊണ്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞാൽ ചായയും വടയും കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിലക്കയറ്റം 1 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 1,07,000 കൊടുക്കേണ്ടി വരും, കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത്. അപ്പം പിന്നെ സാധനങ്ങളുടെ, വ്യത്യസ്ത സാധനങ്ങളുടെ ഇൻഫ്ലേഷൻ വ്യത്യാസമാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 1,03,000 കയ്യിലുള്ളൂ, 1,07,000 കൊടുക്കണം, ബാക്കിയുള്ള 4,000 രൂപ. ഇങ്ങനെ ഇതൊരു പല വർഷങ്ങളിലേക്കാവുമ്പോഴേക്കും, ഒരു 5-8 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കോമ്പൗണ്ടിങ് വരുമ്പോൾ വലിയൊരു ഗ്യാപ്പ്, ഈ 1 ലക്ഷം രൂപ ഇട്ട പൈസ കുറയും, ഈ നോമിനലി കുറയില്ല, ഇഫക്റ്റീവ്ലി ഇട്ട കാശ് നമ്മളെ നഷ്ടപ്പെടും ഈ പണപ്പെരുപ്പം കാരണം.
1: നമ്മുടെ ഒരു പരമ്പരാഗത ചിന്താഗതിയുടെ ഭാഗമായിട്ട് സ്വർണം എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട ഒരു നിക്ഷേപ മാർഗമാണ്. അതിന് ഇന്ന് എത്രത്തോളമാണ് പ്രാധാന്യമുള്ളത്?
0: നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ട് സ്വർണത്തെ നമ്മൾ പല രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് ട്രഡീഷണൽ വേയിൽ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ കാണാവുന്നതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതിനെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അസറ്റ് അലോക്കേഷൻ നമ്മൾ വ്യത്യസ്തമായ ഏരിയകളിൽ

0: പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് സ്വർണത്തിൻ്റെ വില ഇരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളും കൂടെ കണക്കാക്കി നമ്മൾ സ്വർണത്തിന് ഒരു 8-9% ശരാശരി റിട്ടേൺ എടുത്തിട്ട് വേണം നമ്മളിതിന് അസറ്റ് അലോക്കേഷൻ ചെയ്യാൻ. പിന്നെ നമ്മൾ വൈവിധ്യവൽക്കരണം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു വെയ്റ്റഡ് ആവറേജ്, എനിക്ക് മൊത്തം 100 രൂപയുണ്ട്, ആ 100 രൂപയിൽ 5 രൂപ അല്ലെങ്കിൽ 8 രൂപ നമുക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ ആ ഗോൾഡിന് 8-9% നമുക്കൊരു റിട്ടേൺ ആയിട്ട് എടുക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് നമ്മളെടുത്തു ഒരു 5-8-9-10% നമ്മൾ അല്ലെങ്കിൽ 11-12% വരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ FD എടുത്തു 7%. അങ്ങനെ പല കാര്യങ്ങളെ നമ്മളൊരു വെയ്റ്റഡ് ആവറേജ് എന്ന് പറയാം. ആ രീതിയിൽ ശരാശരി ഒരു എത്ര റിട്ടേൺ കിട്ടും എന്ന് വെച്ചിട്ട് വേണം നമ്മൾ റിട്ടേണിനെ എസ്റ്റിമേഷൻ ചെയ്യാൻ.
1: നമുക്ക് ഒരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം, പേര് പറയൂ.
2: പേര് ലതിക.
1: എവിടുന്നാ വിളിക്കുന്നേ? ശരി, ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ മേഡം.
2: നമസ്കാരം സാർ.
0: നമസ്കാരം. നമസ്കാരം
2: സാർ. എനിക്കൊരു കാര്യം അറിയുമ്പോൾ സാർ പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ സ്കീമുകളും ജീവൻ ജ്യോതി ബീമാ യോജന.
0: അതെ.
2: അപ്പൊ അതിലേക്ക് ഞാൻ ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഒരു നല്ല സ്കീമായിട്ട് തന്നെ ഇതിൽ ചേർന്നു. അപ്പൊ എനിക്ക് 50 വയസ്സ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ 5 വർഷം വരെ അടച്ചു സാർ. അന്നത്തെ 1 വർഷത്തേക്ക് അടയ്ക്കേണ്ട 330 ആയിരുന്നു. ഇപ്പൊ സാറ് 440 എന്ന് പറഞ്ഞപ്പോ.
0: അതെ അതെ, ഇപ്പൊ അത് 436 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അത് തുടക്കത്തിൽ അത് 330 രൂപയായിരുന്നു, ഇപ്പം 436 ആയിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന 12 രൂപയായിരുന്നാണ്, ഇപ്പം 20 രൂപയായിട്ട് മാറിയിട്ടുള്ളത്. ചെറിയ നോമിനലായിട്ടുള്ള വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ഇപ്പം അത് തുടർന്ന് പോകും.
2: 20-ലത് ഞാൻ ബാങ്കിൽ ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സാർ എന്നോട് പറയും. എന്നെ കൊണ്ട് അതിൽ ഓപ്പൺ ചെയ്യിച്ചു. അപ്പൊ അത് ഇതിൽ ചേർക്കും സാർ. അങ്ങനെ 20-ലത് ഞാൻ 2024 ആ സ്കീമിൽ ഞാൻ ചേർന്നായിരുന്നു.
0: അപ്പൊ
2: എനിക്കിപ്പോ അറിയേണ്ടത് സാർ, ഞാൻ 2015 ആണെന്നാണ് എന്റെ ഓർമ്മ.
0: മോദിജി
2: അത് സ്റ്റാർട്ട് ചെയ്ത ടൈം.
0: ശരി.
2: ഇത് ജീവൻ ജ്യോതി ബീമാ യോജന 330 രൂപ. 5 വർഷം അടച്ച് പിന്നെ അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം ഇത് ആറ്റിങ്ങൽ ഇന്ത്യൻ ബാങ്കിലാണ് ഞാൻ ചേർന്നത്.
0: ശരി.
2: അപ്പൊ എനിക്ക് പിന്നെ തുടർന്ന് അതിൽ അടയ്ക്കാനൊന്നും പറ്റിയില്ല. അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയാനും കഴിഞ്ഞില്ല. അതിനെ കുറിച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാർ ഇതേ കുറിച്ച് സംസാരിച്ചപ്പോ ഒരു സംശയം തീർക്കാനാണ് ഞാൻ വിളിച്ചത്. അത് എനിക്കൊന്ന് അറിയണമായിരുന്നു സാർ.
0: ഓക്കെ. അല്ല, തീർച്ചയായിട്ടും ആ ബാങ്കിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇപ്പം നിലവിൽ അവരുടെ നിങ്ങളുടെ ചിലപ്പോൾ പല പല അക്കൗണ്ടുകളിലും ഓട്ടോമാറ്റിക്കലി ECS കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് നിലവിൽ അത് മുടങ്ങിയിട്ടുണ്ടോ, മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആ ബാങ്കിൽ തന്നെ ഒന്ന് ആശ്രയിക്കുന്നതായിരിക്കും, അവിടെ ഒന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് തീർച്ചയായിട്ടും പുതുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് തുടങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് പോവുക. അതല്ലെങ്കിൽ 70 വയസ്സ് വരെ സുരക്ഷാ ബീമാ യോജനയുണ്ട്, ജീവൻ ജ്യോതി ബീമാ യോജന അല്ലെങ്കിൽ സുരക്ഷാ ബീമാ യോജനയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും.
1: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ ഓഹരി വിപണിയിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ടുള്ള നിക്ഷേപം, അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം.
0: നമുക്ക് ഒരു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം, നമ്മളതിൽ എക്സ്പെർട്ട് ആണെങ്കിലും. ഓഹരി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഓരോ കമ്പനികൾ, ഒരു ബാങ്കുകൾ അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഓഹരികൾ, അതിൻ്റെ ഷെയറാണ് നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ച്, ഒരു പഠനം, വ്യക്തമായ പഠനം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഓഹരി എടുക്കുകയല്ല ചെയ്യുന്നത്. ആ ഓഹരി ആരാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കമ്പനിയാണ്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരുടെ ലാഭം എത്രയാണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്, എത്ര മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ട്, അതിൻ്റെ വാല്യുവേഷൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ റിസർച്ച് ഉള്ള ഒരാളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ റിസർച്ച്. ഇത് മാത്രവുമല്ല, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഓഹരി വാങ്ങുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടുകാരും വാങ്ങുന്ന ഓഹരിയാണ്. മ്യൂച്വൽ ഫണ്ടുകാർ കൈകാര്യം ചെയ്യുന്ന കോർപ്പസ് വലിയൊരു എമൗണ്ടാണ്, വലിയ തുകയാണ്. 10,000 കോടിയും 1,00,000 കോടിയും 2,00,000, ചില AMCകൾ 6,00,000 8,00,000 കോടിയെ ഒക്കെ മാനേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ റിസർച്ചിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്, അവർ വാങ്ങുന്ന വിലയുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ശരിക്കും. അപ്പോൾ അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമുക്ക് റിസർച്ച് ചെയ്ത് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നേരിട്ട് നമുക്ക് ചെയ്യാം. അവിടെയും നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വേണം. ഓഹരി വിപണിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ എമൗണ്ട് ഒരു പ്രത്യേക ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതും പലപ്പോഴും റിസ്ക് ആവാറുണ്ട്. അപ്പോൾ അതിന് പകരം അവിടെയും പലതരത്തിലുള്ള ഓഹരികൾ, ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇൻഡെക്സുകളുണ്ട്, ബാങ്ക് ഇൻഡെക്സ് ഉണ്ടാവും, മെറ്റൽ ഇൻഡെക്സ് ഉണ്ടാവും, അങ്ങനെ അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. ബാങ്കിങ് ആണെങ്കിൽ 30-34% ബാങ്കിങ് നമ്മുടെ നിഫ്റ്റിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഹരിയുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ സാധിക്കും. ഉള്ളേ. ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലെ നമുക്ക് വേണ്ടി ആരെങ്കിലും നന്നായി

0: ആയിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെറിയ SIPയിലൂടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അവർക്ക് ചെയ്യാൻ സാധിക്കും.
1: നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഒന്ന് പറയാം.
0: നേരത്തെ ഞാൻ പറഞ്ഞു 36% ഉള്ള ഒരാളെ സംബന്ധിച്ച് 7% ബാങ്കിൽ നിന്ന് പലിശ കിട്ടിക്കഴിഞ്ഞാൽ 2.5%, 3% താഴെ കിട്ടുകയുള്ളൂ. ടാക്സ് പ്ലാനിങ് നമുക്ക് നെറ്റ് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് ശമ്പളം എത്ര കിട്ടി എന്നുള്ളതല്ല, 100,000 രൂപ ശമ്പളം കിട്ടി, പക്ഷേ 30% ടാക്സ് ആണെങ്കിൽ ടാക്സ് 30% നമ്മൾക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ 70,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇഫക്റ്റീവ്ലി നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഇഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ടാക്സും പണപ്പെരുപ്പവും കൺസിഡർ ചെയ്തിട്ട്, ടാക്സും നമ്മൾ കൺസിഡർ ചെയ്യണം, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പവും കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ഈ ശമ്പള വർധനവ് അല്ലെങ്കിൽ ശമ്പളം പരിഷ്കരണം വരുന്നത് ഈ ഇൻഫ്ലേഷനെ, ഈ പണപ്പെരുപ്പത്തെ ബേസ് ചെയ്തിട്ടാണ്. പലപ്പോഴും നമ്മൾ പറയും ശമ്പള വർധനവിനെ കുറിച്ച് പല ചർച്ചകളും വരാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജീവിത ചെലവിലുണ്ടാകുന്ന വർധനവിനെ കൂടെ കണക്കിലെടുത്തിട്ടാണ്. യഥാർത്ഥത്തിൽ ശമ്പള വർധനവ് ചിലവാകുന്നതും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ടാക്സ് പ്ലാനിങ് വളരെ നമ്മൾ ഇഫക്റ്റീവായിട്ട് ചെയ്യണം. രണ്ടാമത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു PPF കിട്ടുന്നത് ഒരാൾക്ക് 1 വർഷം ഒരാൾക്ക് മാക്സിമം PPF അടയ്ക്കാൻ പറ്റുന്നത് 1.5 ലക്ഷം രൂപയാണ്. അവരൊരു 15 വർഷം അടച്ചു കഴിയുമ്പോൾ ആ കിട്ടുന്ന തുക മുഴുവനും ടാക്സ് ഫ്രീ ആണ്, ബാങ്ക് FD ടാക്സബിൾ ആണ്. അതോടൊപ്പം തന്നെ NPS പാർഷ്യൽ ടാക്സബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. നമ്മൾ ഗോൾഡ് ആണെങ്കിൽ വെൽത്ത് നമ്മുടെ ടാക്സ് കൊടുക്കണം, ഡെറ്റിൻ്റെ ടാക്സേഷൻ അല്ലെങ്കിൽ അസറ്റിൻ്റെ ടാക്സേഷൻ കൊടുക്കണം. അപ്പം ടാക്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു അസറ്റിനെ തീരുമാനിക്കാൻ. അത് അവിടെയാണ് ഗവൺമെൻറ് സ്കീമിൻ്റെ പല സ്കീമുകളും, ഞാൻ പറഞ്ഞാൽ PPF ആണെങ്കിലും സുകന്യ സമൃദ്ധി പ്രത്യേകിച്ച് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം അതുകൂടെ തീർച്ചയായിട്ടും നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ശമ്പളത്തെ വരുമാനത്തിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും കൺസിഡർ. അങ്ങനെ വരുമാനം, ചിലവ്, കടം, നിക്ഷേപം അല്ലെങ്കിൽ ആസ്തി, ഈ 4 കാര്യങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ ചെയ്ത് വേണം ചെയ്യാൻ.
1: ഇതാണ് ചുരുക്കത്തിൽ നമ്മൾ ഈ ഒരു 4 തൂണുകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ്. അത് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായും
1: വേറെ എന്തെങ്കിലും കൂടെ ചേർക്കാനുണ്ട്?
0: തീർച്ചയായും വരുമാനത്തിൽ രണ്ട് തരത്തിലുള്ള വരുമാനമുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില ബിസിനസ്സുകാർക്ക് ഫ്ലെക്സിബിൾ ഇൻകം ആണ്, അതേസമയത്ത് ചില സ്ഥിര വരുമാനം, ശമ്പളക്കാരാണെങ്കിൽ ആ സ്ഥിര വരുമാനം, ചിലവ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ക്ലാസിഫൈ ചെയ്യാം. ചിലവിനെ നമുക്ക് ലിവിങ് എക്സ്പെൻസ്, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ്. മൂന്നാമത് അസെറ്റ്, നമുക്ക് വെൽ ഡൈവേഴ്സിഫൈഡ് അസെറ്റ് ആയിരുന്നു. കടം നിയന്ത്രണത്തെ ആയിരിക്കണം, നല്ല കടം വർദ്ധിക്കട്ടെ, മോശം കടം ഇല്ലാതാവട്ടെ. ഇങ്ങനെ വരുമാനം, ചിലവ്, അസെറ്റ്, കടം, ഈ 4 തൂണുകളെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത നല്ലൊരു ഫിനാൻഷ്യൽ ലൈഫ്, പീസ്ഫുള്ളായിട്ടുള്ള, സമാധാനത്തോടുള്ള ഒരു സാമ്പത്തിക ജീവിതം ആണ് ഉണ്ടാകാൻ പോകുന്നത്.
1: സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് രതീഷ് സാറിന് ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നത് ഐശ്വര്യ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. ഒപ്പം ധന്യ MT അനുപമ RK.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ആകാശവാണി ആനന്ദപുരി FM 101.9, സമയം 12 മണി.
7: നമസ്കാരം, പ്രധാന വാർത്തകൾ.
6: വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ പോഷണ മാഹ് 2026 മറ്റന്നാൾ വാരണാസിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉദ്ഘാടനം ചെയ്യും. സമരവുമായി ബന്ധപ്പെട്ട ബസ് ഉടമകളുമായി ഏത് സമയത്തും ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് മന്ത്രി സി പി ജോൺ. എന്നാൽ ഇത്തരമൊരു സമരത്തെക്കുറിച്ച് ഔദ്യോഗികമായി നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന്

അദ്ദേഹം പറഞ്ഞു. രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ജയകുമാർ. കാലാവധി പൂർത്തിയാക്കുമെന്നും ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രണ്ട് ദിവസത്തെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടക്കം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകും. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 1996 മുതൽ 2016 വരെ ചിറ്റൂർ എംഎൽഎ ആയിരുന്നു കെ അച്യുതൻ. മുക്കം നഗരസഭാ മുൻ കൌൺസിലർ ഇ പി അരവിന്ദൻ മാസ്റ്റർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രൊഫസർ എം പി മന്മഥൻ അക്ഷയ പുരസ്കാരം ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിക്ക് ഈ മാസം 26 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് പുരസ്കാരം സമ്മാനിക്കും. സ്വർണവില പവന് 480 രൂപ കുറഞ്ഞ് 113,040 രൂപയായി. ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 14,130 രൂപയാണ് വില. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി ഒരു മണിക്ക്.

0: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
1: ആകാശവാണി അനന്തപുരി FM 101.9-ൽ ഇപ്പോൾ ചിത്രമഞ്ജുഷ. വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനം നിർവഹിച്ച് 2012-ൽ പുറത്തിറങ്ങിയ ചിത്രമാണ് തട്ടത്തിൻ മറയത്ത്. നിവിൻ പോളി, ഇഷ തൽവാർ, അജു വർഗീസ്, മനോജ് കെ ജയൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ശ്രീനിവാസനും മുകേഷും ചേർന്ന് ലൂമിയർ ഫിലിം കമ്പനിയുടെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിച്ചത്. രണ്ട് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരുടെ പ്രണയമായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം. തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ചിത്ര മഞ്ജുഷയിൽ. ആദ്യ ഗാനം വിനീത് ശ്രീനിവാസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസൻ പാടിയത്.

0: ഫാം ടു സിറ്റി
1: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
0: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
2: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
3: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
4: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
5: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
4: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം 1st ടാറ്റ ടിയാഗോ കാർ, 2nd ടിവിഎസ് ഇ സ്കൂട്ടർ, 3rd റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി ആര്യശാല.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
9: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
10: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
11: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
10: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: ചിത്രമഞ്ജുഷ തുടരുന്നു. അനു എലിസബത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ ഈണം, സച്ചിൻ വാര്യരും രമ്യ നമീഷിനും പാടിയത്.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം, അനു എലിസബത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി.

0: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
1: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
1: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: അനു എലിസബത്ത് ജോസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. സച്ചിൻ വാര്യർ പാരിയ ഗാനം കേൾക്കാം.

ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കൾ ഇന്നാദ്യം ജി എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും മധുശ്രീയും പാടിയ ഗാനം കേൾക്കാം.

0: വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
0: എന്നാ പറയാം?
2: 90 72 503 503.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഇവിടെ ഭഗവതി എവിടെയുള്ള?
6: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
5: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
6: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
5: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്നേ എടുക്കുന്നുള്ളൂ.
6: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
7: ജോഡി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയത്.

തിരയിപ്പൂക്കൾ ഇനി 2:45 കേൾക്കാം. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ആകാശവാണി ആനന്ദപുരി FM 101.9.

0: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.
1: കുഞ്ഞുങ്ങൾക്ക് പല്ല് വീഴുമ്പോൾ അത് ടൂത്ത് ഫെയറിയുമായി

ബന്ധപ്പെടുത്തി നമ്മൾ പല കഥകൾ പറയാറുണ്ട്. എന്നാൽ ഈ ചെറിയ പാൽപ്പല്ലുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ ആരോഗ്യ സത്യമാണ്. ഇന്ന് ടൂത്ത് ഫെയറിയുടെ ഈ മധുരമായ കഥയോടൊപ്പം പാൽപ്പല്ലുകളുടെ പ്രാധാന്യവും അവയെ എങ്ങനെ സംരക്ഷിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? വളരെ പഴയ കാലത്ത് ഒരു മായാജാല ലോകത്ത് സ്നേഹമുള്ള ഒരു ചെറിയ ഫെയറി ജീവിച്ചിരുന്നു, ടൂത്ത് ഫെയറി. മറ്റു ഫെയറികളിൽ നിന്നും വ്യത്യസ്തമായി അവൾക്കൊരു പ്രത്യേക ദൗത്യമുണ്ടായിരുന്നു. ഒരു കുഞ്ഞിന് പല്ല് വീഴുമ്പോൾ അത് തലേനെ കിടയിൽ വെച്ചാൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൾ ശാന്തമായി വന്ന് ആ പല്ലെടുത്ത് പോകും. പകരമായി ഒരു ചെറിയ സമ്മാനം അവൾ വെച്ചിട്ട് പോകും. ഇത് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷവും ആവേശവും ഉണ്ടാകും. പല്ല് വീഴുന്നത് ഒരു പേടിയല്ല, ഒരു ആഘോഷമായി മാറും. ഈ മായജാല കഥയ്ക്ക് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു. പാൽ പല്ലുകളുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? പലരും കരുതുന്ന പോലെ പാൽ പല്ലുകൾക്ക് അത്ര പ്രാധാന്യമില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. പാൽ പല്ലുകൾ കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം ശരിയായി ചവയ്ക്കാൻ സഹായിക്കുന്നു, ശരിയായി സംസാരശേഷി വികസിക്കാൻ സഹായിക്കുന്നു, സ്ഥിര പല്ലുകൾക്ക് വേണ്ട സ്ഥലം ഒരുക്കുന്നു. അതുകൊണ്ട് പാൽ പല്ലുകൾ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലയളവിലാണ് പാൽ പല്ലുകൾ വീഴുന്നത്. അവയുടെ സ്ഥാനത്ത് പുതിയ സ്ഥിര പല്ലുകൾ വരുന്നു. ഇതൊരു രോഗമല്ല, സ്വാഭാവികമായ ഒരു വളർച്ചയാണ്. കുട്ടികളുടെ പല്ലുകൾ എങ്ങനെ സംരക്ഷിക്കാം? ദിവസം 2 വട്ടം ബ്രഷ് ചെയ്യുക, ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, പതിവായി 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണുക. പല്ലു വീഴുമ്പോൾ ഭയപ്പെടുത്തേണ്ടതില്ല, കുട്ടിയെ ആശ്വസിപ്പിക്കുക, ശുചിത്വം പാലിക്കുക, പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ സഹായം തേടുക. കുഞ്ഞുങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് അഥവാ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? കുഞ്ഞുങ്ങൾ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലതവണ പാൽ കുടിക്കുന്നതും ശേഷം വാ വൃത്തിയാക്കാത്തതും കാരണമാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് ഉണ്ടാകുന്നത്. ഇത് ഫോർമുല മിൽക്ക് കൊണ്ട് മാത്രമല്ല, അമ്മയുടെ പാല് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇതെങ്ങനെയാണ് കാണപ്പെടുന്നത്? ആദ്യം പല്ലിൽ വെളുത്ത പാടുകളായി തുടങ്ങുന്നു, പിന്നീട് കറുപ്പായി മാറുന്നു. കുഞ്ഞ് പാൽ കുടിച്ചുറങ്ങുന്ന ശീലം ഒഴിവാക്കുക. ഫീഡിംഗ് കഴിഞ്ഞാൽ വാ വൃത്തിയാക്കുക. ആദ്യ പല്ല് വന്നാൽ ബ്രഷിംഗ് ശീലം തുടങ്ങുക. ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പൂർണ്ണമായി തടയാൻ കഴിയും. ശരിയായ ബ്രഷിംഗ് രീതി വളരെ പ്രധാനമാണ്. പക്ഷെ എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നത് പല മാതാപിതാക്കൾക്കും വ്യക്തമല്ല. ആദ്യ പല്ല് വരുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങളുടെ മോണ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് ഒരു സോഫ്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഗോസ് ഉപയോഗിച്ച് ചെയ്തു കൊടുക്കുക. ആദ്യ പല്ല് വന്നാൽ ഒരു ടൂത്ത് ബ്രഷ് അഥവാ ഒരു ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്ന ശീലം തുടങ്ങുക. ഏത് ടെക്നിക്കാണ് കുഞ്ഞുങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ലളിതവും എഫക്റ്റീവുമായ രീതി ഫോൺസ് ടെക്നിക് എന്ന് പറയുന്ന രീതിയാണ്. പല്ലുകൾ കൂട്ടിപ്പിടിച്ച് ബ്രഷ് സർക്കിൾ മോഷനിൽ ചലിപ്പിക്കുക. സിമ്പിളായി പറഞ്ഞാൽ വട്ടം വരയ്ക്കുന്നത് പോലെ ബ്രഷ് ചെയ്യുക. ദിവസം 2 പ്രാവശ്യം 2 മിനിറ്റ് എങ്കിലും ചെയ്യുക. 6 തൊട്ട് 7 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ വേണം ബ്രഷ് ചെയ്യേണ്ടത്. കുറച്ച് വലുതായ കുട്ടികൾക്ക് അനുയോജ്യമായ ടെക്നിക് സ്ക്രബ് ടെക്നിക് ആണ്, മുന്നോട്ടും പിന്നോട്ടും ചെയ്യുന്നത്. ഈ ടെക്നിക്കിന്റെ പോരായ്മ എന്നത് മോണയ്ക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പാൽ പല്ലുകൾ സ്ഥിര പല്ലുകളും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ വരുന്നതാണ് മുഖത്തിന്റെ വളർച്ചയ്ക്കും പല്ലുകളുടെ ശരിയായ നിരക്കും വളരെ പ്രധാനം. ചില കുട്ടികൾ പല്ലുകൾ തിരിഞ്ഞോ കൂടിച്ചേർന്നോ അല്ലെങ്കിൽ തെറ്റായ സ്ഥാനത്തോ വരാം. ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതാണ് വളരെ പ്രധാനം. 7 വയസ്സിന് ശേഷം ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെയോ ഓർത്തഡോണ്ടിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യേണ്ടത് നല്ലതാണ്. ചില കുട്ടികളിൽ പല്ലുകളുടെ പ്രശ്നം മാത്രമല്ല, താടിയുടെ വളർച്ചയിലും വ്യത്യാസങ്ങൾ കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് മയോ ഫംഗ്ഷണൽ അപ്ലയൻസ് തെറപ്പി. കുട്ടികളുടെ വായിൽ ധരിക്കാവുന്ന ഈ അപ്ലയൻസ് എടുത്തു മാറ്റി വെക്കാവുന്നതാണ്. ഇത് പല്ലുകളെ മാത്രം ശരിയാക്കുന്നതല്ല, താടിയുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, മുകളിലത്തെ താടി മുന്നോട്ട് വരുന്നതിനും താഴത്തെ താടി പിന്നിലായി നിൽക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികളിൽ വായിൽ വിരൽ ഇടുന്ന തംസക്കിംഗ് പോലുള്ള ശീലങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഈ അപ്ലയൻസ് സഹായിക്കുന്നു. പ്രധാനമായും കുട്ടികൾ വളരുന്ന കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും ഫലപ്രദം. അതുകൊണ്ട് പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ശസ്ത്രക്രിയയോ വലിയ ചികിത്സയോ വേണ്ടാതെ തന്നെ ഇത് ഉപയോഗിച്ച് നല്ല ഫലം നേടാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ പാൽ പല്ലുകൾ നേരത്തെ തന്നെ പോകുമ്പോൾ അത് പ്രശ്നമില്ല, പിന്നെ സ്ഥിരപ്പല്ല് വരും എന്ന് പലരും കരുതാറുണ്ട്. അതായത് പാൽ പല്ലുകൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയില്ല എന്ന് പല മാതാപിതാക്കളും കരുതാറുണ്ട്. പക്ഷെ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഒരു പാൽ പല്ല് നേരത്തെ നഷ്ടപ്പെട്ടാൽ
ആ സ്ഥലത്ത് മറ്റ്

0: പല്ലുകൾ നീങ്ങി ഗ്യാപ്പ് അടയാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഭാവിയിൽ വരേണ്ട സ്ഥിരപല്ലിന് സ്ഥലം ഇല്ലാതാകുന്നു. ഈ സ്ഥലം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അപ്ലയൻസ് ആണ് സ്പേസ് മെയിൻറ്റൈനർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്പേസ് മെയിൻറ്റൈനർ ആവശ്യം? പാൽ പല്ലുകൾക്ക് ഗൈഡ് പോലെ പ്രവർത്തിക്കുന്നു. അവയാണ് പെർമനന്റ് ടീത്തിന് ശരിയായ സ്ഥാനം കാണിക്കുന്നത്. പാൽപ്പല്ല് നേരത്തെ പോയാൽ നിറ തെറ്റാൻ കാരണമാകുന്നു. സ്പേസ് മെയിൻറ്റൈനേഴ്സ് രണ്ടു തരം, സ്ഥിരമായി വെക്കുന്നതും ഊരി മാറ്റി വെക്കുന്നതുമായി സ്പേസ് മെയിൻറ്റൈനേഴ്സ് ഉണ്ട്. എപ്പോഴാണ് സ്പേസ് മെയിൻറ്റൈൻ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നത്? പാൽപ്പല്ല് സമയത്തിന് മുൻപ് പോകുമ്പോൾ, പ്രത്യേകിച്ച് പിന്നിലെ കുഞ്ഞുങ്ങളുടെ അണപ്പല്ലുകൾ നഷ്ടപ്പെടുമ്പോഴാണ്. ഓർക്കുക, പാൽപ്പല്ലുകൾ ചെറുതാണെങ്കിലും അതിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അവ നഷ്ടപ്പെട്ടാൽ ശരിയായ സമയത്ത് സ്പേസ് മെയിൻറ്റൈനർ ഉപയോഗിക്കുന്നത് ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു. അതിനാൽ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ അവഗണിക്കരുത്. ചെറിയ പ്രശ്നങ്ങൾ തന്നെ സമയത്ത് പരിഹരിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ചെറിയ സ്ഥലം നാളെയുടെ മനോഹരമായ പുഞ്ചിരിക്ക് വഴികാട്ടുന്നു. സ്വയം ശരിയാകുന്ന പല്ലിന്റെ ക്രമക്കേടിനെ കുറിച്ച് സംസാരിക്കാം. കുട്ടികളുടെ പല്ലുകൾ ക്രമത്തിൽ അല്ലാതെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എല്ലാ മാലക്ലൂഷനും ട്രീറ്റ്മെന്റ് ആവശ്യമാണോ? ഇല്ല, ചിലത് സ്വാഭാവികമായി തന്നെ ശരിയാകുന്നവയാണ്. അതിനെയാണ് സെൽഫ് കറക്റ്റിംഗ് മാലക്ലൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സെൽഫ് കറക്റ്റിംഗ് മാലക്ലൂഷൻ? കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമായി ചെറിയ ക്രമക്കേടുകൾ സമയം കഴിഞ്ഞ് സ്വയം ശരിയാകുന്ന അവസ്ഥയാണ് ഇത്. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് 6 മുതൽ 10 വയസ്സ് വരെ നമ്മൾ കാണുന്ന ഒരു സ്റ്റേജാണ്. മുൻ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് കാണും, പിന്നീട് കോമ്പല് വരുമ്പോൾ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് പാൽ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ്, ഇത് നോർമലാണ്. പെർമനന്റ് ടീത്ത് വരുമ്പോൾ ഈ സ്പേസ് അടയുന്നതാണ്. പിന്നെയുള്ളത് ഡീപ്പ് ബൈറ്റ് അല്ലെങ്കിൽ മൈൽഡ് ക്രൗഡിംഗ്, അത് ജോ അല്ലെങ്കിൽ താടിയല്ല് വളരുന്നതനുസരിച്ച് കറക്റ്റ് ആവുന്നതാണ്. എല്ലാ മാലോക്ലൂഷനും സ്വയം ശരിയാവില്ല, അതിന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. എപ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത്? വായിലൂടെ ശ്വാസം എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ, പല്ലുകൾ വൈകി വരുന്നത്, വിരൽ വായിൽ വെക്കുന്ന ശീലം എന്നിവയാണ്. ടൂത്ത് ഫെയറി അവൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നത് പ്രധാനമല്ല, പക്ഷേ അവൾ കുട്ടികളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു മനോഹരമായ ആശയമാണ്. ഒരു ചെറിയ പല്ല് വീഴുമ്പോൾ ഒരു കുഞ്ഞിന്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, അതാണ് യഥാർത്ഥ മായാജാലം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഈ വളർച്ചയുടെ നിമിഷങ്ങളെ നമ്മൾ ആഘോഷിക്കുന്നു. അവരെ നല്ല ദന്താരോഗ്യ ശീലങ്ങളിലേക്ക് നയിക്കാം.
1: പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ്.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജോഫി തരകന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി. ചിത്രയും ബാലുവും ചേർന്ന് പാടിയ ഗാനം ചിത്രം പോലീസ്.

0: ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: കൊല്ലം സുപ്രീം.
5: അമൃതം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം, ഗാനരചന കൈതപ്രം, സംഗീതം M. ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒന്ന് രണ്ടിനുള്ള ഏകധാരയിൽ കേൾക്കാം.
1: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
2: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു.
1: കിച്ചൺ അപ്ലയൻസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 1 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ചലച്ചിത്ര സംവിധായകൻ ആർ ശരത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. വേറിട്ട സിനിമകളിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനായ സംവിധായകനായിരുന്നു ആർ ശരത്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി വി അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തിരൂരിലാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടുക്കി മുൻ MLA ജോസ് കുറ്റ്യാനി അന്തരിച്ചു. ഇടുക്കിയിലെ ആദ്യ DCC പ്രസിഡന്റുമായിരുന്നു. 87 വയസ്സായിരുന്നു. പ്രിയദർശിനി പദ്ധതിയുടെ പേരിൽ സ്വകാര്യ ബസ്സുകൾക്ക് സ്പെഷ്യൽ പെർമിറ്റ് അനുവദിക്കരുതെന്ന് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഗവൺമെന്റിന്റെ നീക്കം ഗ്രാമീണ പൊതുഗതാഗതത്തെ പൂർണ്ണമായി തകർക്കുമെന്ന് അസോസിയേഷൻ കോഴിക്കോട് അറിയിച്ചു. പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള കണ്ണൂർ ഗവൺമെന്റ് വനിതാ

ഇന്ത്യയിൽ ആരംഭിച്ചു. ടി ഒ മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്ത മേളയിൽ 150 ട്രെയിനുകൾ പങ്കെടുക്കുന്നുണ്ട്. സബരിയ സാംസ്കാരിക സമിതി പ്രഥമ ഭൂമി സേവാ പുരസ്കാരം മാതൃഭൂമി സീനിയർ ചീഫ് ന്യൂസ് ഫോട്ടോഗ്രാഫർ സി സുനിൽകുമാറിന്. ഈ മാസം 21 കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ സമ്മാനിക്കും. യു എസ് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യന്മാരായ ആര്യാന സെബലങ്കയും കാർലോസ് അൽക്കാരസും ക്വാർട്ടർ ഫൈനലിൽ. വനിതാ സിംഗിൾസിൽ ടെയ്ലർ ടൌൺസനെ സെബലങ്കയും പുരുഷ സിംഗിൾസിൽ അൽക്കാരസ് ടോമി പോളിനെയുമാണ് തോൽപ്പിച്ചത്. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 2 മണിക്ക്

ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ ഏകതാര. മലയാള ഗാനരചനാ ലോകത്ത് സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച പ്രതിഭയാണ് രാജീവ് ആലുങ്കൽ. കവി, പ്രഭാഷകൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ എന്ന നിലയിൽ ചലച്ചിത്ര ഗാനരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം 2002 പുറത്തിറങ്ങിയ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര ഗാനരചനാ രംഗത്തേക്ക് കടന്നുവന്നു. അദ്ദേഹം തന്റെ വരികളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടി. സിനിമാ ഗാനങ്ങൾക്ക് അപ്പുറം ഭക്തിഗാനങ്ങളിലും ആൽബം ഗാനങ്ങളിലും തന്റെ സർഗാത്മക തെളിയിച്ച രാജീവ് ആലുങ്കൽ വാക്കുകൾക്ക് സംഗീതത്തിന്റെ ആത്മാവും വികാരത്തിന്റെ ആഴവും പകർന്ന ഗാനരചയിതാവ്. ഇന്ന് ഏകതാരയിൽ രാജീവ് ആലുങ്കൽ ഗാനരചന നിർവഹിച്ച ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഏകതാരയിലേക്ക് സ്വാഗതം. കനകസിംഹാസനം എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. ഈണം പകർന്നത് M. ജയചന്ദ്രൻ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിനു വേണ്ടി കലാഭവൻ ജിമ്മി പാടിയ ഗാനം. സംഗീത സംവിധാനം സ്റ്റീഫൻ ദേവസ്യ.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
9: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
10: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
9: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
11: ഏകതാരയിലിനി ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ഈണം പകർന്നത് MJയചന്ദ്രൻ.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഒരു മരുഭൂമി കഥ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ശ്വേതയും പാടിയ ഗാനം. സംഗീത സംവിധാനം MG ശ്രീകുമാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
4: ഈണം പകർന്നത് M. ജയചന്ദ്രൻ, പാടിയത് സുദീപ് കുമാറും വിജയ് യേശുദാസും ചേർന്ന് ചിത്രം റൊമാൻസ്.

രാജീവ് ആലുങ്കൽ ഗാനരചന നൽകിയ ഗാനങ്ങളാണ് ഏകതാരയിലൂടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മല്ലു സിംഗ് എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരണും നവരാജ് ഹൻസും പാടിയത്. സംഗീത സംവിധാനം എം ജയചന്ദ്രൻ.

0: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान। पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान। आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए। इस पुरस्कार के लिए 3 श्रेणियों में होता है चयन, सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI तकनीशियन। उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान। नामांकन की तिथि 10 अगस्त से 10 सितंबर 2026 तक, तो देर किस बात की। आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर। राष्ट्रीय गोपाल रत्न पुरस्कार 2026 पशुपालन एवं डेयरी विभाग भारत सरकार द्वारा जनहित में जारी।
1: ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
6: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
5: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ.

0: മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ബേളി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് ജോൾസ്നെയും സയനോരയും എം ജി ശ്രീകുമാറും സംഘവും ചേർന്ന് പാടിയ ഗാനം ചിത്രം വെട്ടം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.

0: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
1: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു.
0: കിച്ചൺ അപ്ലയൻസസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: എം ജി ശ്രീകുമാർ ഈണം പകർന്ന ഗാനം, ചിത്രം ആമയും മുയലും. പാടിയത് എം ജി ശ്രീകുമാറും നയനയും.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഷീ ടാക്സി എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും അഖില ആനന്ദും പാടിയത്. ഈണം പകർന്നത് ബിജി പാൽ.

ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന വരികൾ സമ്മാനിച്ച എഴുത്തുകാരനാണ് രാജീവ് ആലുങ്കൽ. അദ്ദേഹത്തിന്റെ ഓരോ വരികളും കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഓർമ്മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഏകധാര ഇവിടെ പൂർണ്ണമാകുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ GST സംവിധാനത്തിലെ 2ാം തലമുറ പരിഷ്കാരങ്ങളും അവയുടെ സ്വാധീനവും ചർച്ച ചെയ്യുന്ന ദ്വിദിന ദേശീയ സെമിനാറിന് തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടക്കമായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടെ സംസ്ഥാനത്തെ ആകെ 375 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. ഇന്ന് വൈകിട്ട് AICC ആസ്ഥാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അസൌകര്യത്തെ തുടർന്ന് യോഗം മാറ്റിയത്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മാതൃകാ ജില്ലകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി CEO ഡോ സുനിൽകുമാർ ബർണവാൾ മുഖ്യാതിഥിയായി. നേപ്പാൾ ടിബറ്റ് മേഖലകളിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1355 ഉയർന്നു. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചതാണിത്. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈ മാസം 9, 10, 11 തീയതികളിൽ കോഴിക്കോട് നടക്കും. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ ആർ ശരത്തിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും ഉറ്റവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം അറിയിച്ചു. ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ KP സുനിൽകുമാറിന് ഇന്ന് കണ്ണൂരിൽ സ്വീകരണം നൽകും. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് വൈകിട്ട് 7 സ്വീകരണം നൽകുന്നത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ
1: ഹലോ ഡോക്ടർ. പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും വിശപ്പടക്കാനുള്ള മാർഗം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഒക്കെ നിശ്ചയിക്കുന്ന ഊർജവും കൂടിയാണ്. ഈ മാസം പോഷകാഹാര മാസമാണ്. മുൻപ് നമ്മൾ പോഷകാഹാര വാരം ആഘോഷിച്ചിരുന്നു സെപ്റ്റംബർ 1 മുതൽ 7 വരെ. ഇപ്പോൾ ഇത് 9-ാമത് പോഷകാഹാര മാസമാണ്. ഈ വയറു നിറയെ കഴിക്കുക എന്നതിനപ്പുറം ശരിയായ പോഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. നമ്മുടെ തിരക്കുള്ള ജീവിതശൈലിയിൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിലും ഒക്കെ വ്യത്യാസം വന്നിരിക്കുന്ന ഒരു സമയത്ത് ആണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഡയറ്റീഷ്യനായിട്ടുള്ള ശ്രീമതി ഉമാ കല്യാണി സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം.
3: നമസ്കാരം.
2: തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ വയറ് നിറയുന്നതും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ. ഒരു വ്യക്തിയുടെ ഭക്ഷണത്തിൽ ഈ പോഷക മൂല്യങ്ങളുണ്ട് എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും?
3: തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വയറ് നിറയ്ക്കാൻ ആണ്. അത് മാത്രമല്ല, ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നതും കൂടെ ആകണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കൂടുതൽ രുചിയുള്ളത് എവിടെയാണ്, ഈ ഹോട്ടലിലുള്ള ഭക്ഷണം കൂടുതൽ ടേസ്റ്റിയാണ്, അങ്ങനെ പറഞ്ഞ് കൂടുതലും എല്ലാവരും എന്താണ് ടേസ്റ്റിന്റെ പുറകെ, രുചിയുടെ പുറകെ പോകുന്ന ഒരു കാലമാണല്ലോ. അപ്പം എടുത്ത് നമ്മൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം തീർച്ചയായിട്ടും വിശപ്പടക്കാനും അതിനോടൊപ്പം തന്നെ പോഷക സമൃദ്ധമാവണം. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കാക്കാനും നമുക്ക് രോഗപ്രതിരോധ ശക്തി വരാനും പിന്നെ ജീവിതശൈലി രോഗങ്ങൾ അകറ്റി നിർത്താനുമുള്ള ഉതകുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം.
2: ഈ പൊതുവെ കേരളീയ ഭക്ഷണ രീതി വളരെ ആരോഗ്യകരമാണ്, പോഷക സമൃദ്ധമാണ് എന്നൊരു വിചാരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഒരു വിചാരമുണ്ടല്ലോ, അത് വിചാരം ശരിയാണോ?
3: തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം എന്ന് പറയുന്നൊരു വിഭവ സമൃദ്ധം അതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമാണ്. പക്ഷേ അത് ട്രഡീഷണൽ രീതിയിൽ നമ്മൾ അതുപോലെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നമ്മൾ ചോറും കറികളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, മീൻ ഉപയോഗിക്കുന്നു, അത് പ്രോട്ടീൻ തരാനായിട്ടും തവിടോടുകൂടിയുള്ള ധാന്യം അവരിയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ട്രഡീഷണലി പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോഷക സമൃദ്ധവും വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി തന്നെയാണ് കേരളീയർക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി അതിനെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റുന്നു. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ തവിടോടുള്ള ധാന്യം നല്ലതാണ്, അപ്പൊ അരി നമുക്ക് ചമ്പാവരിയൊക്കെ നല്ലതാണ്, പക്ഷെ അത് കുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു സൗകര്യത്തിന് നോക്കിക്കഴിഞ്ഞിട്ട് വെള്ള അരി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാം, അങ്ങനത്തെ ഒരു സൗകര്യത്തിന്റെ ഒരു ഇത്. പിന്നെ പച്ചക്കറികളാണെങ്കിലും ഇരുന്ന് അരിഞ്ഞ് ഒക്കെ കറി ഉണ്ടാക്കാനുള്ള സമയം കുറവ് പലരും പറയാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ കുറച്ച് മോഡിഫൈ ചെയ്യുന്നു. പിന്നെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നു, എണ്ണയിൽ വറുത്ത്, പണ്ടൊന്നും ഇത്ര എണ്ണയിൽ വറുത്ത മത്സ്യമൊന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചിക്കനാവട്ടെ മീനാകട്ടെ നമ്മൾ വറുത്ത മീനും ചിക്കനും ഒക്കെയാണ് കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ വന്നിട്ടുള്ള ആ ഒരു കുക്കിങ്ങിന്റെ സ്റ്റൈലിലുള്ളതും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതിലുള്ള ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് നമുക്ക് തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം ഒരു പോഷക സമൃദ്ധവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്.
2: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
4: മേഡം, എനിക്ക് അവര് വല്ലതും കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും ആ വയറ്റിനകത്ത് നല്ല വേദന ഉണ്ടാവും. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോഴേ, ദൂര യാത്രയൊക്കെ ചെയ്യുമ്പോഴേ.
3: ഓക്കെ, സാറിന് എത്ര വയസ്സുണ്ട്?
4: എനിക്ക് 43 വയസ്സ്.
3: ആ, അത്ര പ്രായമായിട്ടില്ല. അപ്പൊ നമ്മൾ പൊതുവെ നമ്മുടെ വയർ അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണെന്ന് പറയുന്നത്, സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് യാത്രയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ്സിന്റെ ഒരു ഫാക്ടറോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്, കഴിച്ച ഉടനെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ തോന്നും. ഇതുപോലെ എക്സാം സമയത്ത് അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോൾ അങ്ങനെയുള്ളതാണോ എന്ന് നോക്കുക. നമ്മുടെ സ്ട്രെസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ധൃതിയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുമ്പോൾ വരുന്ന ഒരു വ്യത്യാസമാണ്. അല്ല, വീട്ടിൽ കഴിച്ചിട്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതലൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇതായിരിക്കണം. അപ്പൊ നമ്മുടെ ആ ഒരു ജീവിത ശൈലിയിൽ ഒരു ഇപ്പം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമാധാനമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് പതുക്കെ ഒന്ന് റെഡിയായിക്കെ പോകാൻ നോക്കുവാണെങ്കിൽ ആ ഒരു ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
4: നമ്മളിപ്പോ യാത്ര പോകുന്ന കടയിൽ നിന്നൊക്കെ ദൂര യാത്ര പോകുമ്പോ കടയിൽ നിന്നൊക്കെയാണ് വാങ്ങി കഴിക്കുന്ന ഫുഡ്.
3: ഓക്കെ,
4: നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാല് അത് പിന്നെ ആ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു വരുന്നിടം വരെ പ്രശ്നമൊന്നുമില്ല, വീണ്ടും തിരിച്ചു വരുമ്പം അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവുക.
3: പൊതുവേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴും നമുക്ക് ഏറ്റവും സേഫ് ആയിരിക്കും.

0: അതിൽ നമ്മൾ ഒരുപാട് കളറും എണ്ണയാണെങ്കിലും ഒന്നും ഒരുപാട് ചേർക്കത്തില്ല അല്ലേ. അപ്പൊ വീട്ടിലത്തെ ഭക്ഷണം തീർച്ചയായിട്ടും, പിന്നെ നമ്മൾ വൃത്തിയുള്ള സാഹചര്യത്തിലായിരിക്കും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്. പുറത്ത് എല്ലാ സ്ഥലത്തും വൃത്തിഹീനമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പുറത്ത് പാചകം ചെയ്യുന്ന ഹോട്ടലുകളിൽ പാചകം ചെയ്യുന്നത് വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിലാണോ കുക്ക് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ സാറിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയോട് പാചകം ചെയ്യുന്നു നമുക്കൊരു ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ പൊറോട്ടയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണമാണ്. അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ അപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ ഇഡലി ദോശ അതുപോലത്തെ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ദഹിക്കുന്ന സാധനമാണ്. അപ്പൊ മേ ബി അങ്ങനെ കുറച്ച് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരുപാട് ഹെവി ആയിട്ട് പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് വയറ് നിറച്ചങ്ങ് കഴിക്കാതെ കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ പൊതുവേ നോൺ വെജിറ്റേറിയൻ, പ്രത്യേകിച്ച് മീറ്റ്, ഈ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഒക്കെ കഴിക്കുവാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ചിലർക്കൊക്കെ കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒന്ന് ഒഴിവാക്കി വെജിറ്റേറിയൻ ഭക്ഷണം മിതമായിട്ട് കഴിക്കാൻ നോക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് തോന്നുന്നു. ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ,
1: നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭക്ഷണ രീതികളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. പൊതുവെ കുട്ടികളുടെ ഭക്ഷണ ശീലങ്ങളിൽ കുട്ടികൾ പൊതുവെ പച്ചക്കറികൾ ഒഴിവാക്കുന്ന ഒരു ശീലമുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ കേരളീയ വിഭവങ്ങളുടെ പ്ലാറ്റർ വളരെ ഗംഭീരമായിരിക്കുന്നത് പച്ചക്കറികളുടെ സാന്നിധ്യം കൂടി ഉണ്ടാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടികളിൽ ഈ പച്ചക്കറികളൊക്കെ ഒഴിവാക്കുന്നത്, അപ്പോൾ അതിന് നമുക്ക് എന്ത് ഒരു ശരിയായ സമീപനത്തിലൂടെ അത് ഫില്ല് ചെയ്യാൻ പറ്റും?
0: അതിന് മുന്നേറ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഹെൽത്തി പ്ലേറ്റ് മോഡലും കൂടെ പറയാം. അതായത് ഒരു ശരിയായിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് നമ്മുടെ പ്ലേറ്റ് ഹെൽത്തി പ്ലേറ്റ് അല്ലെങ്കിൽ മാതൃകാ തളിക എന്ന് പറയും. കഴിക്കുന്ന പ്ലേറ്റിൽ, അത് ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഉച്ചയൂണാവട്ടെ രാത്രിത്തെ ഭക്ഷണമാവട്ടെ, പ്ലേറ്റിൽ പകുതി നമ്മൾ പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കാൻ പറയും. അതായത് പച്ചക്കറികൾ സലാഡാവാം അല്ലെങ്കിൽ തോരനോ മെഴുക്കുവരട്ടിയോ ഏത് രൂപത്തിലാണെങ്കിലും പച്ചക്കറികൾ ഒരു 50% വേണം. പിന്നെ ബാക്കിയുള്ള 50% 25%, അതായത് കാൽ ഭാഗം നമ്മൾ പ്രോട്ടീൻ മാംസ്യം അടങ്ങിയ ഭക്ഷണം പറയും. അത് നോൺ വെജിറ്റേറിയന് മുട്ട മീൻ ഇറച്ചിയാവാം അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങളാവാം കടല അതുപോലത്തെ ഒക്കെ ആവാം. അപ്പൊ അത് കാൽഭാഗമെങ്കിലും വേണം. പിന്നെ കാൽഭാഗമാണ് നമ്മുടെ ധാന്യങ്ങൾ പറയുന്നത്. ധാന്യങ്ങൾ അരി ഗോതമ്പ് മുഴുധാന്യങ്ങൾ പറയും, തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ, അതിലിപ്പോൾ ചെറുധാന്യങ്ങളും ആവാം. അപ്പൊ അങ്ങനെയൊരു കമ്പോസിഷൻ ആണെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ 3 നേരവും ഈ 3 കമ്പണൻസും ഉണ്ടാവണം. പച്ചക്കറികൾ ഉണ്ടാവണം, അത് കുറച്ച് കൂടുതൽ, പിന്നെ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്ന ഭക്ഷണം, തവിടോടുകൂടെയുള്ളത് അത് കാർബോഹൈഡ്രേറ്റ്. ഈ ഒരു കോമ്പോസിഷനിൽ നമ്മൾ 3 നേരം ആഹാരം കുട്ടികൾക്ക് തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടത്തുള്ളൂ. അപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ പച്ചക്കറികളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിറ്റമിനുകളും മിനറലുകളും അതുപോലെ ഫൈബർ നാര് ലഭിക്കാനൊക്കെ സഹായിക്കും. നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ പറയുന്ന ഒരു ദിവസം നമ്മൾ 400 ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണം, ഏകദേശം 1/2 കിലോയോളം നമ്മൾ കഴിക്കണം. പക്ഷെ ഒരു ആവറേജ് ഒരു കേരളീയരുടെ ഭക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100 അല്ലെങ്കിൽ 200 ഗ്രാമേ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ. അപ്പൊ ഏകദേശം പകുതി നമ്മൾ കഴിക്കുന്നുള്ളൂ. അതുപോലെ കുട്ടികൾക്കും ഒരു ഏജ് വൈസ് ആണ് പറയുന്നത്, ഒരു 2 നേരമെങ്കിലും എന്തെങ്കിലും ഒരു പച്ചക്കറി കുട്ടി കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഈ കുട്ടികളുടെ ഭക്ഷണശീലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു വയറ്റിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഒരു ടേസ്റ്റ് ബഡ്സും ഒക്കെ അമ്മ കഴിക്കുന്ന ആഹാരം അനുസരിച്ചായിരിക്കും ഭാവിയിൽ കുട്ടികൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറയും. അതുപോലെ കുഞ്ഞു ജനിച്ച ആദ്യത്തെ 6 മാസം നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം പറയും. അത് കഴിഞ്ഞ് നമ്മൾ ആഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 6 മാസത്തിന് ശേഷം അപ്പൊ തന്നെ നമ്മൾ പച്ചക്കറി ജ്യൂസായിട്ടും അല്ലെങ്കിൽ സൂപ്പായിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഴമ്പ് രൂപത്തിൽ കുറച്ച് ഉടച്ചൊക്കെ വേവിച്ചടച്ച പച്ചക്കറികൾ കൊടുക്കാൻ പറയും. അപ്പം 6 മാസം മുതലേ കുഞ്ഞിന് ആ ഒരു ടേസ്റ്റ് കിട്ടി തുടങ്ങണം. എന്നിട്ടൊരു 1 വയസ്സൊക്കെ ആവുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിൽ മുതിർന്നവർ കഴിക്കുന്നത് പോലെ തന്നെ എല്ലാം കഴിക്കണം, അതുപോലെ പച്ചക്കറികളും കഴിക്കണം. അപ്പൊ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ, ഇൻഫാക്ട് അമ്മയുടെ വയറ്റിൽ കുഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിക്കഴിയുക, പിന്നെ എപ്പോഴും വീട്ടിൽ പാരന്റ്സ് ആയിരിക്കും കുട്ടികളുടെ റോൾ മോഡൽസ്. അപ്പൊ പലരും പറയും കുഞ്ഞു കഴിക്കുന്നില്ല. അപ്പൊ നമ്മൾ അച്ഛനോടോ അമ്മയോടോ നിങ്ങൾ കഴിക്കാറുണ്ടോ പച്ചക്കറിയും ചോദിച്ചു പലപ്പോഴും അവർ ചിരിക്കാറുണ്ട്, മനസ്സിലായില്ല. അപ്പം നമ്മുടെ വീട്ടില് ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരിക, ചെറുപ്പത്തിലേ തന്നെ കുട്ടികൾക്ക് പച്ചക്കറികളും കൂടെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
1: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ഗിരീഷ് എന്നാണ്, ഞാൻ വിളിക്കുന്നത് ലക്നൌ ഉത്തർപ്രദേശ്.
1: മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
2: മാഡം, നമ്മൾ ഈ പാക്കറ്റ് ഫുഡിന്റെ മുകളിൽ ലോ ഫാറ്റ് ഷുഗർ ഫ്രീ ഹെൽത്തി എന്നൊക്കെ എഴുതാറുണ്ടല്ലോ.
0: അതെ.
2: അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഓട്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ മുസ്ലിം എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി ഓട്സ് നമുക്ക് വാങ്ങാനും,
0: ഓട്സ് അല്ല അത് മറ്റേ കോൺഫ്ലേക്സ് പോലത്തെ ഫ്ലേക്സ്,
2: കോൺഫ്ലേക്സ് പോലെ, അതെ, അതിനകത്തും ഈ സ്വീറ്റിഷ് ആണ്. പക്ഷെ അതിനകത്ത് എഴുതിയേക്കുന്നത് 99 കലോറി ഊർജം, പിന്നെ അതുപോലെ തന്നെ നോ കളറ് നോ ഫ്ലേവർ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പ്രിസർവേറ്റീവ്സ് എന്ന്. അപ്പൊ ഇത് എത്രത്തോളം ശരിയാണ്? ഇത്
0: തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു പാക്കറ്റിൽ ഫുഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ, ഫുഡ് എന്ന് പറയുന്ന ഒരു പെരിഷബിൾ ആയിട്ടുള്ള സാധനമാണ്, പെട്ടെന്ന് കേടാകുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളൊരു പാക്കറ്റിൽ അത് സൂക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ കൂടുതലായിട്ട് മധുരം ചേർത്ത് കാണും, അല്ലെങ്കിൽ ഉപ്പുണ്ടാവും, അല്ലെങ്കിൽ കൊഴുപ്പുണ്ടാവും, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അല്ലാതെ സൂക്ഷിക്കാൻ പറ്റത്തില്ല, അത് കേടായി പോകും. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്കൊന്ന് മ്യൂസലി ഒക്കെ ആണെങ്കിൽ, അതായത് കോൺഫ്ലേക്സ്, നമ്മളിപ്പോൾ അവലെന്ന്

0: പറയുന്നത് റൈസ് ഫ്ലേക്സ് ആണ്. അതുപോലെ കോണിൽ നിന്ന് ഉണ്ടാക്കുന്നത് കോൺഫ്ലേക്സ്, മ്യുസ്ലി എന്ന് പറയുന്നത് പലതരം ധാന്യങ്ങളുടെ ഒരു ഫ്ലേക്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ കുറച്ച് നട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് മ്യുസ്ലി എന്ന് പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി നമുക്ക് അതും പക്ഷെ ഒരു ധാന്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ അവലൊക്കെ എത്ര കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? ഒരു 3 അല്ലെങ്കിൽ 6 മാസം. അതിൽ കൂടുതലാവുമ്പോഴത്തേക്ക് അതിൽ കേടുവരുമല്ലോ, കീടങ്ങളൊക്കെ വന്ന് തുടങ്ങും. പക്ഷെ ഇത് പാക്കറ്റിൽ നമ്മൾ ഒരു കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കുമ്പോൾ കുറച്ചുകൂടെ എയർ ടൈറ്റ് ആയിരിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും മിക്കവാറും ഈ കോൺഫ്ലേക്സ് പോലെയുള്ള റെഡി ടു ഈറ്റ് സീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ മധുരം ചേർക്കാറുണ്ട് അവര്. അപ്പൊ ആഡഡ് ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ മധുരം ഇല്ലെങ്കിൽ മ്യുസലിയില് വലിയ കുഴപ്പം കാണാറില്ല. പക്ഷെ പല അല്ലാത്തുള്ള കുറച്ച് ഹണി ഫ്ലേവേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലേക്സിലൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ തേനുണ്ടാവും, അല്ലെങ്കിൽ മധുരം ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സ്വീറ്റ്നെസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഫുഡ് ലേബൽ വായിച്ച് നോക്കുക. അങ്ങനെ വേറെ ആഡഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഇല്ലാത്ത പ്രോഡക്ട്സ് വളരെ കുറവാണ്. അങ്ങനെയുണ്ടെങ്കിൽ വളരെ ചുരുക്കം ഒരു 3 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാറുണ്ട്. അപ്പൊ എക്സ്പയറി ഡേറ്റ് നോക്കുക. അതിൽ ഫുഡ് ലേബൽ വായിച്ച് ആഡഡ് ഷുഗർ ഉള്ളതാണെങ്കിൽ നമ്മൾ പരമാവധി അത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്.
1: ലോ ഫാറ്റ് എന്ന് പറയുന്നതും
0: ലോ ഫാറ്റിലും ഇതുപോലെ തന്നെയാണ്. ലോ ഫാറ്റ് നമ്മൾ ഹെൽത്തി എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ അത് മാത്രം നോക്കിയിട്ട് പോകും. പക്ഷെ അതിൽ വേറെ എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്ത് ഫുഡാണോ അതനുസരിച്ചിരിക്കുക. അപ്പൊ എപ്പോഴും നമ്മുടെ ഫുഡ് ലേബിൾ വായിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 5 ഇൻഗ്രീഡിയന്റിൽ മധുരമോ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവർ എന്ന് പറയും മൈദയല്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ആദ്യത്തെ 5 അല്ലെങ്കിൽ ആദ്യത്തെ 3 ഇൻഗ്രീഡിയന്റിൽ അതുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
2: വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ ഗർഭകാലത്തെ ന്യൂട്രീഷനെ കുറിച്ചും കൂടി സംസാരിച്ചു വരികയായിരുന്നു. പൊതുവെ ഈ ആദ്യത്തെ 1000 ദിവസം എന്നൊരു കണക്ക് പറയാറുണ്ടല്ലോ. ആദ്യത്തെ ഈ 1000 ദിവസം കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് ഈ ഗർഭിണികൾ കൃത്യമായി പോഷകാഹാരം സ്വീകരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ 1000 ഡേയ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷമായിട്ട് നമ്മൾ ന്യൂട്രീഷൻ മന്തിന് തീമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു അമ്മ ഗർഭവതി ആവുന്നത് മുതൽ കുഞ്ഞിന് 2 വയസ്സ് വരെയാണ് നമ്മൾ ഫസ്റ്റ് 1000 ഡേയ്സ് എന്ന് പറയുന്നത്. അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് 5-ാം മാസത്തിൽ കുഞ്ഞിന്റെ വെയിറ്റ് ഇരട്ടിയാകുന്നു, 1 വയസ്സാകുമ്പോൾ 3 ഇരട്ടിയാകുന്നു. അപ്പൊ ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ജീവിതകാലത്തിൽ നോക്കിയാൽ ഇത്രയും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്ന സമയമില്ല. അപ്പൊ അത്രയും ഫാസ്റ്റർ ഗ്രോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് അതുപോലെ ബാക്കിയുള്ള വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റ്സും വളരെ ഫാസ്റ്റായിട്ടുള്ളതും അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ അതിൽ പോഷകാഹാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അമ്മയുടെ ഡയറ്റിൽ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിൽ വരുവാണ്. കുഞ്ഞൊരു 2.5 എങ്കിലും മിനിമം ശരാശരി വെയിറ്റ് വേണം എന്ന് നമ്മൾ പറയാറുണ്ട് ജനിക്കുമ്പോൾ. അപ്പൊ അത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു അഷുറൻസ് ആവും കുഞ്ഞ് ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഐഡിയൽ വെയിറ്റ് ടാർഗറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് നോക്കും. അതിലൊരു പ്രധാന പങ്കാണ് ആദ്യത്തെ 6 മാസം കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. അതും ഇപ്പം പ്രൊമോട്ട് ചെയ്ത് ശരിക്കും ഈ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇത്രയും അംഗൻവാടികളിലും ഒക്കെ പ്രൊമോഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷത്തിനെയും കാട്ടി നല്ലൊരു ശതമാനം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് നല്ലൊരു അസറ്റ് ആണെന്ന് പറയാം, ഒരു ഫ്യൂച്ചറിന്റെ ഒരു അഷുറൻസ് ആണെന്ന് പറയാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കുഞ്ഞിന് ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഗ്രാജുവലായിട്ട് കൺസിസ്റ്റൻസി ഒക്കെ കൂട്ടി 1 വയസ്സാവുമ്പോൾ കുഞ്ഞ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ കഴിക്കുന്ന പോലത്തെ ഒരു ആഹാരം കഴിക്കുന്ന പരുവത്തിലാവണം.
2: ഈ അംഗനവാടികളുടെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തായിരിക്കണം ഇത്തവണത്തെ തീം അംഗനവാടികളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാനിത് 19 ജില്ലയാണ് വിളിക്കുക. മോഹനേന്ദ്രൻ നായർ.
2: ഉമ്മ കല്യാണി മാഡം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
3: ആ, എനിക്ക് പിന്നെ ഹാർട്ടിന്റെ അസുഖമുള്ള ഒരാളാണ്. അപ്പൊ ഈ നമ്മുടെ ഈ ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
0: ഹാർട്ടിന്റെ എന്താ, ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണോ?
3: ചിക്കൻ
0: കഴിക്കുന്നുണ്ട്. ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ ആണ്, മാംസ്യമുള്ളതാണ്, ശരീരത്തിന് ആവശ്യമുള്ളതാണ്. സാറിന് എത്ര വയസ്സുണ്ട്?
3: എനിക്ക് വയസ്സ് 68.
0: 68 വയസ്സ്. ഓക്കെ. അപ്പം എക്സസൈസും എന്തെങ്കിലും വാക്കിംഗ് അങ്ങനെയൊക്കെ ബോഡി ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളാണോ?
3: എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, ഇരുന്നോണ്ട് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം എന്തായാലും ബോഡി ആക്റ്റീവ് ആണ്, നല്ല കാര്യം. അപ്പൊ എന്തായാലും ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല സാർ. നമ്മള് ഇപ്പൊ ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും ചിക്കൻ കഴിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, വറുത്ത് പൊരിച്ചിട്ടുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ
3: മത്സ്യം പോലും കഴിക്കത്തില്ല.
0: ഇല്ല, വെരി ഗുഡ്.
3: അതുപോലെ മെഴുക്കുപത്തി കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല, പപ്പടം കഴിക്കത്തില്ല.
0: സ്ട്രിക്ട് ആയിട്ടുള്ള ഫോളോ ചെയ്യുവാണ്. വെരി ഗുഡ്. ഓക്കെ,
3: മത്സ്യം പോലും കറി വെച്ചേ കൂട്ടും.
0: ഓക്കെ, അപ്പൊ വീട്ടില് ചിക്കൻ കഴിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ? കറി വെച്ച് ചിക്കൻ കഴിക്കാമോന്ന്? ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ കഴിക്കാം. പിന്നെ ചിക്കനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഫിഷ് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയും. എന്നാലും ചിക്കൻ കഴിക്കുന്നതിൽ തെറ്റില്ല, ഒരാഴ്ചയിൽ രണ്ട് ദിവസത്തിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. കറി വെച്ച് കഴിക്കാം, വീട്ടിൽ തന്നെ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ട കഴിക്കാം, ദിവസം ഒരു മുട്ട കഴിക്കാം. ഒരു മുട്ട മുഴുവനായിട്ട് നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. ഒരു ദിവസം ഒരു മുട്ട മുഴുവനായിട്ട് മഞ്ഞയോട് കൂടെ തന്നെ കഴിക്കാം. ഒന്നിൽ കൂടുതൽ കഴിക്കാം.

0: എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള ഒരു രണ്ടോ മൂന്നോ വെള്ളയും ഒരു
1: മഞ്ഞയും. ഈ വെള്ളക്കരു കൂട്ടാനാ ഡോക്ടർ പറഞ്ഞത്
0: പറഞ്ഞിരിക്കുന്ന അതെന്ന് വെച്ചാല് മഞ്ഞക്കരുവിൽ കൂടുതലായിട്ട് നമുക്ക് വിറ്റമിനുകളും വൈറ്റമിൻ ഡി ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് അത് തീരെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം കഴിക്കുന്നതിൽ തെറ്റില്ല, കൂടുതലായിട്ട് കഴിക്കാതിരുന്നാ മതി.
2: നമ്മള് ഈ ചിക്കന്റെയും മുട്ടയുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഈ പ്രോട്ടീൻ ഇൻടേക്ക് ഒരു പ്രധാന വിഷയമാണല്ലോ ഇത്തവണ. നമ്മൾ അന്നജത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്കിന്റെ കാര്യത്തിൽ
0: ആഡിക്വസി ഓഫ് പ്രോട്ടീൻ എന്നുള്ളൊരു തീമായിട്ട് പറയുന്നുണ്ട് ഇപ്രാവശ്യം. കാരണം ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കണക്കെടുത്താലും പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ട്, മാംസ്യം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അളവ് മതിയാണോ എന്നുള്ളത് സംശയമാണ്. ഇപ്പം നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും ഒക്കെ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മീനൊക്കെ കഴിക്കണം അല്ലെങ്കിൽ പയറോ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് പറയുമ്പോൾ കഴിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ എത്രത്തോളം കഴിക്കുന്നുണ്ട് ചോദിച്ചാൽ അളവ് പലപ്പോഴും കുറവായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ പറയും ഒരു കഷ്ണം മീൻ കഴിക്കുന്നു, പക്ഷെ അത്രയും കഴിച്ചാൽ പോരാ. ഇപ്പം നമുക്ക് ഒരു ദിവസം ഒരു 50 അല്ലെങ്കിൽ 55 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ഏകദേശം 55 മുതൽ 60 ഗ്രാം പ്രോട്ടീൻ വരെ വേണം. അപ്പോൾ ഒരു മുട്ട കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 or 7 ഗ്രാം പ്രോട്ടീനേ കിട്ടുന്നുള്ളൂ. അപ്പൊ പിന്നെ പലരും പാല് കുടിച്ചാൽ വണ്ണം വെക്കും എന്ന് പറഞ്ഞ പലരും കുടിക്കാറില്ല. അപ്പൊ പാലെന്ന് പറയുന്നത് പ്രോട്ടീന്റെ നല്ലൊരു സ്രോതസ്സാണ്, പക്ഷെ പാലിന്റെ കൊഴുപ്പാണ് നമുക്ക് പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പൊ ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ പാല് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം പാട മാറ്റിയിട്ട് പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പൊ കൊഴുപ്പ് മാറ്റുക, അതിലുള്ള പ്രോട്ടീനും കാൽഷ്യം ഒക്കെ നല്ലതാണ്. പിന്നെ വേറെ പ്രോട്ടീന്റെ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ് എല്ലാം വരും, മീനും മുട്ട ഇറച്ചി വരും. ഇനി നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് കടല, പയർ, പരിപ്പ്, ചെറുപയർ മുളപ്പിച്ചത്, സോയാ ബീൻസ്, ഈ സോയ ചങ്ക്സ്, മീൽ മേക്കർ എന്ന് പറയുന്നതൊക്കെ പ്രോട്ടീന്റെ നല്ല സ്രോതസ്സാണ്. നമ്മൾ അത് ഉറപ്പുവരുത്താനായിട്ട് പറയുന്നത് ഓരോ നേരത്തെ ആഹാരത്തിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോട്ടീൻ സോസെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇഡലിയും സാമ്പാറും ആണെങ്കിലും പരിപ്പ് ചേർക്കുന്നുണ്ട്, അപ്പൊ അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും. അതിന്റെ അളവ് പോരാൻ തോന്നുവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ നമുക്ക് ചേർക്കാം. പിന്നെ ഉച്ചയ്ക്ക് മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീനിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടിക്കോളും. അപ്പൊ മീൻ കഴിക്കാത്തവരാണെങ്കിൽ ചെറുപയർ തോരനോ വൻപയർ തോരനോ അങ്ങനെ എന്തെങ്കിലും, ചെറുപയർ മുളപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലും പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ പറയും. അതുപോലെ രാത്രിയിലത്തെ ഭക്ഷണം. അപ്പൊ ഈ 3 നേരവും നമ്മൾ മിനിമം ഒരു സോസെങ്കിലും പ്രോട്ടീൻ്റെ ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പാലോ പാൽ ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഒരു 300 ml വരെയെങ്കിലും പാല് ദിവസം ഉൾപ്പെടുത്താനായിട്ട് പറയും. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രോട്ടീൻ ആഡിക്വേറ്റ് ആയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ഈ പ്രോട്ടീൻ ആഡിക്വസിക്ക് ഒരു ഇമ്പോർട്ടൻസ് പറയാൻ കാരണം. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. 45-50 വയസ്സുള്ളവരൊക്കെ കൺസൾട്ടേഷൻ വരുമ്പോൾ പറയാറുണ്ട് എപ്പോഴും ക്ഷീണമാണെന്ന്. നമ്മുടെ മസിൽ വീക്കാവുന്നത് ഈ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് പോരാത്തത് കൊണ്ടായിരിക്കാം. ചെറിയ രീതിയിലുള്ള എക്സസൈസും ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഈ ആഹാരത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കും പ്രോട്ടീൻ വളരെ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അന്നേരം അവരുടെ മസിൽ ഡെവലപ്മെന്റ് ഒക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ അവരും തീർച്ചയായിട്ട് ഈ പറഞ്ഞതുപോലെ പ്രോട്ടീന്റെ ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം തീമിൽ നമ്മൾ ആഡിക്വസി ഇൻ പ്രോട്ടീൻ പറഞ്ഞിട്ടുള്ളത്.
2: ഈ പ്രായമായി കഴിയുന്ന ആൾക്കാര് ഒരു പ്രധാന കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ സീനിൽ 35% വയോജനങ്ങളാണ് ഇപ്പോ. അപ്പൊ ഈ പ്രായം കൂടുന്തോറും ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ?
0: തീർച്ചയായിട്ടും ഈ 70 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് പല്ലിന്റെ പ്രശ്നം പറയാറുണ്ട്. പിന്നെ ദഹനവും കുറച്ച് മന്ദഗതിയിലായിരിക്കും. പിന്നെ പണ്ടത്തെ പോലെ അത്ര ആക്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ പ്രായമാകുമ്പോൾ, അതുകൊണ്ട് തന്നെ വിശപ്പില്ല. പണ്ട് 4 ചപ്പാത്തിയൊക്കെ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിച്ചുകൊണ്ട് പൊരണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പലരും പറയാറുണ്ട്. നമ്മുടെ നാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പുറത്ത് വെളിനാടുകളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ആഹാരത്തിന്റെ അളവ് കുറയുവാണെങ്കിൽ അവർ ഡെയിലി വിറ്റമിൻ ടാബ്ലറ്റും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം ഒരു വൈറ്റമിൻ ഡി ആണെങ്കിലും അയണും കാൽഷ്യം ഒക്കെ നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് ആഹാരത്തിന്റെ കൂടെ തന്നെ ആഹാരത്തിന്റെ ഇൻടേക്ക് കുറയുവാണെങ്കിൽ നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് കഴിച്ചാൽ കുറച്ചുകൂടെ. അപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കി അവർ 90 വയസ്സ് 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. അപ്പം അവർ അത്രത്തോളം ആ ഒരു ഫുഡിനും ഫുഡ് സപ്ലിമെന്റ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഈ പറഞ്ഞ പോലെ ചപ്പാത്തി കഴിക്കുന്നതിന് പേരെ അവർക്ക് ഗോതമ്പ് ദോശയായിട്ടായിരിക്കും കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് ഈ പ്രോട്ടീൻ ആവശ്യത്തിന് ഉൾപ്പെടുത്തുന്നതും പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ കഴിക്കുക, അല്ലെങ്കിൽ ഈ സൂപ്പ് പരുവത്തിലൊക്കെ ഇപ്പം സലാഡായിട്ടൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് പറയും. അപ്പം പച്ചക്കറി ജ്യൂസായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ സൂപ്പായിട്ട് കഴിക്കാം. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ആഹാരം ഉൾപ്പെടുത്തുക. ആവശ്യമെന്നുള്ള രീതിയിൽ ഇപ്പം എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാൻ സാഹചര്യമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സപ്ലിമെന്റ്സ് കാൽഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടെ ചേർക്കുവാണെങ്കിൽ നമുക്കൊരു ഡെഫിഷ്യൻസി വരാൻ സാധ്യത കുറവാണ്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഹലോ, ശാജരാം നിലമേന്നാണ്
0: ചോദിച്ചോളൂ സാർ.
3: മേഡം, ഞാൻ ഷുഗർ പേഷ്യന്റ്. അപ്പൊ എനിക്ക് മരിച്ചീന് കഴിക്കാവോ?
0: കഴിക്കാലോ. എത്ര വർഷമായി ഷുഗർ വന്നിട്ട്? കൺട്രോളിലാണോ? ഈ HbA1c എന്നിട്ട് 3 മാസത്തെ 3 മാസത്തെ ഷുഗർ പരിശോധിക്കാറുണ്ടോ? HbA1c എന്ന് പറയാം.
3: നോക്കാറുണ്ട്. ഞാൻ ഇന്നലെ
0: ആഹാരം കഴിച്ചതിന് ശേഷം 160 അല്ലേ?
3: ഫാസ്റ്റിംഗ്
0: ഇച്ചിരി കൂടുതലാണ്. 160. എത്ര വയസ്സായെന്നാ പറഞ്ഞേ?
3: 58.
0: ഓക്കെ ഓക്കെ. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാം ഫാസ്റ്റിംഗില്.
3: വേറൊരു കാര്യം അറിയണം. ഞാന് പിന്നെ ഈ ബീഫ് കഴിക്കുമ്പോൾ പുറം ചൊറിച്ചതുണ്ടാവും.
0: ബീഫ്

0: കഴിക്കുമ്പോ പുറം ചൊറിച്ചിലുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്നുണ്ടോ എന്നിട്ട്?
1: കഴിക്കുന്നു.
0: ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറയാം, മരിച്ചീനി കഴിക്കാമോ എന്ന് ചോദിച്ചു. മരിച്ചീനി എന്ന് പറയുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, അതായത് കിഴങ്ങ് വർഗ്ഗമായതുകൊണ്ട് അന്നജം അതിൽ കൂടുതലാണ്. അപ്പൊ മരിച്ചീനി കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അളവ് കുറച്ച് കഴിക്കണം. ഇപ്പൊ ഒരു നേരം മരിച്ചീനി മാത്രമായിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾ ചോറിന് പകരം മരിച്ചീനി കഴിക്കാം, അല്ല ചോറിനോടൊപ്പം ആണെങ്കിൽ ചോറിന്റെ അളവ് കുറച്ചിട്ട് കുറച്ച് മരിച്ചീനി അങ്ങനെ കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മരിച്ചീനി കഴിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ മീനോ എന്തെങ്കിലും ഒരു പ്രോട്ടീന്റെ മാംസ്യവും കൂടെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടാതിരിക്കാൻ സഹായിക്കും. രണ്ടാമത്തെ ബീഫ്, പൊതുവെ അങ്ങനെ ബീഫ് എന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്, അത്രയും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്രോതസ് അല്ല. ചിക്കനോ അല്ലെങ്കിൽ മീനോ കഴിക്കുന്ന പോലെ അത്രയും നല്ലതല്ല ബീഫ്. പക്ഷെ എന്നാലും നമ്മളൊരു മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. ഈ പുറം ചൊറിച്ചിൽ വരുന്ന ചിലപ്പം സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത അലർജി ഉള്ളത് കൊണ്ടുവല്ല ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോക്കി കഴിക്കുക. ഓക്കെ,
2: കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നമായിട്ട് കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പ്രമേഹമാണ്. അത് മാറിയത് കൊണ്ടല്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ ഹൃദ്രോഗത്തിനെ കുറിച്ചോ ഫാറ്റി ലിവറിനെ കുറിച്ചോ ഒക്കെയാണ്. ഫാറ്റി ലിവർ വളരെ കൂടുതലായി
0: ലാസ്റ്റ് എനിക്കൊന്ന് 7 വർഷം മുമ്പ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 48 മുതൽ 50% കേരളീയർക്കും ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന ഒരു പ്രശ്നം പറയാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ മദ്യപാനികളിൽ മാത്രമാണ് കണ്ടിരുന്നത്, പക്ഷെ ഈവൻ കുട്ടികളിൽ പോലും, ഇപ്പൊ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിലും മദ്യം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തവരിലും കാണുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഹാര രീതിയിലുള്ള പ്രശ്നങ്ങളും ആക്ടിവിറ്റി കുറവ്, സെഡൻറി ലൈഫ് സ്റ്റൈലും ഒരു പ്രധാന കാരണങ്ങളായിട്ട് പറയാറുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ പേഷ്യൻസിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗം അത് വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കുന്നതിൽ ഒരു നല്ലൊരു 10% ആൾക്കാർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. കാരണം അതിന് മേ ബി അതിലുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന വനസ്പതി പോലത്തെ ഹാനികരമായിട്ടുള്ള കൊഴുപ്പ് അത് ചേർത്താൽ മാത്രമേ ചപ്പാത്തി കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഞങ്ങൾ ഒരു സർവേ നടത്തിയപ്പോൾ ഒരു നല്ലൊരു 10% ആൾക്കാർക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ കൂടുതലായിട്ട് പുറത്തുള്ള ഭക്ഷണങ്ങൾ, ഈ മീറ്റ് തന്നെ പുറത്തുള്ള നമ്മൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ കൂടുതൽ കൊഴുപ്പ് ചേർക്കാറുണ്ട്. അപ്പൊ അത് ഉപയോഗം കൂടുതലായിട്ടുള്ളവർ കാണാറുണ്ട്. പിന്നെ ഈവൻ മധുരം പോലും, ഷുഗർ ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് മധുരം പഞ്ചസാരയായിട്ടോ അല്ലെങ്കിൽ പല പഴച്ചാറുകളും ജ്യൂസായിട്ട് കൂടുതൽ കുടിക്കുന്നവർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്തിട്ട് ഹാബിറ്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ പലരും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ചിലർ നോക്കുമ്പോൾ ദിവസവും ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറ്റിന്റെ ഭാഗമായിട്ട് ഫ്രൂട്ട്സ് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു നേരം ഫ്രൂട്ട്സ് മാത്രം കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് കൂടുതൽ കുടിക്കാറുണ്ട്. അങ്ങനെയുള്ളവരിലും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പൊ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ശരിക്കും നമ്മൾ ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറയും. ആദ്യത്തെ 2 ഗ്രേഡ് തുടക്കത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പേഷ്യൻസിനും ഉണ്ടെന്നാണ് ഇപ്പൊ ഡോക്ടേഴ്സും പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, ആദ്യത്തെ 1-ഓ 2-ഓ സ്റ്റേജിലാണെങ്കിൽ ആഹാരത്തിൽ നന്നായിട്ടൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് എക്സസൈസും ചെയ്യുവാണെങ്കിൽ പൂർവ്വസ്ഥിതിയിൽ നമുക്ക് കരളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒരു ഹെൽത്തി ലിവർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പലരും ഇത് ലക്ഷണമൊന്നും കാണിക്കത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ, അതാണ് വേറൊരു പ്രശ്നം. അപ്പൊ ലക്ഷണം അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കും, ഇതൊന്നും കാണിക്കത്തില്ലാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അത് ഗ്രേഡ് 3, 4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരളിന്റെ പൂർണ്ണമായിട്ടുള്ള നാശത്തിന് തന്നെ കാരണമാവാം. അപ്പൊ ഇനീഷ്യലി തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പം നമ്മുടെ ആഹാരത്തിൽ ഒരു വലിയ പങ്കുണ്ടതിന്.
2: നമുക്ക് ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഉമാ കല്യാണ മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
0: ടോട്ടൽ കൊളസ്ട്രോൾ ആണോ പറയുന്നത്, എൽ ഡി എൽ ആണോ?
1: ടോട്ടൽ
0: കൊളസ്ട്രോൾ. എത്ര വയസ്സായി? 56. നമ്മൾ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ കരള് കൊളസ്ട്രോൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജെനറ്റിക്, നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരാഗതമായിട്ട് പറയാറുണ്ട്. ചിലർക്ക് പാരന്റ്സിനൊക്കെ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ മക്കൾക്കും അതുപോലെ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാൻ പാടില്ല, കഴിക്കുന്നില്ല. അപ്പം ഡയറ്റൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. അധികം അൺഹെൽതി ഒന്നും കഴിക്കുന്നില്ല, എന്നിട്ടും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കരള് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ഡോസേജിൽ മരുന്ന് കഴിച്ച് നമ്മൾ കൊളസ്ട്രോളിനെ കുറയ്ക്കണം.
1: ഓക്കെ,
2: നമുക്ക് സമയം ഏതാണ്ട് തീരാറാവുകയാണ്. അപ്പോൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പോഷകാഹാര വിദഗ്ധയെ നമ്മൾ എപ്പോഴും കാണാൻ വരണം?
0: ഞാൻ എല്ലാവരോടും പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ പോയി കണ്ടിരിക്കണം എന്നാണ്. കാരണം എപ്പോഴും നമ്മൾ അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാരോടൊത്ത് പോകും, പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഡയറ്റീഷ്യന്മാരെ കാണാൻ പോകുന്നത് എന്തോ ഒന്നുകിൽ വെയിറ്റ് കുറയ്ക്കാനാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ ഒരു ഹെൽത്തി ഡയറ്റ് എങ്ങനെയാണ് ആയിരിക്കണം എന്ന് അറിയുന്നതിന് നമ്മളൊരു പോഷകാഹാര വിദഗ്ധയെ പോയി കാണുവാണെങ്കിൽ, അവർ ബ്ലഡ് റിപ്പോർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ഗൈഡൻസ് തരും. അപ്പൊ കുട്ടികളും പോവാം.

0: മുതിർന്നവർക്കാണെങ്കിലും ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് എടുക്കുവാണെങ്കിൽ നമ്മൾ അപകടത്തിലൊന്നും പോയി ചാടത്തില്ല. ഇപ്പോൾ കുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ക്രാഷ് ഡയറ്റ് ചെയ്യും, അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് പോയി, അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിലുള്ളപ്പോൾ തന്നെ ഒന്ന് പോയി കാണുവാണെങ്കിൽ നമുക്ക് അത് ഡയബറ്റീസ് ആവാതിരിക്കാൻ, പ്രമേഹ രോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. ഒരു പോഷകാഹാര വിദഗ്ധി ആയതുകൊണ്ട് മാത്രം പറയല്ല, നമ്മുടെ ആരോഗ്യത്തിലൊരു നല്ലൊരു ശതമാനം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനൊരു പങ്കുണ്ട്. അപ്പം നമ്മൾ ആ ആഹാരത്തിൽ ശ്രദ്ധിക്കുക, അത്യാവശ്യമുള്ള വ്യായാമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക, രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങുക, സ്ട്രെസ് എത്രയും കുറയ്ക്കാൻ പറ്റും ആ രീതിയിലുള്ളൊരു ജീവിത രീതി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ പല അസുഖങ്ങളെയും തടയാൻ പറ്റും.
1: ഒരു ചോദ്യം കൂടി ചോദിക്കാൻ തോന്നുന്നു, നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വളരെ സമീകൃതമായ ഒരു ആഹാരം രീതി ഉണ്ടാക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മോസ്റ്റ് ഹെൽത്തി ആയിരിക്കും. കാരണം നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചീത്തയായിട്ടൊന്നും ചേർക്കത്തില്ല അല്ലേ. അപ്പൊ നമ്മൾ അത്രയും കെയറോടുകൂടെ ആഹാരം പാചകം ചെയ്യുമ്പോൾ മധുരമാണെങ്കിലും ഒരുപാട് ഇടത്തില്ല, എണ്ണയാണെങ്കിലും നമ്മൾ മിതമായിട്ടിടും. ഡെഫിനറ്റ്ലി രുചികരമായിരിക്കും, പക്ഷെ രുചിയേയും കാട്ടിൽ നമ്മൾ അതിന്റെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. അപ്പൊ വീട്ടിലുണ്ടാകുന്ന നമ്മൾ തീർച്ചയായിട്ടും ഒരു കളറും പ്രിസർവേറ്റീവ്സ് ഒന്നും വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൽ ചേർക്കത്തില്ലല്ലോ. അപ്പൊ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തീർച്ചയായിട്ടും രുചികരം പോഷക സമൃദ്ധവും തന്നെ ആയിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതും, അല്ലെങ്കിൽ രുചി കൂടുതലുള്ളതിന് വേണ്ടിയൊക്കെ പോയി കഴിക്കുന്നത്. അപ്പൊ പറ്റുന്ന സമയമൊക്കെ എല്ലാവരും, ഒരു വീട്ടമ്മയുടെ മാത്രം ജോലിയല്ല, വീട്ടിലെ എല്ലാവരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം പാചകം ചെയ്യാൻ പറ്റും. വെളിയിലുള്ളത് പരമാവധി കുറയ്ക്കുക, അളവ് കുറയ്ക്കുക, ഫ്രീക്വൻസി കുറയ്ക്കുക, അതൊന്നും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.
1: ഈ വയറിനും നാവിനും വേണ്ടി മാത്രമല്ല ഭാവിക്ക് വേണ്ടിയിട്ട് കൂടി ഉള്ളൊരു ഭക്ഷണ ശൈലി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റട്ടെ. ഇത്രയും നേരം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ കല്യാണി മാഡത്തിന് നന്ദി.
0: താങ്ക് യു.
2: പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ,
3: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
4: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
3: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
4: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
3: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. മാർഗംകളി എന്ന ചിത്രത്തിനുവേണ്ടി അക്ബർ ഖാനും സിത്താരയും പാടിയ ഗാനം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
3: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
2: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
3: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
2: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ, പാടിയത് ജയചന്ദ്രൻ, ചിത്രം തിളക്കം.

0: ലാപ്ടോപ്പാണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: മായാവി എന്ന ചിത്രത്തിനുവേണ്ടി മഞ്ജരി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് വെള്ളി വെളിച്ചത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ഇന്ന് അയ്യ എന്ന ചിത്രത്തിനു വേണ്ടി KK യും സാധന സർഗവും പാടിയ ഗാനം കേൾക്കാം.

0: 5G സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.
2: അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം.

0: ഇന്നത്തെ തിരയിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ AF മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559321. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: നിവേദിത.
1: എവിടെയാ നാട്?
2: തിരുവനന്തപുരം.
1: എന്തെയ്യുന്നു നിവേദിക?
2: ഞാനിപ്പോ ഫൈനൽ ഇയർ MBBS പഠിക്കുകയാണ്.
1: ആരൊക്കെ എന്റെ വീട്ടില്?
2: അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ.
1: MBBS പഠിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ?
2: എന്റെ അച്ഛൻ ഡോക്ടറാ, അപ്പൊ കുഞ്ഞിലെ മുതലേ ഞാൻ കാണുന്നതാ. അങ്ങനെ പിന്നെ വളരെ ഒരു നോബിൾ പ്രൊഫഷൻ ആണെന്ന് തോന്നി. അങ്ങനെ പിന്നെ എനിക്ക് സബ്ജക്ട് ഭയങ്കര ഇഷ്ടമാണ്, മെഡിസിൻ എന്നുള്ള സബ്ജക്ട്. അപ്പൊ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്.
1: അപ്പൊ ആസ്വദിച്ച് പഠിക്കുന്നുണ്ട്?
2: അതെ.
1: വേറെ ആരൊക്കെയുള്ള വീട്ടില്?
2: ചേട്ടൻ, അമ്മ, അച്ഛൻ,
1: അരുമ കുട്ടിയാണോ?
2: അതെ.
1: അപ്പൊ പഠന സമയമൊക്കെ എങ്ങനെയാ?
2: ഞാൻ ഇവിടെ അല്ല, ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് വരും, പഠിക്കും, വേറൊന്നും ചെയ്യാനില്ല.
1: മരുന്നുകളോടുള്ള വഴക്കമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിൽ വരുമ്പോ എങ്ങനെയുണ്ട് ആ ഒരു വ്യത്യാസം?
2: ഭയങ്കര ടയറിങ് ആണ് ഫുൾ ഡേ. അപ്പം ഒരു റിലീഫ് ആണ് തിരിച്ചു വന്ന് നമ്മുടേതായ ഒരു സ്പേസിൽ ഇരിക്കുമ്പോ അതിന്റേതായ ഒരു റിലീഫ് ഉണ്ട്. പിന്നെ പാട്ട് കേൾക്കും, ബുക്ക് വായിക്കും, അങ്ങനെ പഠിത്തം അല്ലാത്തതും ചെയ്യുന്നുണ്ട്.
1: കോളേജിൽ പോകുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കോ അതോ കളിച്ചു ചിരിച്ചിരിക്കോ?
2: ഇതിനെ അതിന്റേതായ ഒരു സീരിയസ്നെസ്സോടുകൂടെ ചെയ്യേണ്ട ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അങ്ങനെ അല്ല, ബ്രേക്ക് കിട്ടുമ്പം ഫ്രണ്ട്സിന്റെ കൂടെ ചായ കുടിക്കാൻ പോവും, എല്ലാം ചെയ്യും,
1: പിന്നെ ചിരിക്കാൻ പോവും. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ജീവിതം?
2: ഹോസ്റ്റലിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുന്ന ഒരു വൈബ് ഉണ്ട്.
1: ഫുഡൊക്കെ
2: മെസ്സിന്നാണ്.
1: മെസ്സിന്റെ ഫുഡൊക്കെ ഇഷ്ടമായോ?
2: കുഴപ്പമില്ല, വീട്ടിലത്തെ പോലെ എന്തായാലും ആവില്ലല്ലോ.
1: നമ്മളെല്ലാം പൊരുത്തപ്പെട്ടു പോകും.
2: അതെ, അത്രേ ഉള്ളൂ.
1: പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ജോലി ചെയ്യോ വിദേശത്ത് പോവോ?
2: ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യാനാണ് നോക്കുന്നത്.
1: നമ്മളെ നാട്ടുകാരെ സുഖപ്പെടുത്തണം.
2: അതെ, അതെ.
1: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
2: പാട്ട് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്.

0: കുറച്ച് പഠിച്ചിട്ടുണ്ട് അങ്ങനെ.
1: എന്നാ പിന്നെ നമുക്കൊരു കുഞ്ഞു പാട്ട് പാടിയാലോ?
0: വേണ്ട, അത് വേണ്ട.
1: ഒന്ന് കുറെ പേര് ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. നിവേദ്യത ഇപ്പൊ പാടുവേ, നിവേദ്യത ഇപ്പൊ പാടുവേ.
0: ആർക്കും ഒരു താല്പര്യമില്ല, കുഴപ്പമില്ല.
1: താല്പര്യപ്പെട്ട് പറഞ്ഞു,
0: ഞാനൊരു ബാത്റൂം സിംഗർ ആണ്, അത് കൂടുതൽ ഇല്ല.
1: ഇത് നമ്മളെ വീടുകളൊക്കെ
0: അങ്ങനെയല്ല, കുഴപ്പമില്ല.
1: എന്തൊരു ചെയ്താലും പാടൂല?
0: ഇല്ല.
1: എന്നാ പിന്നെ പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കാം നമുക്ക്?
0: എനിക്ക് ഓം ശാന്തി ഓശാനയിലെ സ്നേഹം ചേരും നേരം ആ പാട്ട്.
1: എന്താ പാട്ടിനോട് ഇഷ്ടം തോന്നി?
0: കേൾക്കാൻ ഭയങ്കര ഒരു പീസ്ഫുൾ സോങ്. ഇപ്പൊ പറഞ്ഞപ്പോഴും എനിക്ക് അതാ ഓർമ്മ വന്ന പെട്ടെന്ന്. എന്റെ സ്പോട്ടിഫൈ എടുത്ത് നോക്കിയാൽ വൺ ഓഫ് മൈ മോസ്റ്റ് പ്ലേഡ് സോങ്സ് അതായിരിക്കും. ഭയങ്കര ഒരു കമിങ് എഫക്ട് ഉള്ള ഒരു സോങ് ആണ്.
1: അപ്പൊ ഉറപ്പായിട്ട് ഇവിടുന്ന് ഒരു സ്നേഹം വന്ന് ചേർന്നിട്ടുണ്ടാവും?
0: അയ്യോ ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പാട്ടുകളോ?
1: അപ്പൊ സ്നേഹം വന്ന് ചേരാൻ വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: നമ്മൾ അടുത്ത സുഹൃത്തിലേക്ക് പോവുകയാണ്. എന്താണ് പേര്?
1: ആര്യ.
0: എവിടെയാ നാട്?
1: തിരുവനന്തപുരത്താണ് നാട്.
0: എന്ത് ചെയ്യുന്നു?
1: ടീച്ചറാണ്.
0: ഇങ്ങനെ വേഷം ഒക്കെ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു സുന്ദരിപ്പട്ടത്തിന് പോകുവായിരിക്കുന്നു. ഫോട്ടോ എടുക്കണം നമ്മള്.
1: അതെ.
0: ഫോട്ടോ എടുത്ത് റീൽ ചെയ്യാനുള്ള പരിപാടിയാണോ?
1: അല്ലല്ല, വിവാഹമാണ്.
0: ആ, അടിപൊളി. ഒരു വലിയ സന്തോഷത്തിന്റെ ഇടയ്ക്കാണ് ഒരു കൊച്ചു സന്തോഷം കൂടെ നമ്മളെ കണ്ടുമുട്ടിയത് അല്ലേ. അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.
1: നന്ദി.
0: എന്താ ചെക്കന്റെ പേര്?
1: പ്രയാഗ്.
0: എന്ത് ചെയ്യുന്നു?
1: PWD വർക്ക് ചെയ്യുന്നു.
0: തിരുവനന്തപുരം തന്നെയാണ്?
1: ആ, തിരുവനന്തപുരം.
0: നമ്മളെന്താ ചെയ്യുന്നത്?
1: ഞാന് ഹിന്ദി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്.
0: എത്ര നാളായി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്?
1: ഇപ്പൊ കേറിയതേ ഉള്ളൂ. 2026 BEd കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കാണ് ജോലിക്ക് കയറിയതായിരുന്നു. 3 മാസം കഴിയുന്നു.
0: അപ്പൊ കൊറേ സന്തോഷങ്ങൾ ഈ വർഷം സംഭവിച്ചു.
1: അതെ അതെ.
0: ഒത്തിരി
1: സന്തോഷം.
0: അതെ, ഉറപ്പായിട്ടും.
1: പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ ജോലിക്ക് കയറി, അത് കഴിഞ്ഞ് വിവാഹം.
0: അതെ. ഇത്രയും ഭാഗ്യമുള്ള ഒരു കുട്ടിയെ നമ്മളിപ്പോ കാണാതെ പോയിരുന്നെങ്കിൽ നമുക്ക് വലിയ ഒരു നഷ്ടമായി പോയത്.
1: അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ്, കുഞ്ഞ്.
0: എന്ത് ചെയ്യുന്നു?
1: അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫ്, ചേച്ചി അബാക്കസ് ടീച്ചറാണ്, ചേട്ടൻ

0: അക്കൗണ്ടന്റ് ആണ്. ടെക്നോ പാർക്കിൽ കുഞ്ഞ് പ്രീ കെ ജിയിൽ പഠിക്കുക.
1: ചേച്ചിയും ഞാനും ടീച്ചറാണ്.
0: അതെ, രണ്ടുപേരും ടീച്ചറാണ്. അമ്മയുടെ ഇഷ്ടമാണ് രണ്ടുപേരും ടീച്ചറായിട്ട് വരണമെന്നുള്ളത്. അത് നമ്മള് സാധിച്ചു കൊടുത്തു.
1: അതെ, ഭാഗ്യമുള്ള അമ്മയും ഭാഗ്യമുള്ള മക്കളും.
0: അതെ, അങ്ങനെ തന്നെ പറയാം.
1: പിന്നെ ഈ ടീച്ചിങ് കഴിഞ്ഞുള്ള സമയങ്ങള് ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
0: ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആണ്.
1: വെറുതെ ചടലമായിട്ട് നിന്ന് മറുപടി പറയുന്നത്.
0: ഹിന്ദിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്. ഹിന്ദി ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഹോബീസ്. പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ.
1: മൊത്തത്തിൽ പഠിപ്പിക്കലും
0: പഠിപ്പിക്കലും അതുപോലെ കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം.
1: നല്ല കാര്യം, കുട്ടികളുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്.
0: സത്യമായിട്ടും
1: നമ്മളിപ്പോ വഴി നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്ന നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ?
0: അതെ, അത് സത്യമായിട്ടാണ്. എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്നു ആ മക്കള്, ഞാൻ പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയും കുട്ടികളൊക്കെ. പിന്നെ ടീച്ചർ എന്നുള്ള വിളി നമുക്ക് ജീവിതകാലം മുഴുവനും കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമായിട്ടുള്ള, എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ആ ഒരു വിളി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആരി ടീച്ചർ എന്നുള്ള പേര് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ്.
1: ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു വള്ളംകളി കാണാൻ പോയ പോലുണ്ട്. ഈ സന്തോഷം എല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: ഓക്കെ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ ഹൃദയസഖി എന്നുള്ള. ഞാൻ ആ പാട്ടൊന്ന് പാടാം.
1: ഉറപ്പായിട്ടും.
0: ഹൃദയസഖി.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: റിയ.
2: എവിടെയാ നാട്?
3: തിരുവനന്തപുരത്ത് തന്നെയാണ്.
2: എന്ത് ചെയ്യുന്നു?
3: MBBS കഴിഞ്ഞ് ഇപ്പം റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നു.
2: കഴിഞ്ഞ ഉടനെ നമുക്ക് ഡോക്ടർ ആവണം.
3: അതെ.
2: അടുത്ത പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ?
3: ഇപ്പൊ ഉടനെ പരീക്ഷ ഇല്ല, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പരീക്ഷകളെല്ലാം എഴുതി. അങ്ങനെ
2: പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണോ?
3: അതെ അതെ.
2: നമ്മളൊന്ന് ശ്വാസം വിട്ട് ഇങ്ങനെ നടക്കുവാണ്.
3: അതെ, ശ്വാസം വിട്ട് ഒരു ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്.
2: പരീക്ഷ എഴുതി കഴിഞ്ഞ് ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെ ആ ഒരു റിലാക്സേഷൻ എങ്ങനെയായിരുന്നു?
3: എന്റെ ഗോ ടു ഇത് സിനിമ കാണലായിരുന്നു. സിനിമ അല്ലെങ്കിൽ സീരീസ് അത് കാണുന്ന എനിക്ക് ഇഷ്ടമാണ്. അപ്പം അതായിരുന്നു ഫ്രീഡത്തിന്റെ ഒരു എക്സ്പ്രഷൻ. അങ്ങനെ പോകുന്നു. കാരണം എക്സാമിന്റെ ഇടയിലൊന്നും അങ്ങനെ സിനിമ കാണാൻ അധികം സമയം കിട്ടത്തില്ല, കുറച്ചൊക്കെ കാണും. പക്ഷെ എന്നാലും നമുക്ക് വേറൊരു ഭാരമൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റിയൊരു സമയമാണ്. ഇപ്പോ
2: പഠിച്ചോണ്ടിരുന്നപ്പോ സിനിമ കാണുമായിരുന്നോ?
3: കുറച്ചൊക്കെ. ചില സീൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് റീവാച്ച് ചെയ്യുന്നത്, നമ്മുടെ TVയിലൊക്കെ വരുമ്പോ ഒന്ന് കാണുന്നത്, അങ്ങനെയൊക്കെ ഉള്ളു.
2: തിയേറ്ററിൽ പോയി കാണൂല?
3: ഇപ്പം എക്സാം കഴിഞ്ഞ സമയമായിട്ട് കാണുന്നുണ്ട്. എക്സാമിന്റെ ഇടയിൽ കാണുന്നില്ലായിരുന്നു.
2: പിന്നെ നമുക്ക് എല്ലാ ദിവസം പോയി തിയേറ്ററിൽ പോയി കാണാം.
3: അതെ അതെ, തീർച്ചയായും.
2: വേറെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
3: വേറെ വരയ്ക്കാൻ ഇഷ്ടമാണ്, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്.
2: വരെ പഠിച്ചിട്ടുണ്ടോ?
3: അധികം നാൾ പഠിച്ചിട്ടില്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്ത് പഠിച്ചത്.
2: അപ്പൊ എങ്ങനെ കണ്ടു വരയ്ക്കുവാണോ അതോ?
3: കണ്ടു വരയ്ക്കുന്നതാണ് കൂടുതൽ വശം.
2: എന്താ പിന്നെ തുടർന്ന് പഠിക്കാതെ?
3: കുറച്ച് മടിയും കൂടെ വന്നു. അങ്ങനെയൊക്കെ.
2: അങ്ങനെ മടി വിചാരിക്കരുത്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യണം? ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വര തുടങ്ങാം.
3: അതെ അതെ. ഇപ്പം വെറുതെ ഇരിക്കുമ്പം ഒന്ന് നോക്കി വരയ്ക്കുമ്പോ അതിന്റെ റിലാക്സേഷൻ വേറെ ലെവൽ തന്നെയാണ്.
2: അതെ. ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ഉടനെ പോയി രണ്ട് പടം വരച്ചിട്ട് വീണ്ടും വന്ന് ഓപ്പറേഷൻ ചെയ്യാം.
3: വരയ്ക്കേണ്ടവർക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാമല്ലോ.
2: അതെ.
3: ഗ്ലൗസിന്റെ പാക്കറ്റിലും വരയ്ക്കുന്നവരുണ്ട്. അതായത് ചെറിയൊരു നേരം പോക്ക് പോലെ.
2: അതെ. ഇതൊക്കെ പിന്നെ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട.
3: അതെ അതെ.
2: അതുകൊണ്ട് എപ്പോഴും വേണോ വരയ്ക്കാം.
3: അതെ, തീർച്ചയായും. നമ്മുടെ ഇപ്പൊ ഫോണിലാണേലും നമുക്ക് വരയ്ക്കാനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉള്ള ഒരു സമയമാണ് ഇപ്പൊ ഈ കാലഘട്ടം. അപ്പൊ അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്.
2: ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് നമുക്ക് മടിയെ മടിയെന്ന് പറഞ്ഞിരിക്കുന്നത്.
3: അത് ചില സമയത്ത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്ക് വെറുതെ ഇരിക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആണ് മടിയൊക്കെ വന്ന് തുടങ്ങിയത്.
2: അതെ, നമ്മൾ രാവിലെ എണീച്ചാൽ തന്നെ പ്രാർത്ഥിക്കുന്നത് ഒന്നും ചെയ്യാതെ പൈസ കിട്ടണേ ദൈവമേ, ഒന്നും പറയാതെ പൈസ കിട്ടണേ ദൈവമേ.
3: അതെ, കൈ നനയാതെ മീൻ പിടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം.
2: നമ്മളെന്ന് വിചാരിക്കും അച്ഛനും അമ്മയും ഉണ്ടാവണേ.
3: തീർച്ചയായും.
2: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
3: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം ഓരോ മൂഡ് അനുസരിച്ച് ഓരോ ടൈപ്പ് മ്യൂസിക് കേൾക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം.
2: ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്?
3: കൂടുതൽ എൻജോയ് ചെയ്യുന്നത് തീർച്ചയായും മലയാളം തമിഴ് മെലഡീസ് ഒക്കെ തന്നെയാണ്.
2: പാട്ട് പാടുവോ?
3: ഇല്ല, അങ്ങനെ പാടാറില്ല.
2: പാടിപ്പിക്കും അങ്ങനെ പാടാറില്ല.
3: ഇല്ല ഇല്ല.
2: ചെറുതായിട്ടൊന്നും പാടി നോക്കിയാലോ?
3: വേണ്ട വേണ്ട.
2: പാടൂല അണ്ണാ, പാടൂല.
3: ഇല്ല, പാടില്ല.
2: പാട്ട് കേട്ടാലോ?
3: അതെ, തീർച്ചയായും.
2: അപ്പൊ ഏത് പാട്ട് കേൾക്കാം?
3: യോബിന്റെ പുസ്തകത്തിലെ രാവേ എന്ന് പറഞ്ഞ സോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
2: ആ ആലാപനത്തിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടല്ലേ?
3: അതെ, തീർച്ചയായും. ഒരു പ്രത്യേക ഒരു ഹാർമോണിക് ഒരു എഫക്ട് ഉണ്ട് അതിന്. എപ്പോഴും മനസ്സിന് തണുപ്പിക്കുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
2: അതെ അതെ. ഞാനും ഇപ്പൊ ഈ ചൂട് കാലത്തൊക്കെ പോയിരുന്ന ആ പാട്ടങ്ങ് കേൾക്കും. ഇപ്പൊ AC ഇടണ്ട.
3: അങ്ങനെ
2: വെറുതെ പറഞ്ഞു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
3: താങ്ക് യു.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ലക്ഷ്മി.
0: എവിടെയാ നാട്?
1: ട്രിവാൻഡ്രം തന്നെയാ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ബി എഡ് പഠിച്ചോണ്ടിരിക്കുകയാണ്.
0: ടീച്ചറാവണം?
1: അതെ, ടീച്ചറാവാൻ വേണ്ടി.
0: ഇന്ന് നമ്മൾ കണ്ട രണ്ടുപേരും ഡോക്ടർ മേഖലയിൽ നിൽക്കുന്നവരായിരുന്നു. ഇപ്പൊ കണ്ട രണ്ടുപേരും ടീച്ചർ മേഖല. എന്തുകൊണ്ടാ ഈ ടീച്ചർ മേഖല ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് കുട്ടിക്കാലം മുതലേ ടീച്ചറാവാൻ ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. സോ ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തു. പി ജി കഴിഞ്ഞിട്ട് ബി എഡ് തന്നെ തിരഞ്ഞെടുത്തു.
0: ഇപ്പൊ നിലവില് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ?
1: നിലവിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, ടെൻത്ത് വരെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോ ബി എഡ് കൂടി കഴിഞ്ഞാല് ടീച്ചറായിട്ട് കയറണം.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അമ്മ, ഞാൻ, പിന്നെ എന്റെ ബ്രദർ. അച്ഛൻ ജീവിച്ചിരിപ്പില്ല.
0: എന്ത് ചെയ്യുന്നു ബ്രദറും അമ്മയും ഒക്കെ?
1: ബ്രദർ എറണാകുളത്താണ്, എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്.
0: അവരോടൊക്കെ നമ്മുടെ അന്വേഷണം പറഞ്ഞേക്കണം.
1: ശരി, താങ്ക് യു.
0: ഒഴിവു സമയങ്ങളൊക്കെ എങ്ങനെയാ ചെലവാക്കുന്നത്?
1: എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാല് ഒഴിവു സമയം

0: അങ്ങനെ കിട്ടാറില്ല. ഒരുപാട് വർക്ക്സ് ഉണ്ട് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ടാണ് കേൾക്കുന്നത് ഫുൾ ടൈം. ഞാൻ എന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ടാവും, പാട്ട് കേട്ടിട്ടാണ് ഒരുപാട് വർക്കുകളൊക്കെ എഴുതുന്നതും ഒക്കെ.
1: പാട്ട് പാടോ?
0: പാടാറില്ല, ഡാൻസ് ചെയ്യാറുണ്ട്.
1: അയ്യോ
0: പാട്ട് കേട്ടിട്ട് ഡാൻസ് ചെയ്യുന്നില്ല. എനിക്കിപ്പോ പാട്ട് വെച്ച് തന്നാൽ മതി, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തരാമോ?
1: എന്നാ പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കാം?
0: ടൊവിനോയുടെ മിന്നൽവിള എന്നുള്ള ഒരു സോങ്ങില്ലേ, അതൊന്ന് വെച്ച് തരാമോ?
1: ഉറപ്പായിട്ടും. പിന്നെന്ത്, നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ

0: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
2: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കവർ സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: പ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ശ്രദ്ധ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഭരദ്വാജ്.

0: സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ.
0: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
3: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ബൈസൈക്കിൾ തീവ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ദീപക് ദേവ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4 മണിക്ക് കേൾക്കാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

പ്രിയ ശ്രോതാക്കളെ, ഏറെപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ AF മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559631. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെ കൂടുതലായാണ് കാണപ്പെടുന്നത്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര വിഭാഗം പ്രൊഫസറും സ്ത്രീരോഗ വിദഗ്ധയുമായ ഡോക്ടർ ആശ. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്?
2: വന്ധ്യത എന്ന് പറയുന്നത് ഒരു ദമ്പതിമാരുടെ ഒരു കണ്ടീഷനാണ്. അതിൽ സ്ത്രീവന്ധ്യത വരാം, പുരുഷ വന്ധ്യതയും വരാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ഫാക്ടറായിട്ട് വരാം. ഇനി ചിലരിലാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകില്ല, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, ഗർഭധാരണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന തകരാറുകൾ വന്ധ്യത്തിലോട്ട് നയിക്കാം. നമുക്കറിയാം, ഇന്ന് ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസാണ്. ഇതിൻ്റെ ഒരു കോർഡിനേറ്റഡായിട്ടുള്ള പ്രവർത്തനം അണ്ഡവിസർജനം നടത്തുന്നതിന് അത്യാവശ്യമാണ്. ഇവയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അത് ഹൈപ്പോതലാമസിലാവാം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തുകളാവാം, ഓവറിയിൽ റിലേറ്റഡ് ആയിട്ട് ഓവുലേഷൻ നടക്കാതെ വരാം, അല്ലെങ്കിൽ ഓവറിയിലെ തന്നെ ഫോളിക്കിൾ റപ്ചർ ആവാതെ വരാം, ഇനി ഫലോപ്പിയൻ ട്യൂബിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം,

0: ഗർഭാശയത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, അണുബാധകൾ, ഇങ്ങനെയുള്ളവയെല്ലാം വന്ധ്യതയിലേക്ക് നയിക്കാം. ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന വന്ധ്യതയ്ക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പിഫിയുഡി മൂലമുള്ള അനോവുലേഷൻ, അതുകൊണ്ട് വരുന്ന വന്ധ്യതയാണ്. കൂടാതെ എൻഡോമെട്രോസിസും ഇന്ന് വളരെയധികം കൂടുതലായി കണ്ടുവരുന്നുണ്ട്.
1: മാഡം, ഈ ഹോർമോൺ വ്യതിയാനം എത്രത്തോളം സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്? ഇത് നമുക്ക് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: സ്ത്രീകളുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഹോർമോണുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകളാണ്. ഇവയിലുള്ള പ്രശ്നങ്ങൾ, പിറ്റ്യൂട്ടറിയിൽ ഉണ്ടാകുന്ന ട്യൂമറുകളോ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഹോർമോൺ വ്യതിയാനത്തിൻ്റെ ഒരു ആദ്യ ഘടകമായിട്ട് പറയാൻ പറ്റും. അടുത്തതായി നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം തുടങ്ങിയവയെല്ലാം നമുക്ക് ഓവുലേഷനെ ബാധിച്ചിട്ട് അങ്ങനെ അത് വന്ധ്യതയിലേക്ക് പോകാം. ഇനി ഓവറിയിൽ തന്നെയുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ എന്ന് പറയും. ഇത് പലപ്പോഴും അനോവുലേഷൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമൂലം പല ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി നമ്മുടെ ശരീരത്തിലെ മെയിൽ ഹോർമോൺ കൂടുതലായി വരാം. പിഫിയോഡിയുള്ള ആളുകളിൽ അതിനാൽ തന്നെ അമിതവണ്ണവും മുഖരോമ വളർച്ചയും വന്ധ്യതയും സർവ്വസാധാരണമായി കണ്ടുവരാറുണ്ട്. ആയുർവേദ ശാസ്ത്ര പ്രകാരം ഇവയെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതായത് ശോധന ചികിത്സ എന്നും ശമന ചികിത്സ എന്നും. ഇതിൽ ഓരോ വ്യക്തിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഔഷധങ്ങളും ചികിത്സകളും ഒരു ആയുർവേദ ഗൈനക്കോളജിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ തന്നെ അമിതവണ്ണമുള്ളവരിൽ ആദ്യത്തെ ഘട്ടമായി അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. അമിതവണ്ണം മൂലം ഇവർക്ക് ഓവുലേഷൻ വേണ്ട രീതിയിൽ നടക്കാതെ ഇരിക്കാം. അതിനാൽ തന്നെ അമിതവണ്ണത്തിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം. അതിനുശേഷം നമുക്ക് ഔഷധയുക്തമായ ഘൃതങ്ങളും തൈലങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള സ്നേഹപാനം പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. ഇതിനുശേഷം ശരീരശുദ്ധി വരുത്തുന്നു. പിന്നീട് രോഗശമനത്തിനായിട്ട് അവരുടെ രോഗപ്രകൃതിക്കും അല്ലെങ്കിൽ ശരീര പരീക്ഷയൊക്കെ നടത്തി അതിനുശേഷം ഔഷധങ്ങൾ സെലക്ട് ചെയ്ത് നിശ്ചിതകാലം ഇവ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഇൻട്രാവജൈനലായിട്ട് ചെയ്യുന്ന ചില ചികിത്സകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇവയുടെയൊക്കെ ഫലമായി രോഗശമനം ഉണ്ടാകുന്നു. ഇനി അടുത്ത ഘട്ടമായി ദമ്പതിമാരെ ഗർഭധാരണ പൂർവ്വ പരിചരണത്തിന് വിധേയമാകുന്നു. ഇനി ഗർഭം ധരിച്ചു കഴിഞ്ഞാലോ ഗർഭം വേണ്ട രീതിയിൽ ഗർഭാശയത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിനും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യവാനായ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ജനനം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള ഔഷധങ്ങളും നൽകാറുണ്ട്. അതായത് കേവലം ഗർഭധാരണം മാത്രമല്ല, ആരോഗ്യമുള്ള ഒരു ശിശുവിൻ്റെ ജനനം കൂടിയാണ് ആയുർവേദ ചികിത്സയിലൂടെ നമ്മൾ ഊന്നൽ നൽകുന്നത്.
1: മാഡം, അതുപോലെ തന്നെ സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു വന്ധ്യതാ പ്രശ്നമാണല്ലോ ഫൈബ്രോയിഡ്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: ഇന്ന് ജീവിതശൈലിയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം അല്ലേ വളരെ കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ മാംസാഹാരത്തിൻ്റെ അമിത ഉപയോഗം, വ്യായാമമില്ലായ്മ ഇവയെല്ലാം കണ്ടുവരുന്നുണ്ട്. ഗർഭാശയത്തിൽ കണ്ടുവരുന്ന ഒരു അർബുദകാരിയല്ലാത്ത മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ചിലരിൽ അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാക്കാറുണ്ട്. മറ്റു ചിലരിൽ അമിതമായ വേദന, ആർത്തവത്തോടനുബന്ധിച്ച് അമിത വേദന ഉണ്ടാക്കാറുണ്ട്. ഇനി ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്നവരിലാണെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ പൊസിഷൻ അനുസരിച്ച് അത് ചിലപ്പോൾ ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കാം. ഇനി ഗർഭം ധരിച്ചാൽ തന്നെ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിലാണിത് പോയി ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു അബോർഷനിലോട്ട് നയിക്കാം. ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻ്റ് എപ്പോഴും നമുക്ക് മാംസാഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നന്നായി വ്യായാമം ചെയ്യുക, അതേപോലെ തന്നെ ആർത്തവ ചര്യകൾ വേണ്ട രീതിയിൽ ശീലിക്കുക, ഇവയോടൊപ്പം ശരിക്കുള്ള ഔഷധ സേവയും വളരെ കുറച്ച് ദീർഘനാളത്തെ ഔഷധ സേവയും ആവശ്യമായി വരാം. ഇനി വലിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ, അതായത് 5 സെന്റിമീറ്ററിലൊക്കെ കൂടുതലുള്ള ഫൈബ്രോയിഡാണെങ്കിൽ, ഈ ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യുന്ന മയോമെക്ടമി പോലുള്ള സർജറികളിൽ വേണ്ടി വന്നേക്കാം. മയോമെക്ടമി ചെയ്ത ആൾക്കാരിൽ പോരും പിന്നീട് ഒരു പ്രീകൺസെപ്ഷണൽ കെയർ ആയുർവേദ രീതിയിൽ എടുക്കുന്നതിന് അവർക്ക് പെട്ടെന്ന് ഗർഭം ധരിക്കാൻ സഹായകമാകും.
1: മാഡം, ഈ സ്ത്രീകളിലെ അമിതവണ്ണം എത്രത്തോളം വന്ധ്യതയ്ക്ക് കാരണമാകും എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: അമിതവണ്ണം മൂലമുള്ള ഹോർമോൺ തകരാറുകൾ ഓവുലേഷനെ പ്രതികൂലമായി ബാധിക്കാം. ഇനി അവർ ഗർഭം ധരിച്ചാലാകും.

0: രൂക്ഷമായിട്ട് ചെയ്യുന്ന ലേഖന വസ്തികൾ, രൂക്ഷവസ്തികൾ ഇവയെല്ലാം വളരെയധികം ഇഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വ്യായാമം, അത് 20 മിനിറ്റെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യേണ്ടതാണ്. ആഹാരത്തിലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുകയും നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായ ഇടവേളകൾ വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കുകയും അമിതമായി മധുരാഹാരങ്ങളും മാംസാഹാരങ്ങളും ഒഴിവാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഗർഭധാരണത്തിനായി തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ?
0: ആയുർവേദ ശാസ്ത്രപ്രകാരം എപ്പോഴും ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. അതിനുവേണ്ടി ദമ്പതിമാരെ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള പല ക്രിയാക്രമങ്ങളും ആയുർവേദ ശാസ്ത്രത്തിൽ ലഭ്യമാണ്. ഗർഭധാരണം എന്ന് പറയുന്നത് പുരുഷന്റെയും സ്ത്രീയുടെയും ഒരുമിച്ചുള്ള ഒരു കർത്തവ്യമാണല്ലോ. അതിനാൽ തന്നെ ദമ്പതിമാർ രണ്ടുപേരും ഇതിന് വിധേയരാകേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അവർ ആർത്തവ ക്രമക്കേടുകൾ ആദ്യമേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലിയിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് ഓവുലേഷനൊക്കെ പ്രോപ്പറായി നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാം. ആയുർവേദ പ്രകാരമുള്ള ഒരു പ്രീകൺസെപ്ഷണൽ കെയർ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രീകൺസെപ്ഷണൽ കെയർ വഴി ഒരു ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം അവർക്ക് ഗർഭം ധരിച്ചു കഴിഞ്ഞാലും ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഔഷധങ്ങളും അതുപോലെ ഗർഭത്തിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഔഷധങ്ങളും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പല രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവാം. എക്സാമ്പിളായിട്ട് എപ്പിലെപ്സിയോ അങ്ങനെയൊക്കെ ഉള്ളവർ വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. അതായത് ഗർഭത്തിനെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിലുള്ള ഔഷധങ്ങളിലോട്ട് അവർ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹോർമോണുകൾ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായി എടുക്കണം. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ കൺട്രോള് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഓവറായിട്ട് റേഡിയേഷൻ, കെമിക്കൽസ് ഇവയുമായിട്ടുള്ള എക്സ്പോഷർ പാടില്ല. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളും ആദ്യ മാസങ്ങളിൽ വളരെ അപകടകാരിയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരിയായ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക. ദമ്പതിമാർ തമ്മിലുള്ള മാനസിക ഐക്യം കീപ്പ് ചെയ്യുക. ഇവയെല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു ഗർഭധാരണത്തിന് അവരെ ഹെൽപ്പ് ചെയ്യും.
1: മാഡം, വന്ധ്യതാ പ്രശ്ന പരിഹാരത്തിനായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഒരു ഗർഭം ധരിക്കണമെങ്കിൽ പല ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള, ഒരു ലേഡിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കണം. ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, ഈ ഓവത്തിനെ ഫലോപ്യൻ ട്യൂബ് വഴി പിക്കപ്പ്, അതുപോലെ തന്നെ സ്പേമിനെയും, അത് ഫലോപ്യൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. അതുപോലെ അത് പ്രോപ്പറായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കണം. ഇംപ്ലാന്റേഷൻ നടന്നാൽ മാത്രമല്ല പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടണം. അതിനുള്ള സാഹചര്യങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുക്കിയാൽ മാത്രമേ ഒരു ഗർഭം ശരിയായ രീതിയിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്? ശരീരത്തിൽ ചില ചേഞ്ചസ് വരാം, അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. എങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ആർത്തവം വരുന്നവരിൽ നമുക്ക് മനസ്സിലാക്കാം ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടി ഫോളിക്കുലർ സ്റ്റഡി പോലുള്ള പല പരിശോധനകളും ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു മുൻവിധിയോടുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഗർഭാശയത്തിലുണ്ടാകുന്ന അണുബാധകൾ, അത് വളരെ നിസ്സാരമായി കരുതരുത്. ആർത്തവ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതാണ്. ഗർഭധാരണത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവരിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പലർക്കും എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിവില്ല. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും അതിനോടൊപ്പം തന്നെ ദമ്പതിമാരുടെ ഒരു മാനസിക ഐക്യവും എല്ലാം ഇതിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്.
1: മാഡം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങൾക്ക് നൽകാനുള്ളത്?
0: ശരിക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനമാണ് ആയുർവേദ ശാസ്ത്രം വന്ധ്യതാ ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കേവലം ഗർഭധാരണം മാത്രമല്ല. അതിനാൽ തന്നെ വന്ധ്യതയിൽ ആയുർവേദത്തിന് ഫലപ്രദമായ പല ചികിത്സകളും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഗവേഷണാടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടും ഉള്ളവയാണ്. അതിനാൽ ദമ്പതിമാർ വന്ധ്യത അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ചികിത്സകൾ ആരംഭിക്കേണ്ടതാണ്. കാരണം വന്ധ്യതാ ചികിത്സയിൽ സ്ത്രീകളുടെ പ്രായവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രായം കഴിയുന്നതിനനുസരിച്ച് അവരുടെ ഫോളിക്കുലർ റിസർവ് കുറയുകയും ഓവത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പേഡ്

0: ആവുകയും ചെയ്യും. അത് അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക, അതാണ് അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം.
1: സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നവും പരിഹാരവും ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ആശയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിന്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സത്യം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും കാർത്തിക്കും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം MJ ജയചന്ദ്രൻ.

0: വർഷം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: അരുൺ അലാട്ടിന്റെ വരികൾക്ക് ഹേഷം അബ്ദുൾ വഹാബ് ഈണം പകർന്ന് ഹേഷം അബ്ദുൾ വഹാബും ദർശന രാജേന്ദ്രനും പാടിയത് ചിത്രം ഹൃദയം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ദേവനന്ദം സുജാതയും പാടിയ ഗാനം ചിത്രം രസികൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: മനു മഞ്ജിത്തിന്റെ വരികൾക്ക് അരുൺ മുരളീധരൻ ഈണം നൽകി ഹരിശങ്കർ പാടിയ ഗാനം. ചിത്രം അനുഗ്രഹീതൻ ആന്റണി.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയില്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ലൂക്ക എന്ന ചിത്രത്തിൽ സൂരജ് എസ് കുറുപ്പ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം സൂരജ് എസ് കുറുപ്പ്.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്. ഓണം കഴിഞ്ഞെന്ന് കരുതി ടിവി വാങ്ങൽ മാറ്റിവെച്ചോ.
2: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: ടിവി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു EMI ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം, BMW കാർ.
2: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
1: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ

0: ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrbird.gov.in.
0: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: സ്ഥിതി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനം, ഗാനരചന പ്രഭാവർമ്മ, സംഗീതം ഉണ്ണിമേനോൻ.

0: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് അലക്സ് പോൾ, പാടിയത് ചിത്ര. ചിത്രം വാസ്തവം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. ഏവർക്കും ഒരു ശുഭസായാഹ്നം നേരുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 5 മണി. ഇപ്പോൾ പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മയക്കുമരുന്നിനെതിരെ രാജ്യത്തെ യുവജനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരി വിമുക്ത സമൂഹത്തിനായി എല്ലാവരും വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തു നൽകി. കയ്പമംഗലം വാഹനാപകടത്തിൽ ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയെയും പ്രതി ചേർക്കുമെന്ന് പോലീസ്. തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് മറിഞ്ഞ് 2 പേർ മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യൻകാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്മൃതി വന്ദനം പരിപാടി ഈ മാസം 9 തിരുവനന്തപുരത്ത് നടത്തും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ മലപ്പുറം പുത്തനത്താണി ചുങ്കത്ത് ഒരുക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ഗണേശോത്സവത്തോടനുബന്ധിച്ചുള്ള വിഗ്രഹ നിമജ്ജനത്തിന് പരിസ്ഥിതി സൌഹൃദ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു. വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വിറ്റ്നസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത് രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
6: 8590179986.
7: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
8: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
9: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
9: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
11: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
12: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
11: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
12: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
11: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
13: പി ഭാസ്കറിന്റെ വരികൾക്ക് ജെറി അമൃദേവ് സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയത് ചിത്രം ഒഥല്ലോ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സാച്ച് പോളിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. ഈ ഗാനത്തിന്റെ രചന പി കെ ഗോപി, ചിത്രം മക്കൾ മഹാത്മ്യം.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
6: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
7: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
8: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
9: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
10: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
11: വാണി ജയറാമും സംഘവും പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം. ചിത്രം പപ്പു

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ

0: 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ടൂർണമെന്റ് ഈ ചിത്രത്തിന് വേണ്ടി കാർത്തിക്കും മേഘയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ദീപക് ദേവ്.

0: ഗോൾഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
1: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
2: അല്ല മാന ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണം സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം. കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
4: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
5: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
6: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
4: എന്നാ പറയ?
6: 90 72 503 503.
7: ഇവിടെ ഭഗവതിയുടെയാ ഉള്ളത്?
8: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
7: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
8: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
7: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
8: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
9: 30 കോടി രൂപയുടെ
10: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
12: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
13: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ചിത്രം ബട്ടർഫ്ലൈസ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്

0: പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
4: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
3: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
4: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: അടുത്ത ഗാനം കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ യേശുദാസും അമ്പിളിയും പാടിയത്, രചന ബിജു തിരുമല, ചിത്രം ബീന.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 100,000 രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
9: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
10: ഞാറ്റുവേല.
9: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
11: വിതയുടെ പുകിലുകൾ വീണ്ടും പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
9: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
10: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. അകത്തളങ്ങൾക്കഴക് കൂട്ടുന്ന അലങ്കാര സസ്യം വളർത്തലും പുഷ്പകൃഷിയുമൊക്കെ ഒരു സ്വയം തൊഴിൽ സംരംഭമായി തിരഞ്ഞെടുത്ത് വിജയം കൈവരിച്ച ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഉണങ്ങിയ പൂക്കളിൽ നിന്ന് എങ്ങനെ വരുമാനമാർഗം കണ്ടെത്താം എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.
12: കാർഷിക വിളകളുടെ മൂല്യവർദ്ധനവിന് വളരെയധികം പ്രാധാന്യം ഇന്നുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും പൂക്കളുടെ മൂല്യവർദ്ധന മികച്ച വരുമാനം തരുന്ന മേഖലയാണ്. ഇപ്രകാരം പൂക്കളുടെ മൂല്യവർദ്ധന നടത്തുന്ന ഒരു മുഖ്യ രീതിയാണ് പൂക്കൾ ഉണക്കി പലവിധ പുനരുപയോഗത്തിന് തയ്യാറാക്കുക എന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പുഷ്പാധിഷ്ഠിത കയറ്റുമതി വിപണിയുടെ 70% ഉണക്കിയ പൂക്കളുടെ സംഭാവനയാണ്. അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ മുതലായ 25 രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉണക്കിയ പുഷ്പങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പൂക്കൾ എന്നതിലുപരി തണ്ടുകൾ, വേരുകൾ, മൊട്ടുകൾ, ഫലങ്ങൾ, വിത്തുകൾ, ഇലകൾ തുടങ്ങി അലങ്കാര മൂല്യമുള്ള ഏതു സസ്യഭാഗവും ഉണക്കിയ പുഷ്പാലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയൊരു മേഖലയാണ് ഉണക്കിയ പുഷ്പങ്ങളുടെ ഉപയോഗം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പുഷ്പാലങ്കാരങ്ങളായ ബൊക്കെ, ആശംസാ കാർഡുകൾ, ചുമരലങ്കാരങ്ങൾ, ഫോട്ടോ ഫ്രെയിമുകൾ, റീസൈക്കിൾ ചെയ്ത പേപ്പറുകൾ, മെഴുകുതിരികൾ, അതുപോലെ റെസിൻ കൊണ്ടുള്ള കീ ചെയിനുകൾ, പലവിധ ആഭരണങ്ങൾ, പോട്ട്പുരി എന്നിവ നിർമ്മിക്കാം. ഇന്ത്യയിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് പോട്ട്പുരി. മുറികൾ സുഗന്ധപൂരിതമാക്കാനും അലമാരകൾക്കുള്ളിൽ സുഗന്ധം പരത്താനും തികച്ചും പ്രകൃതിജന്യമായ ഒരു ഉൽപ്പന്നമാണ് ഈ പോട്ട്പുരി. ഉണക്കിയ പുഷ്പങ്ങൾ, സുഗന്ധമുള്ള സസ്യഭാഗങ്ങൾ, സുഗന്ധ തൈലങ്ങൾ എന്നിവ കൊണ്ടാണ് പോട്ട്പുരി നിർമ്മിക്കുന്നത്. ഇവയുടെ കയറ്റുമതിയിലൂടെ

മാത്രം ഏതാണ്ട് 50 കോടി രൂപയോളം വരുമാനം നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നുണ്ട്. ഈ പൂക്കളും ചെടികളുടെ മറ്റു ഭാഗങ്ങളും ഉണക്കാനെടുക്കുമ്പോൾ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെയിൽ കുറവായ പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളുമാണ് ഇവ പറിക്കാൻ അനുയോജ്യമായ സമയം. വേനൽക്കാലത്തെടുക്കുന്ന പൂക്കളും ചെടികളും ദീർഘകാലം കേടില്ലാതെ ഇരിക്കും. മഴക്കാലത്ത് ഈ പൂക്കളും ചെടികളും ശേഖരിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ കീടരോഗബാധയില്ലാത്ത പൂക്കളും സസ്യഭാഗങ്ങളും മാത്രം ശേഖരിക്കണം. അലങ്കാര പുല്ലുകൾ ഇലകൾ പച്ച നിറമായിരിക്കുമ്പോഴും അതുപോലെ പൂങ്കുലകൾ കൊഴിയും മുമ്പേയും പറിച്ചെടുക്കാം. പൂക്കൾ പകുതി വിരിഞ്ഞ നിലയിൽ പറിക്കുന്നതാണ് അലങ്കാരങ്ങൾക്ക് ഉത്തമം. എന്നാൽ ആമ്പൽ, ഡാലിയ, സീനിയ, ഓർക്കിഡുകൾ മുതലായവ പൂർണ്ണമായും വിരിഞ്ഞ ശേഷമാണ് പറിച്ചുണക്കാൻ ഉത്തമം. ഇനി നമുക്ക് പൂക്കൾ ഉണക്കുന്ന രീതി എന്തൊക്കെയാന്ന് നോക്കാം. പൂക്കളിലെ ജലാംശം, ഇനം, നിർമ്മിക്കുന്ന ഉൽപ്പന്നം എന്നിവ അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാം. വെയിലത്തുണക്കുന്നത് ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിലും പൂക്കളുടെ നിറം മങ്ങാം. വുഡ് റോസ്, പുല്ലുകളുടെ പൂങ്കുലകൾ, പനയോലകൾ, കാറ്റാടിക്കായകൾ എന്നിവ വെയിലത്ത് ഉണക്കിയെടുക്കാം. വായുസഞ്ചാരവും ഈർപ്പരഹിതവുമായ മുറികളിൽ പൂക്കൾ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. റോസ്, കോഴിപ്പൂവ്, ചെണ്ടുമല്ലി, എവർലാസ്റ്റിംഗ് ഫ്ലവർ അഥവാ ഊട്ടിപ്പൂക്കൾ, ബേബീസ് ബ്രത്ത്, വാടാമല്ലി, അക്കേഷ്യ, പൂമരുത്, വാഗ, ബോട്ടിൽ ബ്രഷ്, ബൊഗെയിൻവില്ല മുതലായവ ഇപ്രകാരം മുറിക്കുള്ളിൽ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. ഹൈഡ്രാഞ്ചിയ പോലുള്ള പൂങ്കുലകൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തണ്ട് മുക്കിവെച്ച് പതിയെ സ്വാഭാവികമായി ഉണക്കിയെടുക്കാം. പൂക്കളിലെ ജലാംശം വലിച്ചെടുത്ത് നിറത്തിനും ആകൃതിക്കും കേടുവരാതെ ഉണക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിന് ചില ഡെസിക്കൻസ് ഉപയോഗിക്കുന്നു. മണൽ, ബൊറാക്സ്, സിലിക്ക ജെൽ മുതലായവയാണ് പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡെസിക്കൻസ്. ഈ രീതിക്ക് എംബഡഡ് മെത്തേഡ് എന്ന് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കല്യാണ ദിവസങ്ങളിലെ ബൊക്കെ സിലിക്ക ജെല്ലിൽ ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതി പ്രചാരത്തിലുണ്ട്. ഒരു പരന്ന വിസ്താരമുള്ള പാത്രത്തിൽ ഈ ഡെസിക്കൻറ്റുകൾ 1 ഇഞ്ച് കനത്തിൽ വിരിക്കുന്നു. തണ്ടിന്റെ നീളം കുറച്ച് പൂക്കൾ അതിൽ കുത്തിവെച്ച് ഡെസിക്കൻസ് പൂക്കൾ മൂടുന്ന രീതിയിൽ പതുക്കെ ഇടുന്നു. ഇപ്രകാരം ഇവ 1 ആഴ്ച മുറിക്കുള്ളിൽ വെച്ചിട്ടോ ഓവനിൽ വെച്ചോ ഉണക്കിയെടുത്ത് പൂക്കളിലെ ജലാംശം കളയാം. സിലിക്ക ജെൽ വില കൂടുതലാണെങ്കിലും പൂക്കളിൽ ക്ഷതം സംഭവിക്കാതെയും നിറം മങ്ങാതെയും ജലാംശം കളയാൻ സഹായിക്കും. ഒപ്പം വലിച്ചെടുക്കുന്ന ജലാംശം നീക്കി വീണ്ടും ഉപയോഗിക്കാൻ അനുയോജ്യവുമാണ്. ഈ ഡെസിക്കൻറ്റുകളാൽ മൂടപ്പെട്ട പൂക്കൾ ഇലക്ട്രിക് ഓവനിൽ വെച്ച് ഒരു നിശ്ചിത താപനിലയിൽ നിശ്ചിത സമയം കൊണ്ട് ഉണക്കിയെടുക്കാം. 1 to 2 ദിവസം വരെ പുഷ്പങ്ങളുടെ ഇനമനുസരിച്ച് ഇവ ഉണക്കിയെടുക്കാം. അതുപോലെ വേറൊരു രീതിയാണ് മൈക്രോവേവ് ഓവനിൽ വെച്ച് ഉണക്കി എടുക്കുന്നത്. ഈ രീതിക്ക് വളരെ കുറച്ച് സമയം മതി. ഉദാഹരണത്തിന് ബൊഗെയിൻവില്ലയ്ക്ക് 2 മിനിറ്റ്, ഡാലിയ പൂക്കൾക്ക് 6 മിനിറ്റ്, സൂര്യകാന്തി പൂക്കൾക്ക് 5 മിനിറ്റ്, അതുപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് 4 മിനിറ്റ്. ഇത്രയും സമയം മതിയാവും. മൈക്രോവേവ് ഓവനിൽ ഉണക്കിയ പൂക്കൾ പുറത്തെടുത്ത ശേഷം അല്പസമയം പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ഇതിന് സെറ്റിംഗ് ടൈം എന്ന് പറയും. പൂക്കളുടെ ഇനമനുസരിച്ച് സെറ്റിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ബൊഗെയിൻവില്ലയ്ക്ക് 15 മിനിറ്റ്, ഡാലിയ, ഡെൻഡ്രോബിയം ഓർക്കിഡ്, സൂര്യകാന്തി പൂക്കൾ എന്നിവയ്ക്ക് 30 മിനിറ്റ് മതിയാകും. ഈ സമയം കൊണ്ട് കോശങ്ങളിൽ നിന്നും പുറത്തു വന്ന ജലാംശം പൂർണ്ണമായും ഡെസിക്കൻറ്റുകൾ വലിച്ചെടുക്കും. ഇനി വേറൊരു രീതിയുണ്ട്. പൂക്കളും ഇലകളും ജലാംശം വലിച്ചെടുക്കുന്ന പേപ്പറിന് മുകളിൽ നിരത്തി അമർത്തി ഉണക്കിയെടുക്കുന്ന രീതിയാണ് പ്രസ് ഡ്രൈയിങ്. ഗ്രീറ്റിംഗ് കാർഡുകൾ, പരന്ന പ്രതലങ്ങൾ എന്നിവ അലങ്കരിക്കുവാൻ ഇപ്രകാരം ഉണക്കിയ പൂക്കളും ഇലകളും ഉപയോഗിക്കാം. ഡെയ്സി, ഹൈഡ്രാഞ്ചിയ, ഗ്ലോറിയോസ, പാൻസി, ആകാശമുല്ല, ലെൻഡാന, ലേഡീസ് ലേസ്, വെർബീന മുതലായ പൂക്കൾ ഈ രീതിയിൽ ഉണക്കാം. ഫ്രീസ് ഡ്രൈയിങ് എന്നൊരു രീതിയും പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഫ്രീസ് ഡ്രയർ എന്നൊരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. പൂക്കൾ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുത്ത് വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. പുതുതായി മുളച്ച ഇലകളും ആന്തൂറിയം പോലുള്ള പുഷ്പങ്ങളും ഗ്ലിസറിൻ ലായനി ഉപയോഗിച്ച് ഉണക്കുന്നൊരു രീതിയുണ്ട്. 30 to 50% ഗ്ലിസറിൻ ലായനി പൂക്കളുടെയും ഇലകളുടെയും കനം അനുസരിച്ച് ഉപയോഗിക്കാം. ക്രോട്ടൺ, ഡ്രസീന, ജൂണിപ്പർ, സിൽവർ ഓക്ക്
എന്നിവയുടെ ഇലകൾ ഇപ്രകാരം

0: ൾക്ക് കൃത്രിമമായി നിറം നൽകി മൂല്യവർദ്ധന നടത്താം. പൂക്കളുടെ സ്വാഭാവിക നിറം ബ്ലീച്ചുകൾ ഉപയോഗിച്ച് കളഞ്ഞ ശേഷം അവയ്ക്ക് ആകർഷകമായ നിറങ്ങൾ നൽകാം. വെളുത്ത നിറമുള്ള പൂക്കളായ ട്യൂബ് റോസ് അഥവാ രജനീഗന്ധി, വെള്ള ഗ്ലാഡിയോളസ്, റോസ്, ഓർക്കിഡ് എന്നിവയ്ക്ക് കൃത്രിമ ചായങ്ങൾ നൽകാം. കൃത്രിമ നിറങ്ങളോ ഭക്ഷ്യയോഗ്യമായ നിറങ്ങളോ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പൂക്കൾ തണ്ടോടുകൂടി ചായങ്ങളിൽ ഒരു 2 to 3 മണിക്കൂർ വരെ മുക്കി വയ്ക്കുന്നു. ഇതിനെ നമ്മൾ ടിൻറ്റിങ് എന്ന് പറയുന്നു. ഈ പ്രക്രിയ വഴി കൃത്രിമ നിറങ്ങൾ പൂക്കൾക്ക് കൊടുക്കാം. ഇവയ്ക്ക് സാധാരണ പൂക്കളേക്കാൾ കൂടുതൽ വരുമാനവും കിട്ടും. ഇനി ഉണക്കിയ പൂക്കളും ഇലകളും എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. കാർഡ്ബോർഡ് പെട്ടികൾ, ടെർമോകോൾ പെട്ടികൾ, വാക്സ് പേപ്പർ ലൈനിംഗ് ഉള്ള പെട്ടികൾ എന്നിവയിൽ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാം. പ്ലാസ്റ്റിക്കിൽ പൊതിയുന്നത് നല്ലതല്ല. ചില്ലുപാത്രങ്ങളിൽ ഇത്തരം ഉണക്കിയ പൂക്കൾ ആകർഷകമായി അടുക്കി വയ്ക്കാം. സിലിക്ക ജെല്ലിന്റെ ചെറു പൊതികൾ സൂക്ഷിക്കുന്ന പെട്ടികളിൽ ഇടുന്നത് ഈർപ്പം വലിച്ചെടുക്കാനും ഇവ ഒരുപാട് നാള് നിലനിർത്താനും സഹായിക്കും. അതോടൊപ്പം പാറ്റഗുളികൾ ഇടുന്നത് ചെറിയ പ്രാണികളെ അകറ്റും. പുഷ്പാലങ്കാരങ്ങളിൽ ഹെയർ ഡ്രയർ മിതമായി ഉപയോഗിക്കുന്നത് നനവുണ്ടാകുന്നതും പൊടി പിടിക്കുന്നതും തടയും. അതുപോലെ തന്നെ ഗ്ലിസറിനിൽ ഉണക്കിയ ഇലകൾ മൃദുവായ തുണി കൊണ്ട് തുടച്ച് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. നമുക്ക് ചുറ്റുമുള്ള ധാരാളം പൂക്കളും ചെടികളുടെ ഭാഗങ്ങളും, ഉദാഹരണങ്ങളായി പഴങ്ങളുടെ കായകൾ, പലതരത്തിൽപ്പെട്ട പുല്ലുകൾ, അക്കേഷ്യ, മഹാഗണി, രാജമല്ലി, ആവണക്ക് എന്നിവയുടെ കായകൾ, നിറമുള്ള വിത്തുകൾ, മഞ്ചാടിക്കുരു, കുഞ്ഞിക്കുരു, പഴങ്ങളുടെ പുറന്തോടുകൾ, ഉദാഹരണം വുഡ് ആപ്പിൾ പോലുള്ള പഴങ്ങൾ, പഴങ്ങളുടെ വിത്തുകൾ, വെണ്ണപ്പഴം, ആപ്രിക്കോട്ട്, മുളയുടെ പോളകൾ, അതുപോലെ തെങ്ങിൻ്റെ കൊതുമ്പ്, പലതരം കൂണുകൾ, ഡ്രിഫ്റ്റ് വുഡ്, അതുപോലുള്ള തടിക്കഷ്ണങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമാക്കാം. വളരെ സുലഭമായി ലഭിക്കുന്ന, പാഴാക്കി കളയുന്ന പല പ്രകൃതിജന്യമുള്ള വസ്തുക്കളും ഇത്തരത്തിൽ നമുക്ക് മികച്ച വരുമാന മാർഗമാക്കാം.
1: ഉണങ്ങിയ പൂക്കൾ കൊണ്ട് ഒരു വരുമാന മാർഗം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.

0: ആകാശവാണി അനന്തപുരം, സമയം 6 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മയക്കുമരുന്നിനെതിരെ രാജ്യത്തെ യുവജനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലഹരി വിമുക്ത സമൂഹത്തിനായി എല്ലാവരും വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് മുഖ്യമന്ത്രി VD സതീശൻ കത്തു നൽകി. കയ്പമംഗലം വാഹനാപകടത്തിൽ ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയെയും പ്രതി ചേർക്കുമെന്ന് പോലീസ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അടിയന്തര യോഗം വിളിച്ചു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം സംസ്ഥാനത്തുടനീളം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച 2,799 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 884 പേരുടെ ലൈസൻസ് റദ്ദാക്കി. തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് മറിഞ്ഞ് 2 പേർ മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. മീനുകളെ തൊടാതെ തന്നെ അവയുടെ നീളവും വീതിയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന മത്സ്യമെട്രി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച് കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. മത്സ്യയിനങ്ങളുടെ വിവരശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഹിന്ദി ദ്വൈവാരാഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14 മുതൽ 28 വരെ കേരള ഹിന്ദി പ്രചാരസഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു. വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കം. അനന്തപുരം FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.

ഇപ്പോൾ അനന്തപുരി എഫ് എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:80 വയലും വീടും.

ചെറുനാരങ്ങ കർഷകനായ രാജൻ മാത്യുവുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം, നാട്ടക്കുറിഞ്ചി രാഗം തേ പരിചയപ്പെടുത്തുന്നു. 9:30 സംഗീത സുതയിൽ പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ഉടുപ്പി ബാലസുബ്രഹ്മണ്യൻ വയലിൻ, വി ആർ നാരായണ പ്രകാശ് മൃദംഗം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ചങ്ങമ്പുഴയുടെ രമണനിൽ നിന്നൊരു ഭാഗം, ആലാപനം ഉമാ നായർ, ഉദയഗീതം യു എസ് ധനലക്ഷ്മി, ആർ പ്രതിഭ എന്നിവർ പാടിയത്, പ്രഭാത പേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിലിന്ന് ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 134 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 to 11:00 വരെ ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില.

11:00-ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11:30-ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ഉച്ചയ്ക്ക് 12:00-ന് ഹരിതവാണി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. 12:20-ന് ചലച്ചിത്ര ഗാനങ്ങൾ, 12:40-ന് പ്രകാശധാര. പക്ഷാത്ഘാതവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാനാകുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു. 12:50-ന് ചലച്ചിത്ര ഗാനങ്ങൾ, 1:20-ന് ക്യാമ്പസ് കളേഴ്സ്, 2:20-ന് മായാമുദ്രകൾ, 2:30-ന് ചലച്ചിത്ര ഗാനങ്ങൾ, 2:45-ന് തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 3:00-ന് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ അവസാന ഭാഗം, 3:45-ന് റേഡിയോ ഹരിത സ്പോൺസേറ്റ് പരിപാടി, 4:00-ന് തിരയിപ്പൂക്കൾ, 5:20-ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40-ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45-ന് ഞാറ്റുവേല സ്പോൺസേറ്റ് പരിപാടി, 6:00-ന് അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം. ഡോക്ടർ സൂസൻ ജോൺ സംസാരിക്കുന്നു. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധയിൽ, എം എസ് ഷീല അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:00 മുതൽ രാവിലെ 5:40 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില

0: 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് സമാപിച്ചു.
1: കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
2: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
1: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം തിരുമനസ്. ഈ ഗാനത്തിന്റെ രചന പി കെ ഗോപി, സംഗീതം പ്രേം.

0: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
1: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഇവിടെ ഭഗവതി എവിടെയുള്ള?
6: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
5: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
6: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
5: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
6: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
7: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
8: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു.
7: കിച്ചൺ അപ്ലയൻസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
8: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.

ഇപ്പോൾ സമയം 6:20. ഈശ്വരനോടുള്ള ദൃഢമായ പ്രേമമാണ് ഭക്തി. യഥാർത്ഥ ഭക്തന് അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യമായി ശ്രീദേവി ദർശനം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്, ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന്

0: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
1: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റിയാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് 2 മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300-ൽ പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസ്സായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
0: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14th മുതൽ 28th വരെ കേരള ഹിന്ദി പ്രചാര സഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമാ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471-2321-378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏതു വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി

സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തരയോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ആഘോഷം. ഗിരീഷ് പുതിഞ്ഞരുടെ വരികൾക്ക് സാംജി ആറാട്ടുപുഴയുടെ സംഗീതം.

0: ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു മരത്തെ പോലെയാണ് പക്വത. ഓരോ വർഷവും അത് കൂടുതൽ ആഴത്തിൽ വേരൂന്നുന്നു, കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുന്നു, കൂടുതൽ തണൽ നൽകുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നമ്മെ തളർത്താനല്ല, ശക്തിപ്പെടുത്താനാണ്. ഓരോ വീഴ്ചയും ഓരോ പാഠമാണ്. ഓരോ തിരിച്ചടിയും പുതിയൊരു തുടക്കത്തിനുള്ള അവസരമാണ്. ഓരോ ദിവസവും നമ്മൾ കൂടുതൽ മനോഹരവും അർത്ഥവത്തുമായി മാറും. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക. ജീവിതത്തെ സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുക. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ചെറുനാരക കൃഷിയിലൂടെ ജീവിത വിജയം കരസ്ഥമാക്കിയ ഒരു കർഷകനെയാണ് ഇന്ന് വയലും വീടും പരിചയപ്പെടുത്തുന്നത്. അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്താണെന്നറിയണ്ടേ? പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. നമുക്കിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് പരിചയപ്പെട്ടാലോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ. കേൾക്കുന്ന മാത്രയിൽ ഈ ചൊല്ലൊരു തമാശയായി തോന്നിയേക്കാം. എന്നാൽ അല്പം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ കൃഷിയിൽ ഏറെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരടിസ്ഥാന പ്രശ്നത്തിന്റെ സൂചനയാണ് ഇതെന്ന് മനസ്സിലാകും. കൃഷിക്കായി വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴും വിത്ത് കൈകാര്യം ചെയ്യുമ്പോഴും മറ്റും സൂക്ഷ്മമായി ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശത്തിന്റെ ധ്വനിയാണ് ഈ ചൊല്ലിലുള്ളത്. മത്തന്റെ വിത്ത് കൃഷി ചെയ്താൽ മത്തങ്ങ തന്നെയാണ് ഉണ്ടാവേണ്ടത് അല്ലേ? എല്ലാ കാർഷിക വിളകളുടെ കാര്യത്തിലും ഈ ചൊല്ലിന് പ്രസക്തി ഏറെയുണ്ട്. മത്തനാണെന്ന് കരുതി തടമൊരുക്കി വിത്തിടുകയും മുളച്ചു പൊന്തി വളർന്നു വരുമ്പോൾ കുമ്പളമാവുകയും ചെയ്യുന്നത് നിശ്ചയമായും നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. വിത്തുകളും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കുകയും സൂക്ഷിക്കുകയും മറ്റും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയും പാടില്ല. നമുക്കാവശ്യമായ വിത്തുകൾ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സാധിക്കാത്ത പക്ഷം ഏറ്റവും വിശ്വസ്തമായ കേന്ദ്രങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ മാത്രമേ വിത്തുകൾ അഥവാ നടീൽ വസ്തുക്കൾ വാങ്ങാവൂ. ദീർഘകാല വിളകളായ തെങ്ങ്, കമുക്, മാവ്, പ്ലാവ് തുടങ്ങിയവ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തിനേയും ഏതിനേയും കച്ചവടക്കണ്ണോടെ മാത്രം നോക്കിക്കാണുന്ന ഇക്കാലത്ത് വഴിയോരത്തും വീടുകളിലും കൊണ്ടുവന്ന് മുന്തിയ ഇനങ്ങളാണെന്ന് പറഞ്ഞ് പലരും നടീൽ വസ്തുക്കൾ വിൽപ്പന നടത്താറുണ്ട്. വലിയ വില കൊടുത്തു വാങ്ങുന്ന ഇത്തരം നടീൽ വസ്തുക്കൾ നട്ടുവളർത്തുമ്പോൾ ഇനത്തിലും ഗുണത്തിലും തൃപ്തികരമല്ല എങ്കിൽ നിരാശയാകും ഫലം. ഒപ്പം കൃഷിയോട് തന്നെ വിരക്തി തോന്നുന്നതും സ്വാഭാവികം. അതുകൊണ്ട് വിത്ത് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. അതാണ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് വയലും വീടും ചെറുനാരങ്ങ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുകയാണ്. കൊല്ലം പുനലൂരുള്ള ശ്രീ രാജൻ മാത്യു ചെറുനാരകം കൃഷിയിലൂടെ വിജയം വരിച്ച കർഷകനാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ കാർഷികാനുഭവങ്ങൾ ശ്രദ്ധിക്കാം. ഷിബു ജോർജാണ് ശ്രീ രാജൻ മാത്യുവിനെ

0: എണ്ണം കൂടുതലായിട്ടുള്ളത്. 275 രൂപ ചോദിക്കുന്നു, നമ്മളന്നേരം 250 കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവർ തരില്ല. ലാസ്റ്റ് 275 വാങ്ങുന്നു. അതിൽ 2-3 എണ്ണം കംപ്ലയിൻ്റ് വന്നതുണ്ട്, നീറിയതുണ്ട് സൈഡ്. അവർ കറക്റ്റായിട്ടത് തിരിച്ചു വെച്ചിരുന്നതാണ്. അത് ഞാൻ മാറ്റിത്തരാൻ പറഞ്ഞിട്ട് പോലും ഇവർ മാറ്റിത്തരുന്നില്ല. അന്നേരം നമ്മൾ ആ ഒരു മാനസികമായ ഒരു വിഷമം, എന്നിട്ട് നാരങ്ങ മേടിക്കാൻ ഇനി നിങ്ങളെ ഇന്ന് നാരങ്ങ മേടിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചും പോന്നു. പോന്നിട്ട് അന്നേരം നമ്മൾ സാധാരണ ഈ ഞാൻ ഏതാണ്ട് ഒമാനിൽ 26 വർഷത്തോളം ഒമാനിലുണ്ടായിരുന്നു,
1: പ്രവാസ
0: ജീവിതമായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലമായി ഒമാൻ, മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് എല്ലാ കൃഷിയും ഉണ്ട്. ഞാൻ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ചെന്നതിന് ശേഷം ഉണ്ടായ പിള്ളേർ കുഞ്ഞുങ്ങളുണ്ട്, അവരെന്നെ വിളിക്കും തോട്ടത്തിലൊക്കെ, അവർക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെ രാവിലെ ഒന്നൊന്ന് അതിലേതിലെ ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം.
1: അവിടെയാണോ കൃഷിയിലോട്ട് അടുക്കാൻ തുടങ്ങി?
0: അല്ല, കാണാൻ പോവും, കാണാൻ പോവും. അതിനു മുമ്പേ നമുക്ക് കുടുംബപരമായിട്ട് കൃഷിയൊക്കെ ഉണ്ട്, വയലുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന എല്ലാ തോട്ടത്തിലും ഏത് തോട്ടത്തിൽ കയറിയാലും ഉള്ള ഒരു സാധനമാണ് ചെറുനാരകം. പക്ഷെ അവിടുത്തെ മണ്ണ് നമുക്കറിയാം, ഉപ്പും ഓയിലും മണ്ണും ചേരുന്നതാണ് അവിടുത്തെ മണ്ണ്. അന്നേരം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് പിടിക്കത്തില്ല എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ വെയില്, സൂര്യപ്രകാശം കൂടുതൽ വേണമെന്നുള്ളൊരു ചിന്ത, ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കളുണ്ട് പലരോടും. അന്ന് വണ്ടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ നോക്കുന്നില്ല,
1: കോവിഡ് സമയത്ത്
0: എല്ലാ വണ്ടികളും വിടുന്നില്ല. ഒരു സ്പെഷ്യൽ പെർമിഷനൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ ഒരു തമിഴ് സഹോദരനെ ഒന്ന് സഹായിച്ചതിൻ്റെ ഒരു ലോഹ്യം വെച്ച് അയാൾ കുറച്ച് നാര തൈ കൊണ്ട് തന്ന്.
1: അപ്പോൾ ആ സമയത്ത് ഈ ഒരു നാരങ്ങ മേടിച്ചപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്കൊരു നാരങ്ങ കൃഷി തുടങ്ങണോ ചെയ്യണോന്ന്
0: ഒരു കുറച്ച് ഒരു 10 മുടങ്ങളും വെക്കണമെന്ന് തോന്നി. അങ്ങനെ തൃശ്ശൂർ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ഗൾഫിലുള്ള ഒരു സുഹൃത്താനും പുള്ളിക്കാരൻ ടൊയോട്ട കമ്പനിയിലെ വർക്കറാനും ഷൺമുഖേട്ടൻ എന്ന് പറയും. പുള്ളിക്കാരനുമായിട്ടും ബന്ധപ്പെട്ടും പറഞ്ഞ് ഞാൻ സംഘടിപ്പിച്ച് തരാം, ഇവിടെ ഭയങ്കര പ്രശ്നമാകുമ്പോൾ പോലീസുകാർ വിടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, എങ്കിലും നമ്മുടെ വണ്ടിയിൽ വെച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെച്ചു 30, 35, 40 മേടിച്ചു വെച്ചു. ഇവരുടെ രണ്ടിൻ്റെയും കൂടെ തമിഴിൻ്റെയും ഇവരുടെയും കൂടെ കൊണ്ടൊന്ന് മിക്സ് ചെയ്താണ് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത്. നമുക്ക് വണ്ടി ഓടാൻ വളരെ റെസ്ട്രിക്ഷൻ ഉള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോലീസുകാരൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ ദൂരെയാണ് നട്ടത്. അവിടെ റബ്ബറായിരുന്നു, റബ്ബർ വെട്ടിയിട്ട് വാഴ വെച്ചു. ഇതൊന്നും നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് വാഴ അന്ന് കൊലയൊന്നും ആർക്കും വേണ്ടല്ലോ കോവിഡ് സമയത്ത്. പിന്നെ നാരകം നട്ട് ഏതായാലും
1: ഒരു 30 നാരകത്തിൽ
0: തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോയാലും ഈ നാരകം കളക്ട് ചെയ്യുന്ന ഒരു ഹോബിയായിട്ട് അങ്ങ് മാറി, എൻ്റെ അയ്യത്ത് കൊണ്ട് വയ്ക്കും. അങ്ങനെ ഇത് 100 മൂടോളമായി. അങ്ങനെ 2-3 വെറൈറ്റി ഉണ്ട്, കമ്പിൻ്റെ താഴെ പിടിക്കുന്നത്, മേളിൽ പിടിക്കുന്നത്, കമ്പിൻ്റെ അറ്റത്ത് പിടിക്കുന്നത്. ഇങ്ങനെ ഒരു
1: നട്ടപ്പോ നല്ലപോലെ ചെടി നല്ലപോലെ
0: ഒരു 6 മാസമൊന്നുമില്ല.
1: അല്ല,
0: ഞാൻ നമുക്ക് ലെയറിങ് ചെയ്ത് എന്തോ അന്ന് ബഡ് ചെയ്ത് എന്തോ ഒന്നും ഒരു പിടുത്തമില്ല, നാരകത്തെ പറ്റി ഒരു പിടുത്തമില്ല. നാരങ്ങ പിടിക്കുന്ന മരം നാരകം, ഇത് രണ്ടേ നമുക്ക് പോളിസി അറിയാവൂ. പിന്നീട് മനസ്സിലായി ഇത് നല്ലത് ഉണ്ട്. ഇപ്പോഴും കായ്ക്കാതെ ഇരിക്കുന്ന ഒരു 2-3 സൈസ് ഉണ്ട്. എങ്കിലും നമ്മൾ 5 മാസം 6 മാസം ആയപ്പോൾ കൊണ്ട് ഒരു ദിവസം നമ്മൾ ഞാൻ തോട്ടത്തിൽ പോയപ്പം 1.5 വർഷത്തോളം ഞാൻ ഇവിടെ നിന്ന്, ഏതാ കോവിഡ് സമയത്ത്, ഒരുമാതിരി വെളുത്തില്ല, മുല്ലപ്പൂ നിൽക്കുന്നു. ദൂരെ നോക്കി ഞാൻ വിചാരിച്ച ചെടി ഉണങ്ങിയതാണോ, ആ ഒരു മൂട് നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നത്. ചെന്ന് നോക്കി ഓ ഇതിപ്പോൾ ഇത് പോയതാന്ന് പറഞ്ഞ് ഓടി ചെന്ന് നോക്കിയപ്പോഴാണ് എല്ലാം പൂ വന്നിരിക്കുക. അപ്പോഴേ ഉള്ള സന്തോഷം നമുക്ക് ആശിയത് പറഞ്ഞ കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു സന്തോഷമാണ്. ഒരു 6 മാസം ആയില്ല, നല്ല അല്പം ഒരു 3 അടിപ്പൊക്കെ ഉള്ള ലെയർ ചെയ്ത തയ്യായിരിക്കണം തന്നതെന്ന് തോന്നുന്നു. ഏതായാലും അതിൽ തുടങ്ങിയ സന്തോഷം ഇപ്പോഴും അതിഭയങ്കര സന്തോഷത്തിലാണ്.
1: അപ്പോൾ ഈ ഒരു 30 മൂട് നമുക്ക് അറിയാവുന്നത് കിട്ടിയതൊക്കെ അങ്ങ് നട്ട്
0: നട്ട്.
1: അത് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞാൽ ഒരു 100 മൂടുണ്ട് അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല ഇനമൊക്കെ നോക്കിയാണോ?
0: അന്നും കളക്ട് ചെയ്യുന്ന ഇതേ സ്റ്റൈലിലാണ്. അന്നും നമ്മുടെ വണ്ടി ഓടുന്നില്ല, പോലീസ് പേപ്പർ കൊണ്ട് ഞാൻ അതുപോലെ ഒരു ദിവസം വന്നപ്പോൾ തന്നെ നമ്മുടെ അടൂരിനപ്പുറം വണ്ടി തടഞ്ഞു പോലീസ്. എന്നാൽ ഞാൻ പറഞ്ഞത് സാറേ എന്നതുപോലെ നാരകത്തെയാണ്, ഇതുപോലെ ഇരുന്ന വാടിപ്പോവും. അന്ന് 10 മണി വരെ വണ്ടി ഓടാൻ നോക്കും. പിന്നെ അവർ നമുക്കൊരു ദയവ് തന്ന് പുനലൂരി വരെ അന്ന് ഓടിയപ്പോരേ എന്ന് വെച്ചാൽ കൊണ്ടു കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് വണ്ടി ഓടി നാരകത്തെ വീട്ടിലെത്തിക്കുന്നതും നടുന്നതും.
1: അപ്പോൾ ഇത് നടുമ്പം താങ്കൾക്കൊരു പരിശീലനമൊന്നും ഇല്ലായിരുന്നില്ല? അപ്പോൾ അതിൻ്റെ ഒരു എത്ര ദൂരത്ത് നടണം അതൊക്കെ അങ്ങ് സ്വന്തം തീരുമാനിച്ച് അങ്ങ് ചെയ്തതാണോ?
0: അതിലൊരു അബദ്ധം പറ്റി. ഞങ്ങളുടെയൊക്കെ അവിടെ കൂടുതലായിട്ട് റബ്ബറാണുള്ളത്. നമ്മളിൽ ഒമാനിൽ കണ്ടേക്കുന്ന തൈ എന്ന് പറഞ്ഞാൽ ഒരു മൂട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈത്തപ്പനൊക്കെ ഇടയ്ക്ക് ഇച്ചിരി ദൂരെയായിരിക്കും അടുത്ത മൂട് നിൽക്കുന്നത്. പക്ഷേ അതെല്ലാം അധികം വളർച്ചയില്ലാത്ത സൈസാണ്. ഇത് അതേ ഒരു റബ്ബറിൻ്റെ സ്റ്റൈലിൽ നമ്മളൊരു 8-7 അടി ദൂരത്തിലൊക്കെ വെച്ചു. അത് പിന്നെ അബദ്ധമായിട്ട് തോന്നി. അബദ്ധമായിട്ട് തോന്നി ഇതൊരു 12 അടി പുറത്ത് വേണം. ഇത് പടന്നു വരുന്ന സാധനമാണ്. ചിലത് നേരെ മേപ്പോട്ട് പോകുന്നതുകൊണ്ട് ഇത് പടന്നു വരുന്നതായതുകൊണ്ട് നമുക്ക് ഒരു 12 അടി അകലത്തിൽ ഇത് എന്ന് പറഞ്ഞാൽ നല്ല നാരങ്ങ, വലിയ നാരങ്ങയാണ്. ചെറുനാരങ്ങ ഇപ്പം നമ്മൾ കടകളിൽ ചെന്നാൽ 3 സ്റ്റൈലിലാണ് അവർ തരുന്നത്. ഏറ്റവും വലിയപ്പോഴുള്ള ചെറുനാരങ്ങ തെങ്ങയ്ക്ക് ഞാൻ ഒരു വില ഇപ്പം പറയുകയാണ്, 100 രൂപയാണെങ്കിൽ അതിൻ്റെ മീഡിയം 80 രൂപ. അതിൻ്റെ താഴെ 60 രൂപ കിട്ടും. അത് ഈ അളിഞ്ഞതും ഏറ്റവും കരടായിട്ടുള്ളതും. പക്ഷേ ഈ തമിഴരിൽ കൊണ്ടുവരുന്നത് സാധാരണ കാർബൈഡ് വെച്ച് പഴിപ്പിക്കും, പച്ച പറിച്ചിട്ട് കാർബൈഡ് വെച്ച് പഴിപ്പിക്കും. അത് നമുക്ക് ഹാനികരമാണെന്നുള്ളതും പക്കയാണ്, നമ്മൾ പോലും കാണത്തില്ല.
1: അപ്പോൾ ഈ ഒരു 100 മൂടി ഇപ്പം നട്ടതെല്ലാം ഫലം വരുന്നുണ്ടോ, കായ്ക്കുന്നുണ്ടോ?
0: 100ൽ 95% കായ്ച്ചു തുടങ്ങി.
1: അപ്പം ഒരു പ്രാവശ്യം ഇതെല്ലാം നല്ലപോലെ വളർന്ന് കായ്ക്കാനൊക്കെ തുടങ്ങി. അപ്പം നല്ല

0: ഫലം വേണമെങ്കിൽ അല്ലെങ്കിൽ വിളവ് നല്ല വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വളമൊക്കെ കൊടുക്കണോ, അതിന് പരിപാലനമൊക്കെ ചെയ്യണ്ടേ?
1: ഞാനിപ്പം വളം ചെയ്യുന്നു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാരകമായതുകൊണ്ട് രാസവളങ്ങൾ പ്രയോഗിക്കാറേയില്ല. ആ പുരയിടത്തിലേക്ക് കയറ്റത്തില്ല. തെങ്ങിന് പോലും ഇടുന്നത് നമ്മുടെ നാച്ചുറലായിട്ട് ഇടാൻ ചാണപ്പൊടി, എല്ലുപൊടി, പിന്നെ പച്ചില വളങ്ങൾ, ഇതാണ് ഉപയോഗിക്കുന്നത്. NBOP സർട്ടിഫിക്കറ്റും എനിക്കിപ്പം കഴിഞ്ഞ സീസണിൽ കിട്ടിയിട്ടുണ്ട്. അവർ മണ്ണ് ഒന്ന് പരിശോധിച്ച് എല്ലാം നോക്കിയതിന് ശേഷമാണ് NBOP സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. രാസവള ഇടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഈ കുഞ്ഞു തൈ വെച്ചിട്ട് തന്നെ 2019 തൊട്ട് 2024 വരെ നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ ഒന്നും നടത്തില്ല. അത് കഴിഞ്ഞപ്പം ഈ കൃഷിഭവൻകാർ ദിവസവും വരും, അവർക്ക് ഭയങ്കര സന്തോഷം ഇവിടെ വരുന്നതിനും അവരുടെ നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഞങ്ങളുടെ
0: വിളക്കുടി
1: അവരിത് യഥാർത്ഥത്തിൽ ഇതറിയുന്നില്ല. അവരറിയുന്നത് നട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിത് രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ്. ഒരു യൂട്യൂബുകാരൻ വന്ന് പുള്ളിക്കാരൻ ഇതിട്ട് യൂട്യൂബിൽ ഇടുന്നു,
0: അങ്ങനെ ഒരു പ്രചരണം കിട്ടി,
1: നല്ലൊരു മീഡിയ കിട്ടി, മാതൃഭൂമി മനോരമ എല്ലാം വന്നു. അങ്ങനെ കിട്ടിയതിൻ്റെ പേരിൽ അന്നേരം ഇത് കണ്ടിട്ട് നമ്മുടെ കൃഷിഭവൻകാർ വരികയും ഇതിനെ പറ്റി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്നുള്ളൊരു സപ്പോർട്ട്. നമ്മളൊരു ഒരു മഞ്ഞ അടിച്ചാൽ തന്നെ അവർ പറയും രാസവളം ഇടുന്നില്ലല്ലോ. ഇല്ല, അന്നാ നമുക്ക് അല്പം കുമ്മായത്തിന് പകരമുള്ള
0: ഡോളോമൈറ്റ്
1: ഇട്ടാൽ മതി എന്ന് പറയും. 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകാനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു. രാസവളം ഇട്ടായിരുന്നു ഇത് ഉണങ്ങിപ്പോയനെ. നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇത് നട്ടേക്കുന്നത്.
0: ടോട്ടൽ ജൈവവളമാണ് ചാണകം.
1: ആ ചാണകം, പിന്നെ കോഴിവളം നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം, കക്കയൊക്കെ ഇട്ട് തണുപ്പിച്ചതിന് ശേഷം അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിന്റെ കീഴിലൊന്നും നമുക്ക് കിളയ്ക്കാനോ വെട്ടാനോ പൊക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ മഴ പെയ്യുമ്പം ചെടികളുടെ മുകളിലേക്ക് ഇത് വാരി ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. ആ അന്നേരം അലിഞ്ഞ് മഴവെള്ളത്തോടു കൂടി അലിഞ്ഞ് താഴെ വീഴും. അവിടെ എവിടെ വീഴുന്നോ അവിടെ വരെ ഇതിന്റെ പേര് കാണും. ഇതിന് പേര് താപ്പോട്ട് അധികമായിട്ട് പോകുന്നില്ല, പക്കിനാണ് കണ്ടിടത്തോളം നമ്മളിതിനെ പഠിച്ചിടത്തോളം കാണുന്നത്. ഇപ്പം നല്ല കവല 365 ദിവസം നമുക്ക് നാരങ്ങ കിട്ടുന്നുണ്ട്.
0: ഇപ്പോൾ ഒരു 100 മൂടി നമുക്ക് എത്ര നാരങ്ങ ഒരു ശരാശരി കിട്ടുമായിരിക്കും?
1: ശരാശരി എനിക്ക് തോന്നുന്നു ഒരു 50 കിലോ വെച്ച് നമുക്കാണ് കൂട്ടാം.
0: 50 കിലോ വെച്ച്
1: ഒരു വർഷം. 50 കിലോ അല്ല, എൻ്റെ കൂടെയുള്ളവരെല്ലാം സർക്കാർ ജോലിക്കാരൊക്കെ തിരുവനന്തപുരത്ത് ഒരുപാടുണ്ട്. അവരൊക്കെ വന്നാൽ അവർ ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ നാരങ്ങയുണ്ട്, ആവശ്യത്തിനുള്ള കാന്താരി പച്ചവളമുണ്ട്, പിന്നെ കറിവേപ്പില ഇഷ്ടം പോലുണ്ട്. ഇവർ പറിച്ചുകൊണ്ട് പോകും. അതൊന്നും നമ്മൾ കണക്കിപ്പെടുത്താപ്പെടാതെ തന്നെ ഏതാണ്ട് ഏകദേശം ഒരു 50 കിലോ.
0: അപ്പൊ ഇത് നിങ്ങൾ ഇത് ചെയ്തത് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഇത് തുടങ്ങി. ഇതൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക് നമുക്കൊരു ലാഭം കിട്ടണം, അങ്ങനെ ഒരു ഇതിനെ മാറ്റാനുള്ള ഒരു പ്ലാൻ ഇല്ലേ?
1: ഉണ്ട് സാർ. ഇതിന്റെ ബൈ പ്രൊഡക്റ്റുകൾ ഇറക്കണമെന്നുള്ളൊരു വാല്യുബിൾ പ്രൊഡക്റ്റ് ഇറക്കണമെന്നുള്ളൊരു നല്ലൊരു മനസ്സിൽ ഒരു അടിസ്ഥാനമുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പം നമുക്ക് 50-100 തൈയിൽ നിന്ന് 5 വർഷമായപ്പോൾ അതിൻ്റെ വളർച്ചയായിട്ടുള്ളൂ. അതിനൊക്കെയുള്ള വരുമാനം ആയിട്ടില്ല എങ്കിലും ശരാശരി ഒരു 50 കിലോ. 1 കിലോ എന്ന് പറഞ്ഞാൽ 16 നാരങ്ങ ഞാൻ എണ്ണി കാണിക്കാം, 16 അല്ലെങ്കിൽ 15, അതാകുമ്പോൾ 1 കിലോ ആയി. സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആ ചെറിയ നാരങ്ങയാണെങ്കിൽ 28 എണ്ണം ഇത് അത് തൈലാണ്. മാംസമുള്ള നാരങ്ങയാണ്. പിന്നെ ലെമൺ ജ്യൂസ് ഒക്കെ അടിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്, നല്ല മണവും രുചിയാണെന്ന് കൊണ്ടുപോകുന്നവരെല്ലാം പറയുന്നുണ്ട്.
0: അപ്പോൾ ഇത് പറയുന്ന നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് നട്ടിരിക്കുന്നത്.
1: അതെ.
0: ഇപ്പോൾ നമ്മുടെ ചൂടുള്ള സമയത്ത് ജലസേചനത്തിനൊക്കെ വല്ലതും
1: കൃഷിഭവനിലെ നമ്മുടെ അഡ്വൈസ് പ്രകാരം കഴിഞ്ഞ വർഷം 2024 ഞാൻ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. ചൂട് സമയത്ത് വെള്ളമടിക്കുന്ന നല്ലൊരു കിണറൊക്കെ കുത്തി ട്രിപ്പ് ഇറിഗേഷൻ, അതിന് സബ്സിഡിയൊക്കെ കിട്ടി. പക്ഷേ ട്രിപ്പ് ഇറിഗേഷൻ ഇല്ലാതെ ഒരു 5 വർഷത്തോളം നിന്ന് ഒരു കുഴപ്പം പറ്റില്ല. 100 മൂട് വെച്ചതിൽ 100 മൂടും നല്ല ക്ലിയർ ആയിട്ട് നിന്ന്. എന്നാലും ചൂട് സമയത്ത് നാരകം ഉണങ്ങത്തില്ല എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി.
0: പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ജലസേചനമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വളർച്ച ഇച്ചിരി കൂടെ നല്ലതായിട്ട്
1: കൂടും,
0: വിളവ് നല്ലതായിട്ട്
1: ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പം ഇപ്പൊ കിട്ടുന്നതിനേക്കായും ഒരു 30% വെച്ച് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വന്ന് കാണുന്നവർക്ക് ഞാൻ ഇതിന്റെ തൈ വേണമെന്ന് പറഞ്ഞാൽ പലരും നമ്മളിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ
0: ഇതിന്റെ തൈ തയ്യാറാക്കുന്നുണ്ടോ?
1: തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ലെയറിംഗ് മൂലം നമ്മൾ എല്ലാത്തിൻ്റെയും തൈ കൊടുത്തു. ഇതിന്റെ
0: തയ്യാറാക്കി ലെയറിംഗ് ഒക്കെ സ്വന്തമാണോ ചെയ്യുന്നത്?
1: സ്വന്തമായിട്ട് അറിയാം, ഞാനും കൂടും. പക്ഷേ KVK അവര് ഞാൻ ഇവിടുത്തെ നമ്മുടെ കൃഷിഭവന്റെ വിളക്കുടി കൃഷിഭവൻകാർ നമ്മളെ മിക്കവാറുള്ള എല്ലാ കോഴ്സുകൾക്കും വിടും.
0: ഞാൻ സ്വന്തം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്
1: സ്വന്തമായിട്ട് ചെയ്യും, തന്നെ ചെയ്യും, സമയമുള്ളപ്പം ചെയ്യും. പിന്നെ 2-3 KVK അവർ വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലൊക്കെ. പിന്നെ കൃഷിഭവനിൽ അവർ എപ്പോഴും എന്ത് കാര്യം ചെയ്താലും അവർക്ക് ചോദിച്ചു അവർ അന്നേരം നമുക്ക് വേണ്ടുന്ന അഡ്വൈസ് തരും.
0: ഒരു കാര്യം നിങ്ങൾ നല്ലതാണ് പറഞ്ഞത്, ഈ പരിശീലനം, ഏത് ട്രെയിനിങ് ഉണ്ടെങ്കിലും താങ്കൾ പോകുമെന്ന് പറഞ്ഞു. അപ്പം മിക്ക ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമാണ് പറയും, നമ്മുടെ ഒരു ദിവസം വേസ്റ്റായി പോകുന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ട്. ഇങ്ങനത്തെ പരിശീലനമൊക്കെ കൃഷിവകുപ്പുണ്ട്, KVKs ഉണ്ട്, മറ്റ് കാർഷിക സർവകലാശാലയുണ്ട്, ഇവരൊക്കെ ഇങ്ങനെ ട്രെയിനിങ്സ് നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ആൾക്കാർ ചിലപ്പം കുറച്ച് പുറമോട്ട് പോകും ഇതിൽ. പക്ഷേ ഇങ്ങനത്തെ ട്രെയിനിങ്സിൽ പോകുന്ന എന്തായാലും എപ്പോഴും നല്ലത് തന്നെ.
1: വളരെ വളരെ വളരെ നല്ല കാര്യമാണ് പോവാത്തവർക്ക്. ഇത് ആൾക്കാർക്ക് ഈ കൃഷിഭവൻ എന്ന് പറയുമ്പോൾ ഒരു വേറെ തെറ്റിദ്ധാരണയാണ്. ഒന്നുമില്ല, അതാ ഇതാണ്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ വെള്ളയണി കാർഷിക കോളേജ് പോയിട്ടുണ്ട്, അവിടുത്തെ ഒരു മാഡം ഉണ്ട്, എന്തോ ബിന്ദു മാഡം, പുള്ളിക്കാരി നമുക്ക് ഇതിന്റെ പിക്കിൾസ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഫുൾ അഡ്വൈസ് തന്നെ. ഏത് സമയം വിളിച്ചോളാൻ പറഞ്ഞിരുന്നത്.

0: അവിടെ നിന്ന് എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ
1: മിത്രനികേതൻ
0: അവിടെ പോയിട്ടുണ്ട്. പിന്നെ പെരിങ്ങോട്ട് മല രണ്ട് ഫാം പോയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഈ ലെയറിങ്ങും പിന്നെ ബഡിങ്ങും മറ്റങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത്. അതെല്ലാം കൃഷിഭവൻ മൂലമാണ് ഞാൻ പോയേക്കുന്നത്. അല്ലാതെ പിന്നെ ജൈവവളത്തിന്റെ എന്ത് പാക്കേജ് വന്നാലും പഠിപ്പിക്കുന്നത് പറഞ്ഞാലും ഞാൻ പോയിട്ടുണ്ട്. മിക്കവാറും എല്ലാം അറിയാം,
1: ചെയ്യുന്നുണ്ട്.
0: ഞാൻ അതേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് വെറുതെ പൈസ കൊടുത്ത് കളയേണ്ട കാര്യമില്ലല്ലോ. ഒരു ചാക്ക് രാസവളത്തിന് ഏതാണ്ട് കോംപ്ലക്സ് ഒക്കെ ആണെങ്കിൽ 1300 പുറത്തു പോകും. നമുക്ക് വെറും ഒരു രണ്ട് ചാക്ക് കോഴിവളം ഉണ്ടെങ്കിൽ അതിനേക്കായും ആദായം തരുന്ന രീതിയിൽ നമുക്കത് റീപ്രൊഡക്ട് ചെയ്ത് സുഖമായിട്ട്
1: സമ്പുഷ്ടീകരിച്ച്
0: ചെടികളുടെ മൂട്ടിലിടാം. അല്ലെങ്കിൽ ഇതല്ലേ ലാഭം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാന്താരിയും ഈ ഗോമൂത്രവും പിന്നെ അല്പം ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത്
1: വെള്ളത്തിൽ
0: പുളിപ്പിച്ചെടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കീടവും വരത്തില്ല.
1: ഞാൻ ഈ കാര്യം ചോദിക്കാൻ പോകുമായിരുന്നു. ഈ നരകത്തിൽ കീടങ്ങളും രോഗങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടോ? പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ?
0: പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചെറുതായിട്ട് ചാഴിയുടെ ശല്യം. അതിന് നമ്മൾ ഇത് മാത്രം അതിന്റെ നരകത്തിന്റെ ഇലയുടെ മണം ഒന്ന് മാറ്റാൻ എന്തെങ്കിലും തേച്ചാൽ മതി. പെരുവണവും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടെ ഒരു കിലോ എടുത്ത് തിളപ്പിച്ച് 2 ലിറ്ററിൽ നിന്ന് 1 ലിറ്ററോളം ആക്കിയിട്ട് അന്നേരേ നമുക്ക് ചെയ്യാം. അത് പിന്നെയും യൂസ് ചെയ്താലും പിന്നെ ഇതിന്റെ ഒരു ശല്യമില്ല. പിന്നെ എനിക്ക് 100 തൈകളോളം ഉണ്ടായതുകൊണ്ട് ഇതിന്റെ യാതൊരു കീടബാധയും ഏൽക്കുന്നില്ല.
1: അങ്ങനത്തെ
0: പ്രശ്നമൊന്നും
1: പ്രതിസന്ധിയായിട്ട് വന്നിട്ടില്ല. രോഗങ്ങളും അങ്ങനെ ഒന്നും
0: കണ്ടിട്ടില്ല. പിന്നെ പറയുന്ന പന്നികളുടെ ശല്യം ഇതിന്റെ അരിക്ക് വരുന്നില്ല. മലയെണ്ണം വരത്തില്ല, പന്നി വരത്തില്ല, കുരങ്ങിനെ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ ഈ മുള്ളുകൊണ്ട് ഈ നാരകത്തിന്റെ സ്മെല്ല് ഇതിനൊന്നും പിടിക്കുന്നില്ല. താഴെ ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ നമുക്ക് ദിവസം പറക്കാം. ചിലപ്പോൾ ദിവസം രാവിലെയും വൈകിട്ടും ഞങ്ങൾ പറക്കാൻ പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത ദിവസം രാവിലെ പോയാലും എലി കടിക്കത്തുമില്ല. നാരകത്തെ നാരങ്ങയിൽ അങ്ങനെ ഒരു ശല്യങ്ങൾ നമുക്കുണ്ടാവത്തില്ല.
1: അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതിലില്ല.
0: ഇല്ല, രാസവളവും പിന്നെ മറ്റൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് തറയെ കിടന്നാലും അഴുകി പോകത്തുമില്ല.
1: ഷെൽഫ് ലൈഫ്
0: ഉണ്ട്,
1: നല്ല ഷെൽഫ് ലൈഫ് ആണ് അല്ലേ. അപ്പൊ ഇതെങ്ങനെയാണ് ഹാർവെസ്റ്റിംഗ്? താങ്കൾ പറയുന്ന മാതിരി താഴെ വീഴുന്ന പറക്കെ എടുക്കുവാണോ അതോ നമ്മൾ നല്ല മെച്ചുവർ ആവുമ്പോൾ അത് പറിച്ചെടുക്കുവാണോ? എങ്ങനെ ചെയ്യുന്നത്?
0: അത് നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു കല്യാണത്തിൻ്റെ ഓർഡർ വന്ന് 800 നാരങ്ങ വേണം അല്ലെങ്കിൽ 1200 നാരങ്ങ വേണം. അന്നേരം നമ്മൾ താഴെ വീണ് 2 ദിവസം കൊണ്ടുള്ള കളക്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം വിളഞ്ഞത് പറിക്കുകയും ചെയ്യും. വിളഞ്ഞത് പറിച്ച് നമ്മൾക്ക് ഒരു കറക്റ്റ് ഒരു 6 അല്ലെങ്കിൽ 7 ദിവസം നമ്മൾ ഇത് വെച്ചാലും നല്ല മഞ്ഞ കളർ വരും.
1: നമ്മൾ ആർട്ടിഫിഷ്യൽ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല.
0: ആ കറക്റ്റ് 7 ദിവസം 6 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ വരും.
1: അപ്പോൾ ഇതിൻ്റെ വിപണി എങ്ങനെയാണ്? ഇങ്ങനെ ഓർഡേഴ്സ് ഒക്കെ വരും? അങ്ങനെയാണോ നമ്മളത് വിൽക്കുന്നത്?
0: നമ്മൾക്ക് ഇപ്പം കൊടുക്കാൻ എനിക്ക് സാധനം തികയുന്നില്ല. അതിൻ്റെ കൂടെ ഇപ്പം പിക്കിൾസ് കൂടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലത്ത് നിൽക്കാൻ നോക്കില്ല. ആ രീതിയിലുള്ള കല്യാണത്തിന് നല്ല ഓർഡർ ഉണ്ട്. വലിയ നാരങ്ങയുണ്ട്, കല്യാണത്തിന് നല്ല ഓർഡർ ഉണ്ട്. പിന്നെ ഈ മറ്റേ കാറ്ററിംഗുകാർ ചോദിക്കും. ഞങ്ങളിപ്പോൾ അച്ചാർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏതാ ലേബലില്ലാതെ അവർക്ക് അവർ പറഞ്ഞ അതേ ട്രഡീഷണൽ
1: ബൾക്ക് ഓർഡർ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കും.
0: ഉണ്ടാക്കി 3 കിലോ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക്. അങ്ങനെയെല്ലാം പോകുന്നുണ്ട്. നമുക്ക് ഇത് തികയാത്ത ഒരു ഇതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല, ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം എൻ്റെ തൈ കൊടുത്തിട്ടുണ്ട്. ആ കൊണ്ടുവച്ചവർ ഈ സീസണിൽ വെച്ചവർ തന്നെ പറഞ്ഞ് പൂത്ത് കായ്ച്ചു. ഞാൻ പറഞ്ഞ സന്തോഷം എല്ലാവർക്കും സന്തോഷമായിട്ടാണ് പറയുന്നത്, കേട്ടവരെല്ലാം പറയുന്നത്.
1: ഇനി പറഞ്ഞ മാതിരി നിങ്ങളിത് ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. ഒരു കാര്യവും വേണ്ടാത്തൊന്നും അതിൻ്റെ അകത്ത് ഇടുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്കിളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഡിമാൻഡും കാണും.
0: കാണും, തീർച്ചയായിട്ടും ഉണ്ട്.
1: അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതിയിലാണ് ഇപ്പം ബ്രാൻഡ് നെയിം ഒക്കെ ചെയ്തിട്ട് ചെയ്യണമെന്ന്
0: ഇറക്കണം.
1: ഇപ്പോൾ ഒരു 100 മൂടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഇനി ഇച്ചിരിയും കൂടെ കൂട്ടാനുള്ള വല്ല പ്ലാൻ ഉണ്ടോ?
0: വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
1: നാരകം തന്നെ,
0: നാരകം തന്നെ. ഞാൻ ഇപ്പം ഒരു വയൽ ഏതാണ്ട് 1 ഏക്കറോളം വയൽ അല്ലാതെ ജൈവ കൃഷി കൂടെ വാഴയും മറ്റൊക്കെ നട്ടിട്ടുണ്ട്.
1: ഈ നാരക കൃഷി ആ സൈഡിൽ വേറെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്?
0: ഇവിടെ ആരുമില്ലല്ലോ.
1: ആരുമില്ല
0: തമിഴ്നാടിന്. ഇപ്പോഴത്തെ നമുക്ക് ഒരു കല്യാണത്തിന് ഒരു ദക്ഷിണ കൊടുക്കണമെങ്കിൽ തന്നെ ആ നാരങ്ങ തമിഴ്നാട്ടിൽ നിന്ന് വരണം. അതിനൊരു മാറ്റം വരുത്തുക. അതിനാണ് നമ്മളിപ്പം എല്ലാവർക്കും തൈ കൊടുത്ത് എല്ലാവരും നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത്.
1: നല്ലപോലെ ചെയ്ത് നല്ലപോലെ ഉണ്ടല്ലോ.
0: ചിലർ പറഞ്ഞു ഇതിന്റെ ആദായം എടുക്കാൻ നീ കാണത്തില്ല എന്നൊക്കെ നമ്മളെ ഏതാ പിന്തിരിപ്പിച്ചൊരു അവർ ഇപ്പൊ സന്തോഷത്തോടെ പറയുന്നത് എടാ രാജു നീ ചെയ്ത് നന്നായി എന്നാണ് പറയുന്നുള്ളൂ.
1: കൃഷി
0: തന്നെയല്ലേ അത്. ഐശ്വര്യത്തിന്റെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ നാരങ്ങ. അത് നമ്മുടെ നാട്ടിലില്ല. തമിഴ്നാട്ടിൽ എല്ലാവരും മിക്കവാറും ഉള്ള തോട്ടങ്ങളുണ്ട്. അങ്ങനൊരു ലെമൺ സിറ്റി വരെ ഉണ്ട്. ആ മനുഷ്യരുണ്ടല്ലോ,
1: അവർക്ക് പ്രശ്നമൊന്നും,
0: അവർക്ക് പ്രശ്നമില്ല, അവരെല്ലാം ജീവനോടുണ്ടല്ലോ. പിന്നെന്ത് നമ്മുടെ നാട്ടില് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോകുന്നു.
1: എനിവേ രാജൻജി, താങ്കൾ ഈ നാരക കൃഷി ഒരു 100 മൂടുണ്ട്, ഒരു മാതൃകമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ജൈവ കൃഷിയാണ് ചെയ്യുന്നത്.
0: അത് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം വരും. അവർക്ക് നമ്മൾ ഇത് പറക്കാനും പറിക്കാനും എല്ലാ സൗകര്യം ഉണ്ടാക്കും. അവർക്ക് ഭയങ്കര സന്തോഷം. അവർ പറയുന്ന ഒരു 2 മുടങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാടും. അത് വാഴക്കൊല വെട്ടിക്കാനായാലും അവർക്ക് ഈ നല്ലൊരു മാതൃക, അവർക്ക് ഒരു ആവേശം ഉണ്ടാക്കിയാണ് നമ്മുടെ തോട്ടം കണ്ടിട്ട് പലരും പോകുന്നത്.
1: താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: ഓക്കെ, താങ്ക് യു സർ.
2: ചെറുനാരകം കൃഷി ഒരു വിജയഗാഥ. കൊല്ലം പുനലൂരുള്ള ശ്രീ രാജൻ മാത്യുവുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇനി നമുക്ക് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഉത്തരം, ട്രൈക്കോഡർമ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാനാകുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान. पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन: सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI टेक्नीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 10 सितम्बर 2026 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026 पशुपालन एवं डेयरी विभाग, भारत सरकार द्वारा जनहित में जारी.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുതഞ്ഞരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം അക്ഷരം.

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം പത്തേമാരി. ഈ ഗാനത്തിന്റെ രചന പി അഗ്നിവേഷ്, സംഗീതം നൽകിയത് ടി കെ ലായൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8-2.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. രാഗരസം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന രാഗം നാട്ടക്കുറിഞ്ചി. രാഗം നമുക്കായി പരിചയപ്പെടുത്തുന്നത് എസ് ആർ മഹാദേവ ശർമ്മ.
1: രാഗരസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുവാൻ പോകുന്ന രാഗം നാട്ടക്കുറിഞ്ചിയാണ്. 72 മേളകർത്ത പദ്ധതിയിൽ 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യമാണ് നാട്ടക്കുറിഞ്ചി എന്ന രാഗം. ഈ രാഗത്തിന് രണ്ട് വിധത്തിലുള്ള ആരോഹണം അവരോഹണമുണ്ട്. ഒന്നാമത്തേത്

ഷഡ്ജപഞ്ചമ സ്വരങ്ങൾക്ക് പുറമേ ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ധൈവതം, കൈശികി നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങളാണ്.

ഉപാംഗരാഗം, ഗാന്ധാരം, മധ്യമം, ധൈവതം എന്നിവ ഇതിലെ രാഗഛായ സ്വരങ്ങളാണ്. ഇതൊരു ഗമക വരിക രാഗവും രക്തിരാഗവുമാണ്. ഗമപഗരേസ എന്നുള്ളത് രാഗത്തിൻ്റെ രഞ്ജകമായ ഒരു പ്രയോഗമാണ്.

0: ഇതെല്ലാം ഇതിലെ സവിശേഷ പ്രയോഗങ്ങളാണ്. എന്നുള്ളത് വിശേഷമായി പ്രയോഗിക്കുന്ന ഒരു സ്വരമാണ്. ഇതൊരു സർവകാലിക രാഗമാണ്. എന്നാൽ വൈകുന്നേരം പാടുമ്പോൾ കൂടുതൽ ഹൃദ്യമായി തോന്നും.
1: മാഗമനിതനി പദനി സാ രേഖമനിതനി പദനി സാ രേഖമദനി സാ
0: എന്നുള്ള പ്രയോഗങ്ങളിലെല്ലാം, അല്ലെങ്കിൽ രികമദനിസ എന്നുള്ള പ്രയോഗങ്ങൾ എപ്പോഴും കൊടുക്കാറില്ല,
1: മനിധനി പദനിസ
0: ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്.
1: രികമദനിസ
0: അപൂർവമായിട്ടേ പ്രയോഗിക്കുന്നുള്ളൂ.
1: സനിത മഗ മപഗ
0: എന്നുള്ള പ്രയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്.
1: സനിത മഗമപഗരേസ
0: എന്നുള്ളത് അപൂർവമായിട്ട് പ്രയോഗിക്കുന്നുള്ളൂ. ഈ രാഗത്തിൽ ധാരാളം കൃതികൾ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. ബുധമാശ്രയാമി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചിട്ടുണ്ട്. മാം അവസദാ വരദേ എന്ന് മഹാരാജ സ്വാതി തിരുനാൾ കൽപ്പിച്ച് ഉണ്ടാക്കിയ കൃതിയാണ്. മനസ്സുവിഷയ എന്ന കൃതി ത്യാഗരാജസ്വാമികളുടെ. ജഗദീശ എന്ന കൃതി മഹാരാജ സ്വാതി തിരുനാൾ കൽപ്പിച്ചുണ്ടാക്കിയത്. ഇങ്ങനെ ഒട്ടനവധി കൃതികൾ ഈ രാഗത്തിൽ പ്രചാരത്തിലുണ്ട്. ഈ രാഗത്തിലെ ചില സഞ്ചാരങ്ങൾ വയലിനിൽ വായിക്കാം.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: രാഗരസം തുടരുന്നു. ഇനി നാട്ടുകുറിഞ്ചി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അനന്തഭദ്രം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ഗാനം. തിരനുരയും ചുരുൾമുടിയിൽ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് യേശുദാസ്.
4: Don't.

അടുത്തതായി കാലാപാനി എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ സംഗീതം പകർന്ന ഗാനം. 1996 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഈ ഗാനം പാടിയത് KS ചിത്ര.

അടുത്തതായി വൈരമുത്തു രചിച്ച് എ ആർ റഹ്മാൻ സംഗീതം പകർന്ന മനോഹരമായൊരു തമിഴ് ഗാനം. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടക്കുറിഞ്ചി രാഗത്തെക്കുറിച്ചുള്ള പ്രത്യേകതകളും ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളും.
1: രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ, നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ, നിർവഹണം എം കെ ദിലീപ്, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: ₹30 കോടി
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ച അരി വിതരണം ഈ മാസവും തുടരും. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അടിയന്തര യോഗം വിളിച്ചു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി എന്നിവരുടെ അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം സംസ്ഥാനത്തുടനീളം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 2,799 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 884 പേരുടെ ലൈസൻസ് റദ്ദാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ അറസ്റ്റ് ചെയ്തത് 11,021 പേരെ. 10,198 കേസുകൾ ഇതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തു. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് 6 ഒക്ടോബർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. കാശ്മീരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്, രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, അല്ലെങ്കിൽ 9496596321. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിന് നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
0: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് M. ജയചന്ദ്രൻ സംഗീതം നൽകി. കാർത്തിക് പാടിയത് ചിത്രം കൂടെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഭാസുരം.

അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ സാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും

0: എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം എന്റെ മെഴുതിരി അത്താഴങ്ങൾ. ഈ ഗാനം വിജയ് യേശുദാസ് പാടിയതാണ്. രചന സിയാൻ ശ്രീകാന്ത, സംഗീതം എം ജയചന്ദ്രൻ.

ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും സംഘവും പാടിയത് ചിത്രം അക്ഷരത്തെറ്റ്. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി.

അനന്തപുരി FM-ൽ കേൾക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം അനുരാഗി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ഗംഗൈ അമരൻ.

എഴുതാൻ മറന്ന കഥ. ഈ ചിത്രത്തിന് വേണ്ടി ദർശൻ രാമന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ.

യൗവനം നാടുമില്ല നഗരവുമില്ല സ്വന്തവുമില്ല ബന്ധവുമില്ല മാനം വിറ്റും മാനം തേടും യൗവനം ഇത് മധുരമദാലസ യൗവനം യൗവനം കൂട് വിട്ട് കൂടുമാറും യൗവനം സ്വന്തം വീട് വിട്ട് വീതി ചുറ്റും യൗവനം നാടുമില്ല നഗരവുമില്ല സ്വന്തവുമില്ല ബന്ധവുമില്ല മാനം വിറ്റും മാനം തേടും യൗവനം ഇത് മധുരമദാലസ യൗവനം.

കളിയളായി കഴിഞ്ഞ കഥകൾ നമ്മൾ മറക്കുക കാലം വസന്തമായി കഴിഞ്ഞ കഥകൾ നമ്മൾ മറക്കുക കാലം വസന്തമായി ഇനി നവരസം ഉണരും മൃദുത്വം യൗവനം കൂട് വിട്ട് കൂടുമാറും യൗവനം സ്വന്തം വീട് വിട്ട് വീതി ചുറ്റും യൗവനം നാടുമില്ല നഗരവുമില്ല സ്വന്തവുമില്ല ബന്ധവുമില്ല മാനം വിറ്റും മാനം തേടും യൗവനം ഇത് മധുരമദാലസ യൗവനം.

ഇനി മധുരിമി തഴുകും രഹസ്യം യൗവനം. കൂട് വിട്ട് കൂട് മാറും യൗവനം, സ്വന്തം വീട് വിട്ട് വീതി കിട്ടും യൗവനം. നാടുമില്ല നഗരവുമില്ല സ്വന്തവുമില്ല ബന്ധവുമില്ല, മാനം വിറ്റും മാനം തേടും യൗവനം. ഇത് മധുരമദാലസ യൗവനം യൗവനം. കൂട് വിട്ട് കൂട് മാറും യൗവനം.

0: ഇത് മധുരമദാലസ യൗവനം.
1: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
2: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
1: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
1: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321 9495569321. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഹരിചരൺ പാടിയത് ചിത്രം 10-ാം വളവ്. രചന വിനായക് ശശികുമാർ, സംഗീതം രഞ്ജിൻ രാജ്.

0: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
1: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു.
0: കിച്ചൺ അപ്ലയൻസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫീച്ചർ ഷോറൂം സന്ദർശിക്കൂ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കെ എസ് ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയത് ചിത്രം സീതാരാമം. ഗാനത്തിന്റെ വരികൾ അരുൺ ഏലാട്ട്, സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പതിഞ്ചിരയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത് ചിത്രം അർത്ഥന

അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് സാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496555321. മറ്റൊരു നമ്പർ 9496599631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയം ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ.

ആകാശവാണി. ഇപ്പോൾ പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. സിദ്ധിവിനായകം അനിശം ഷൺമുഖപ്രിയ രാഗത്തിൽ ദീക്ഷിതർ കൃതിയോടെ കച്ചേരി.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. കച്ചേരി തുടരുന്നു. ഇനി ഖരഹരപ്രിയ രാഗത്തിൽ രാമാനീ സമാനമെവറു, ത്യാഗരാജകൃതി രൂപകതാളം.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, മനസ്സിൽ മധുരമൂർന്ന നിത്യഹരിത ഗാനങ്ങളുമായി ഇപ്പോൾ നിശാസുരഭി. ഇന്ന് പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യ ഗാനം സ്വന്തം സംഗീതത്തിൽ യേശുദാസും കൂടെ പി സുശീലയും പാടിയതാണ് ചിത്രം തീക്കനൽ. ഈ ഗാനത്തിന്റെ രചന വയലാർ.

കെ ജെ ജോയിയുടെ സംഗീതത്തിൽ ചന്ദനചോല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് വയലാർ.

മനസ്സിൽ മധുരമൂർന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശാസുരഭി തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. രചന യൂസഫലി കച്ചേരി, സംഗീതം ജി ദേവരാജൻ, ചിത്രം ശ്രീദേവി.

ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം സ്വിമ്മിംഗ് പൂൾ

മനസ്സിൽ മധുരമോറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശാസുരഭി തുടരുന്നു. പി ഭാസ്കറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി പി സുശീല പാടിയത് ചിത്രം മാന്യശ്രീ വിശ്വാമിത്രൻ.

യേശുദാസും സംഘവും പാടിയത് ചിത്രം അഗ്നിപരീക്ഷ. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

തിരകൾ കണ്ടു, തീരം കണ്ടു, തിരിച്ചു പോന്നു. കൂടെ വന്ന വിധി മാത്രം കടലും മുത്തും കണ്ടു. കൂടെ വന്ന വിധി മാത്രം കടലും മുത്തും.

കാടു കാണാൻ പോയവരെ കാടന്റെ കണ്ടില്ല, മരങ്ങൾ കണ്ടു, മലകൾ കണ്ടു.

0: മലകൾ കണ്ടു മടങ്ങി വന്നു.
1: ഈ ഗാനത്തോടെ നിശ സുരഭി മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങൾ സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്.
2: മനുഷ്യന് എത്ര ഭൂമിയാണ് ആവശ്യം എന്നൊരു ടോൾസ്റ്റോയ് കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. സൂര്യാസ്തമയത്തിന് മുൻപ് താൻ ഓടിത്തീർക്കുന്ന അത്ര ഭൂമി തനിക്ക് സ്വന്തമാകുമല്ലോ എന്ന് കരുതി ഓടുന്ന പഹോം എന്ന കർഷകന്റെ കഥ. നമ്മളിൽ ചിലരും പഹോമിനെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്, തളർന്നു വീണ് മരിക്കുന്നതുവരെ ഓട്ടം തുടരുന്നവർ. മറ്റെല്ലാ മൂല്യങ്ങളും കൈവിട്ട് പണത്തിന് പിന്നാലെ പരക്കം പായുന്ന ആളുകളുണ്ട്. അല്ലലില്ലാതെ ജീവിക്കാനും ആവശ്യങ്ങൾ നടത്താനുമുള്ള പണമേ വേണ്ടതുള്ളൂ എന്ന് കരുതുന്നവരുമുണ്ട്. രണ്ടാമത്തെ കൂട്ടർക്കാവും കൂടുതൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാവുക. ജോലിയിൽ നിന്ന് വിരമിച്ചയുടനെ വലിയൊരു തുക കൊടുത്ത് ഒരു കാരവൻ വാങ്ങിയ വൃദ്ധ ദമ്പതികളെക്കുറിച്ച് വായിച്ചതോർക്കുകയാണ്. ചക്രങ്ങളിലുള്ള ആ കൊച്ചു വീടുമായി അവർ നാട് ചുറ്റാൻ ഇറങ്ങി. റിട്ടയർഡാകുമ്പോൾ ചാരുകസേരയിൽ വിശ്രമിക്കാനായി ജീവിതം മാറ്റിവയ്ക്കലല്ല സന്തോഷമെന്നും, സന്തോഷം ഒരു ലക്ഷ്യമല്ല, മറിച്ച് ജീവിതയാത്രയിൽ നമ്മൾ നിത്യേന പരിശീലിക്കേണ്ട ഒരു ശീലമാണെന്നും ആ വൃദ്ധ ദമ്പതികൾക്കറിയാമായിരുന്നു. നമ്മിൽ ചിലർക്കാകട്ടെ റിട്ടയർമെന്റ് എന്നാൽ ആനന്ദവിരാമം എന്നുകൂടിയാണ് അർത്ഥം. വേറെ ചിലർക്കത് സാഹസികതകളുടെ തുടക്കമാണെന്ന കൗതുകം മറക്കുന്നില്ല. ജീവിതത്തെ നമുക്ക് സർവാത്മന സ്നേഹിക്കാം. ജീവിതം ചിലർക്കെത്രയോ ലളിതമാണ്. ജീവിതാനന്ദത്തിലേക്കുള്ള മാർഗങ്ങൾ വളരെ സങ്കീർണമായി ആസൂത്രണം ചെയ്യേണ്ട പദ്ധതിയൊന്നുമല്ല. അവ ചിലപ്പോൾ നമ്മൾ നിത്യവും കാണുകയും എന്നാൽ ശ്രദ്ധിക്കാതെയും പ്രാവർത്തികമാക്കാതെയും പോകുന്ന അതിലളിതമായ ചില കാര്യങ്ങളാവും. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും വെല്ലുവിളികളിലും പ്രതിസന്ധികളിലുമൊക്കെ സന്തോഷത്തിൻ്റെ കൊച്ചു കൊച്ചു വളപ്പൊട്ടുകളുണ്ട്. അത് കണ്ടെത്തി പെറുക്കിയെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം. നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ എന്ന കവിവാക്യം മറക്കാതിരിക്കാം. ഇതിനോട് ചേർന്ന് തന്നെയല്ലേ മഹാകവി ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റിൽ പറഞ്ഞത്, ദ മൈൻഡ് ഇൻ ഇറ്റ്സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ എ ഹെൽ ഓഫ് ഹെവൻ. നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത് നമ്മുടെ മനസ്സാണ്, മനോഭാവങ്ങളാണ്. അവിടെ സമാധാനമില്ലെങ്കിൽ സന്ധ്യയ്ക്കും നിലാവിനും മഞ്ഞിനും മഴയ്ക്കും

0: കുന്നിനും താഴ്വരയ്ക്കും ഒന്നിനും ഭംഗിയുണ്ടാവില്ല. എനിക്കിത് മതി, ഇത്ര മതി, എനിക്കിതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനാവട്ടെ നമുക്ക്. അപ്പോൾ നാം സന്തോഷം കണ്ടെത്തിക്കഴിഞ്ഞു.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്.

കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ മഴയുണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.